ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 9, മലയാള വർഷം 1201 കർക്കിടകം 15, 2026 ജൂലൈ 31 വെള്ളിയാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 54 സെക്കൻഡും.

0: അറിവാണ്. എല്ലാ അറിവും കൂടി ഒരാളിൽ സഞ്ചയിക്കുക എന്നത് അസംഭവ്യമാണ്. നാം ഓരോരുത്തരുടെയും പ്രതിഭയും പരിശീലനവും കൊണ്ടാണ് നാം അറിവു നേടുക. അറിവ് അതേത് തരവുമാവട്ടെ, സ്വായത്തമാക്കാൻ എളുപ്പവഴികളേയില്ല. കഠിനപ്രയത്നം വേണം. നാം നമ്മെത്തന്നെ ഒന്ന് കൃത്യമായി വിലയിരുത്തിയാലറിയാം എത്ര കുറച്ചു കാര്യങ്ങളെ നമുക്കറിവുള്ളൂ എന്ന്. ആകാശം പോലെ പരപ്പാർന്നതാണ് അറിവെങ്കിലും അറിവിൻ്റെ അടിത്തറ അക്ഷരമാണ്. നാശമില്ലാത്ത ഒരേയൊരു സമ്പത്ത്, പകരും തോറും പകിട്ടേറുന്നത്. വിദ്യ കൊണ്ട് വിനീതരാവുകയാണ് യഥാർത്ഥ വിദ്വാൻമാർ ചെയ്യുക. എന്നാൽ ജ്ഞാനപ്പാനയിലെ ഈ വരികളിലൂടെ പൂന്താനം പറയുന്നത് നോക്കൂ. അല്പജ്ഞർക്കും അജ്ഞർക്കും നേരെ ചൂണ്ടിയ വിരലാണ് ഈ വരികൾ. അഹങ്കാരത്തിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും ഒക്കെ ബലത്തിൽ ആത്മപ്രശംസയാൽ സ്വയം ആരൊക്കെയോ ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നവർ എല്ലാ കാലത്തും ഇവിടെയില്ലേ? പണം കൊടുത്താൽ സകലതും പ്രാപ്യമാകുമെന്ന അവസ്ഥ ഇന്നുണ്ട്. വിദ്യാഭ്യാസം ഒരാളെ തനിത്തങ്കം പോലെ പത്തരമാറ്റുള്ളതാക്കും. വിദ്വാൻ തുളുമ്പാത്ത നിറകുടമായിരിക്കും. ചപലമായ സംസാരമില്ലാത്ത അർത്ഥഗർഭമായ മൗനം ഭൂഷണമായി അറിവുള്ളവർ കൊണ്ടുനടന്നിരുന്നു. മറ്റു ചിലരുണ്ട്, ഇത്തിരി എന്തെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും അറിഞ്ഞാൽ അത് നാലാളെ അറിയിക്കാതെ സ്വസ്ഥതയില്ലാത്തവർ. സ്വയം വിദ്വാൻമാരായി ചമയുന്നവരുടെ ലോകത്ത് അറിവിനും പാണ്ഡിത്യത്തിനും അളവുകോലെവിടെ? ചുമലിൽ എന്തുകേറ്റിവെച്ചു കൊടുത്താലും കൊണ്ടുപോകുന്ന കഴുതയ്ക്ക് കുപ്പയും കുങ്കുമവും വേർതിരിച്ചറിയാൻ കഴിയില്ല. കാശുകൊടുത്താൽ ഇന്ന് പലതരം ബിരുദങ്ങൾ ലഭ്യമാണ്. കഷ്ടപ്പെട്ട് നേർവഴിയിലൂടെ അവ നേടിയെടുക്കുന്നവരുടെ പരിശ്രമം പണം കൊണ്ട് നേടുന്ന അല്പജ്ഞാനികൾക്ക് മനസ്സിലാവില്ല. മാത്രമോ, സ്വയം വലിയ ആളാണെന്ന നാട്യത്തിൽ ആർക്കുമുന്നിലും എന്തും വിളിച്ചു പറയും ഇത്തരക്കാർ. ഗുരു എന്ന വാക്ക് നമുക്കിടയിൽ നിന്ന് അന്യമായിപ്പോകുന്ന കാലം വിദൂരത്തല്ല. പുതിയ സംവിധാനങ്ങളുടെ വരവ് നമുക്ക് പഠിക്കാൻ നാം മതി എന്ന രീതിയിലേക്ക് അതിവേഗം മാറുകയാണ്. വികസനം മറ്റെവിടെയുമെന്ന പോലെ വിദ്യാഭ്യാസ മേഖലയിലുമുണ്ട്. ചിലതൊക്കെ എളുപ്പത്തിൽ നേടുമ്പോൾ തകരുന്ന ചില മൂല്യങ്ങളെ സൗകര്യപൂർവം നാം മറക്കാൻ പഠിക്കുന്നു. പോയി മറഞ്ഞ വസന്തങ്ങൾക്കും ഞാറ്റുവേലകൾക്കും പകരം ആധുനിക സൗകര്യങ്ങൾ പരിലസിക്കും പോലെ ജ്ഞാനപ്പടിയേറാൻ ആരും വഴികാട്ടിയാവേണ്ടാത്ത ലോകത്ത് ഗുരവേ നമ എന്ന പ്രാർത്ഥനയും ഓർമ്മയാകാതിരിക്കട്ടെ.
1: സുഭദ്ര സതീശൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുഭദ്ര സതീശൻ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. അറിവുള്ളവരെയാണ് വിദ്വാൻമാർ എന്ന് പറയുക. പ്രപഞ്ചമാകെ

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത ഹൃദയാഞ്ജലി പാരായണം ചെയ്യുന്നത് കീർത്തന രാജേഷ്.

0: ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് ഇടശ്ശേരിയുടെ കവിത ഹൃദയാഞ്ജലി, പാരായണം ചെയ്തത് കീർത്തന രാജേഷ്.
1: സമയം 6 മണി കഴിഞ്ഞ് 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
2: This is Akashvani. The news read by Anuja Kumar. The Parliament has passed the Public Examinations Prevention of Unfair Means Amendment Bill 2026 with the Rajya Sabha approving it yesterday. The bill was passed by the Lok Sabha on Wednesday. The legislation incorporates several significant

7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. 7:30 പുലരിപ്പുകുളി ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഹൈ ഹോസ്പിറ്റൽ, തൃശൂർ. ഹരിതം വളം നൽകാം ഇലകളിലൂടെ. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ബാഷ്മയ്ക്ക് നടത്തുന്ന ലഘുപ്രഭാഷണം. 70 ഗാന്ധിമാർഗം, സാഹിത്യ പഠനത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം, ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ. അവതരണം അഞ്ജു പി അർജുനൻ. 7:20 സൈമൺ സായി ഹോസ്പിറ്റൽ, തൃശ്ശൂരോട് കുന്നംകുളം. സേവന വാർത്തകൾ 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ്, തൃശ്ശൂർ. ഗാന സന്ദേശം 7:40 മൃദുല ഫർണിച്ചർ വേൾഡ് തൊഴിലവസര വാർത്തകൾ. 7:45 ചലച്ചിത്ര ഗാനം. 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ, തൃശ്ശൂർ അഞ്ചാവക്കാട്. ആരോഗ്യക്കുറിപ്പുകൾ. കുട്ടികളുടെ പ്രതിരോധശേഷി, ആയുർവേദ ചികിത്സകയായ കൃഷ്ണകൃപ സംസാരിക്കുന്നു. 7:55 അക്കൗണ്ടൻസ് അക്കാദമി, തൃശ്ശൂർ. ചോദ്യം ഉത്തരം, ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനോർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് ഗിരിജ പെരുവമ്പ്. 8:45 10:15 ചലച്ചിത്രഗാനങ്ങൾ. 9:30 മങ്ങാട് കെ നടേശൻ പാടിയ കൃതികൾ, കൂടെ പാടിയത് പി ആർ രതീഷ്. സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. 10:00 ആരോഗ്യ കേരളം സ്പോൺസർഡ് പരിപാടി. 10:25 റീ ജ്വല്ലേഴ്സ്, സിക്കണ്ടവാരി റോഡ്, തൃശ്ശൂർ. ഇന്നത്തെ സ്വർണ്ണമില്ല. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അർബനമുട്ട്, മുഹമ്മദ് കുരിക്കളും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം, ഡോക്ടർ രേഖ ആർ എം സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം, കൂട്ടത്തിലെ വിളക്ക്, അവസാന ഭാഗം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം എഴുമറ്റൂർ രാജരാജവർമ്മ. 2:30 സ്വരസാഗരം, വയ്യാങ്കര മധുസൂദനൻ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ചേർത്തല എസ് ദിനേശ് മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ട്, മൂസ എരിഞ്ഞോളിയും സംഘവും അവതരിപ്പിച്ചത്. 5:20 അധ്യാത്മരാമായണ പാരായണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് എ ഇ വാമന നമ്പൂതിരി, പഠിക്കുന്നത് അഞ്ജന വിജയ്, ടി എസ് ദിനി എന്നിവർ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, നാഷണൽ പെൻഷൻ സിസ്റ്റം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:15 ചോദ്യമുദ്രം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഫയലും പീഠം, കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും, ഡോക്ടർ അജിത് കുമാർ ബിയുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി. 8:15 പാർലമെൻ്റ് റിവ്യൂ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ശ്രേയസ് പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, കോസ്മിക് കലണ്ടർ, കെ ജെ ബീനാമോൾ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, ദി പവർ ഓഫ് റിഫ്ലക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഡിവൈഡഡ് സിന്തറ്റിക് വേൾഡ്, ഡോക്ടർ ഗംഗ എസ് ധനേഷ് സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ. 10:00 പാർലമെൻറ്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം. 11:50 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 സ്വരസംഗീതിക പുനഃപ്രക്ഷേപണം. 10:50 വൈകിട്ട് 3:30 ചലച്ചിത്രഗാനങ്ങൾ. 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി

0: വാഷിംഗ്ടൺ 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 സ്വര സംഗീതിക പുനഃപ്രക്ഷേപണം. 10:50 വൈകിട്ട് 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
3: ആകാശവാണി തൃശൂർ, പ്രഭാത വന്ദനം. രാമായണ പാരായണം കിഷ്കിന്ധാ കാണ്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ. ഇനിയൊരു ശ്രീരാമകീർത്തനം, പാടിയത് നിത്യശ്രീ മഹാദേവൻ.

0: പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: ആകാശവാണി തൃശൂർ.
6: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ.
7: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
8: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
9: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
10: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റൽ ഇല്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
8: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
5: ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇന്ന് കേരള കാർഷിക സർവകലാശാല വാർത്തകൾ. ഈയാഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ: ജാതിയുടെ ഇലകൊഴിച്ചിൽ, കറിയൊലിപ്പ്, വേരുചീൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോഡോമിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പു കലർന്ന കുമിളിനാശിനികളിലൊന്നായ കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറിയലിക്കുന്ന ഭാഗത്ത് ബോഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സോക്കോണോസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. നെൽച്ചെടിയുടെ ഏറ്റവും പുറമെയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിൻ്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പുള്ളിയെ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണോസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിന് ശേഷമുള്ള നിയന്ത്രണത്തിനായി കോൺടോഫ് 2 മില്ലി 1 ലിറ്റർ എന്ന തോതിൽ കലർത്തി തളിക്കുക. ഇഞ്ചിയുടെ മൂടുചീൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡർമ അല്ലെങ്കിൽ സ്യൂഡോമോണസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ വിവിധ ഘട്ടങ്ങളിൽ കാണുന്ന മൂഞ്ഞയ്ക്കെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക, അല്ലെങ്കിൽ വെർട്ടിസീലിയം ലക്കാനി എന്ന മൈത്രക്കുമിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രൂക്ഷമാണെങ്കിൽ 3 മില്ലി ഇമിഡാക്ലോപ്രിഡ് അല്ലെങ്കിൽ 2 ഗ്രാം തയോമെത്തോക്സോം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ഇലദീനപ്പുഴുവിൻ്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനായി ബിവേറിയ എന്ന കുമിൽ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ മോസൈക്ക് രോഗം കാണുകയാണെങ്കിൽ കേടുവന്ന ചൂടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. രോഗം പരത്തുന്ന വെള്ളിയീച്ച, തുള്ളൽ മുതലായ കീടങ്ങളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ 4 മുതൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ച് നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികളും മറ്റ് ആതിഥേയ സസ്യങ്ങളും വേരോടെ പിഴുത് നശിപ്പിക്കണം. സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ, ബിവേറിയ തുടങ്ങിയ ജീവാണു കുമിളിനാശിനികൾ മണ്ണൂത്തിയിലുള്ള സെയിൽസ് സെൻറ്റർ വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി, ഹോർട്ടിക്കൾച്ചർ കോളേജിലെ BCCP യൂണിറ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. മഴക്കാലമായതിനാൽ വാഴയിൽ കുമിളി രോഗമായ ഇലപ്പുള്ളി രോഗത്തിന് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കി തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 1 മില്ലി ടെബുക്കോണോസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം 2 ആഴ്ചയിൽ ഒരിക്കൽ തളിക്കണം. നീർവാർച്ചയുള്ളതും വളക്കൂറുമുള്ള പശുമിരാശി മണ്ണാണ് പച്ചക്കറി കൃഷിക്ക് ഉചിതമായിട്ടുള്ളത്. മണൽ മണ്ണാണെങ്കിൽ ജൈവവളം കൂടുതലായി ചേർക്കണം. വെള്ളവും വെളിച്ചവും കിട്ടുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം. നമ്മുടെ വീട്ടുവളപ്പിൽ തണലില്ലാത്ത സ്ഥലം ലഭിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കണം. നല്ല വിളവ് തരുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങൾ നടാനായി തിരഞ്ഞെടുക്കണം. പടവലം, പാവൽ എന്നിവ കായ്ക്കുന്നതോടെ കായ്ച്ചയുടെ ശല്യം തുടങ്ങും. പുഴുക്കൾ കായ്ക്കുള്ളിലെ മാംസള ഭാഗങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു. പിന്നീട് ഇവ അഴുകാൻ തുടങ്ങും. ഈ പുഴുകളുടെ സമാധി ദശ മണ്ണിനുള്ളിലാണ്. കേടുവന്ന കായകൾ മണ്ണിൽ വീഴാതെ പറിച്ചെടുത്ത് നശിപ്പിക്കണം. പന്തലിൽ ഇടവിട്ട് പഴക്കിണി, തുളസിക്കിണി എന്നിവ തൂക്കിയാൽ കായ്ച്ചയുടെ ആക്രമണം ചെറുക്കാനാകും. കൂടാതെ ഫിറമോൺ കിണികൾ 15 സെന്റിന് 1 എണ്ണം എന്ന തോതിൽ തോട്ടത്തിൽ തൂക്കിയിടുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭമായതിനാൽ പച്ചക്കറികളിൽ മൃദുരോമ പൂപ്പ് എന്ന കുമിളി രോഗം കാണാനിടയുണ്ട്.

0: പ്രതിവിധിയായി കർസൈറ്റ് 2 ഗ്രാം അല്ലെങ്കിൽ ഇക്വേഷൻ പ്രോ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ട്രൈകോഡർമ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. അറിയിപ്പ്: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണൂത്തി കമ്മ്യൂണിക്കേഷൻ സെൻ്ററിൽ കാർഷിക പ്രസിദ്ധീകരണങ്ങളും കൽപ്പധേനു എന്ന കാർഷിക സർവകലാശാലയുടെ ത്രൈമാസിക പ്രസിദ്ധീകരണവും വിൽപ്പനയ്ക്കുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ പബ്ലിക്കേഷനുകൾ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം.
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.

0: ആകാശവാണി തൃശൂർ.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. വന്ദേ മാതരം ബിൽ പാസാക്കി. ദേശീയ ബഹുമതികളോടുള്ള അനാദരവ് തടയൽ ഭേദഗതി ബിൽ ലോക്സഭ ഒറ്റയടിക്ക് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനാലാപനത്തിലുള്ള അതേ പ്രോട്ടോകോൾ ബാധകമാക്കുമെന്നാണ് ബിൽ. വിടവാങ്ങിയ പ്രിയ ഗായകൻ പി ജയചന്ദ്രൻ്റെ തൃശൂരിൽ സ്മാരകം നിർമ്മിക്കുമെന്നും പ്രതിമയ്ക്ക് പകരം അദ്ദേഹത്തിന് സംഗീത സംഭാവനകൾ എല്ലാ കാലത്തും ഓർക്കുന്നതിനും സജീവമായി നിലനിർത്തുന്നതിനാവശ്യമായ സ്മാരകമായിരിക്കും സ്ഥാപിക്കുക എന്നും മന്ത്രി ശ്രീ പി സി വിഷ്ണുനാഥ്. ഇറ്റ്ഫോക്ക് മുടങ്ങില്ല. സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര നാടകോത്സവമായ ഇറ്റ്ഫോക്കിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ വൈകാതെ ആരംഭിക്കുമെന്നും ഫെസ്റ്റിവൽ ഡയറക്ടറെ ഉടൻ നിയമിക്കുമെന്നും മന്ത്രി ശ്രീ പി സി വിഷ്ണുനാഥ്. കേന്ദ്രാവിഷ്കൃത സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ കേരളത്തിൽ നടപ്പാക്കാനുള്ള ധാരണാപത്രത്തിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത സാഹചര്യത്തിൽ സംസ്ഥാന താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ട് നടപ്പാക്കാൻ തീരുമാനിച്ചു. കുളത്തൂപ്പുഴയിൽ വയോധികനെ കാട്ടുപോത്ത് കുത്തിക്കൊന്നു. കുളത്തൂപ്പുഴ അയ്യപ്പൻ വളവിന് സമീപം ഭീമ മൻസലിൽ ബഷീറാണ് മരിച്ചത്. പുലർച്ചെ 3:30 വീട്ടിൽ നിന്നും കുളത്തൂപ്പുഴ ടൗണിലേക്ക് പോകും വഴിയാണ് കാട്ടുപോത്ത് കുത്തിവീഴ്ത്തിയത്. E20 പെട്രോൾ ഉപയോഗിക്കുന്ന BS3 വാഹന ഭാഗങ്ങൾ മാറ്റേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി. കൂടാതെ 20% എഥനോൾ കലർന്ന പെട്രോൾ 2 മുതൽ 6% വരെ മൈലേജ് കുറയ്ക്കുമെങ്കിലും എഞ്ചിൻ തകരാറിലാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇറാനിൽ US ആക്രമണത്തിൽ വൻ നാശനഷ്ടം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ കമാൻഡ് സെൻ്ററുകൾ, മിസൈൽ കേന്ദ്രങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ, പ്രതിരോധ താവളങ്ങൾ എന്നിവ തകർത്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗ് വെള്ളി നേടി. 110 കിലോയ്ക്ക് മുകളിലുള്ളവരുടെ വിഭാഗത്തിലാണ് നേട്ടം. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വെള്ളിയും ലഭിച്ചു.
5: പ്രദക്ഷിണം.
0: രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഡ്രൈ ഐ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഇന്നുകൂടിയാണ് ദ്വിദിന ക്യാമ്പ് ഉണ്ടായിരിക്കുക. രാവിലെ 9 മണിക്ക് ക്യാമ്പ് ആരംഭിക്കും. 8:30 രജിസ്ട്രേഷനും തുടങ്ങും.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
8: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
8: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഇനി അക്കൗണ്ടൻസ് അക്കാഡമി തൃശൂർ ചോദ്യമുത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം: ഏത് ഇന്ത്യൻ സൈനിക കപ്പലിലാണ് സമുദ്ര പ്രദക്ഷിണം എന്ന കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലെ വനിതാ ഉദ്യോഗസ്ഥർ മാത്രമടങ്ങിയ ഇന്ത്യയിലെ ആദ്യ ആഗോള പ്രദക്ഷിണ പര്യവേക്ഷണം പൂർത്തിയായത്? ചോദ്യം ഒരിക്കൽ കൂടി: ഏത് ഇന്ത്യൻ സൈനിക കപ്പലിലാണ് സമുദ്ര പ്രദക്ഷിണം എന്ന കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലെ വനിതാ ഉദ്യോഗസ്ഥർ മാത്രമടങ്ങിയ ഇന്ത്യയിലെ ആദ്യ ആഗോള പ്രദക്ഷിണ പര്യവേക്ഷണം പൂർത്തിയായത്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.

ചോദ്യമുദ്രം ചിന്താ വിഷയം പരിപാടിയിലെ ചോദ്യം ഒരിക്കൽ കൂടി. ഏത് ഇന്ത്യൻ സൈനിക കപ്പലിലാണ് സമുദ്രപ്രദക്ഷിണമെന്ന് കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലെ വനിതാ ഉദ്യോഗസ്ഥർ മാത്രമടങ്ങിയ ഇന്ത്യയിലെ ആദ്യ ആഗോള പ്രദക്ഷിണ പര്യവേക്ഷണം പൂർത്തിയായത്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

0: പുലരിപ്പൂക്കളിൽ ഇന്ന് ഏഴഞ്ചിന് ഹരിതം വളം നൽകാം ഇലകളിലൂടെ. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ഭാഷമ ഈക്കി നടത്തുന്ന ലഘുപ്രഭാഷണം. 7:10 ഗാന്ധിമാർഗം. സാഹിത്യ പഠനത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ കേൾക്കാം ഇന്ന് രാവിലെ 7:10.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 45 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടുള്ളേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322142.

0: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
1: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
0: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ലോക്സഭാ ബിൽ അംഗീകരിച്ചത്. ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ 2026 പ്രകാരം ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേ മാതരത്തിനും നൽകുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കാൻ ബിൽ ലക്ഷ്യമിടുന്നു. ദേശീയഗീതത്തിനർഹമായ ബഹുമാനം ഗവൺമെന്റ് നൽകുന്നുണ്ടെന്ന് ലോക്സഭയിലെ ചർച്ചയിൽ കേന്ദ്രസഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. പ്രതിപക്ഷം അവതരിപ്പിച്ച ഭേദഗതികൾ തള്ളിയാണ് ബിൽ പാസാക്കിയത്. രാജ്യസഭ അംഗീകാരം നൽകിയതോടെ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ സുപ്രധാന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. വികസിത ഭാരതത്തിന് യുവാക്കൾ വലിയൊരു മുതൽക്കൂട്ടാണെന്ന് ബില്ലിന്മേൽ ചർച്ചയ്ക്ക് മറുപടി നൽകവേ കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 10 ആണ്ടുകളായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച എന്ന പ്രശ്നം നേരിടുന്നുണ്ടെന്നും ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടത്തിലാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം സംരക്ഷിക്കുന്നതിനും വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിന് അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യവും സാങ്കേതിക വിദ്യയിലൂന്നിയതുമായ പരീക്ഷാ സംവിധാനം, ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ശക്തമായ നിയമങ്ങൾ, പരീക്ഷാ മാഫികൾക്കെതിരായ കർശന നടപടികൾ എന്നിവ അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്പദ് യോജന രാജ്യത്തുടനീളം നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി ചിരാഗ് പാസ്വാൻ ലോക്സഭയെ അറിയിച്ചു. ആധുനിക ഭക്ഷ്യ സംസ്കരണ അടിസ്ഥാന സൌകര്യങ്ങളും മൂല്യവർദ്ധിത സൌകര്യങ്ങളും ഒരുക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും സംരക്ഷണവും മെച്ചപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. PM-3 വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഏകപക്ഷീയമായി കരാർ ഒപ്പിട്ടുണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാനാണ് UDF ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഇത് സംബന്ധിച്ച ഉപസമിതിയുടെ അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ ഭാഗികമായി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നുണ്ട്. രാജ്യം ഒരു ദേശീയ കരിക്കുലവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക സാധ്യമല്ലെന്നും സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് തന്നെയായിരിക്കും PM-3 സ്കൂളുകളിലും പഠിപ്പിക്കുകയെന്നും മന്ത്രി ഷംസുദ്ദീൻ വ്യക്തമാക്കി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ PPE കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാനത്തെ ആധാരം എഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി അംഗങ്ങൾക്ക് ഓണക്കാല ഉത്സവബത്ത 6,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മന്ത്രി OJ ജനീഷിന്റെ അധ്യക്ഷ

0: അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ആലപ്പുഴ, കാസർകോട്, കോട്ടയം കളക്ടർമാർ അറിയിച്ചു. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ഇന്നും നാളെയും നിർത്തിവച്ചതായി മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. രാവിലെ 11:30 മുതൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെയാണ് കടലാക്രമണ സാധ്യത. തീരവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്ക് സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ വൈകി റിട്ടേൺ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുക. June 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 12th എഡിഷൻ രാവിലെ 9 സി കെ കാസിം എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായാണ് മത്സരങ്ങൾ. പുലിക്കയം അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്ററിൽ സ്ലാലോം വിഭാഗം ഉൾപ്പെടെ മത്സരങ്ങൾ നടക്കും. നാളെ രാവിലെ പുലിക്കയത്ത് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളുമുണ്ടാകും. കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് തുഷാരഗിരിയുടെ ടൂറിസം സാധ്യതകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. മേഖലയിലെ ടൂറിസം വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിളംബര ജാഥയും ദേശീയ അന്തർദേശീയ കയാക്കർമാർക്ക് സ്വീകരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണമേള 2026 കോഴിക്കോട് ജില്ലാതല പരിപാടി വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ചെറുട്ടി റോഡിലെ ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിലാണ് പരിപാടി. ഖാദി ഓണമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം രാവിലെ മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ഇന്നലെ പുരുഷന്മാരുടെ 110 kg ഭാരോദ്വഹനത്തിൽ ലവ്പ്രീത് സിംഗ് വെള്ളിമെഡലും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാളിരാംന വെങ്കലമെഡലും നേടി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. 3 10 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10th സ്ഥാനത്താണ്. 11th സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് കാസർകോട് കാലിക്കടവിൽ തുടക്കമാകും. തിങ്കളാഴ്ച വരെയാണ് മത്സരം. കാസർകോട് ജില്ല ആദ്യമായാണ് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനത്ത് നിന്ന് ഗവൺമെന്റ് കോട്ടയിൽ 11,139 പേർക്ക് അവസരം ലഭിച്ചു. 13,091 പേർ കാത്തിരിപ്പ് പട്ടികയിൽ ഇടം നേടി. കേരളത്തിൽ നിന്ന് 24,230 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല അക്കാദമിക ശില്പശാല നടത്തും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 ബിരുദ പഠന സമ്പ്രദായം എന്നിവ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിക്കുന്ന ഘടനാപരവും അക്കാദമികവുമായ മാറ്റങ്ങൾ ശില്പശാലയിൽ വിലയിരുത്തും. ഇന്ന് ലോക വനപാലക ദിനം. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടതോ പരിക്കേറ്റതോ ആയ വനപാലകരെ ആദരിക്കുന്നതിനാണ് July 31 വനപാലക ദിനമായി ആചരിക്കുന്നത്. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്നു കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം രാത്രി തീരത്തടിഞ്ഞു. അപകടം നടന്ന തങ്കശ്ശേരി പുലിമുട്ടിന് സമീപമാണ് മൃതദേഹം കാണപ്പെട്ടത്. പള്ളിത്തോട്ടം സ്വദേശി റോയ്സൺ ആണ് മരിച്ചത്. ഹിന്ദി നോവലിസ്റ്റ് മുൻഷി പ്രേംചന്ദിന്റെ 139th ജന്മദിനാചരണം ഇന്ന് രാവിലെ കോഴിക്കോട് മീൻചന്ത ഹിന്ദി കോളേജിൽ നടത്തും. ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായി കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി

0: ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക ഋച ജ. അഥ വാർത്താ. സംസദാ സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ സംശോധന വിധേയകം പാരിതം. രാജ്യസഭയാ ഏതത് വിധേയകം ഹ്യഃ പാരിതം. ലോക്സഭയാ തു ബുധവാസരെ ഏവ തത് അനുമോദിതമാസീത്. അസ്മിൻ വിധേയകെ അനേകാനി മഹത്വപൂർണാനി പ്രാവധാനാനി അന്തർഭൂതാനി സന്തി. ഏതേഷു ദോഷഭ്യഃ അധികതമഃ ദശവർഷീയഃ കാരാവാസഃ ദശകോടി രൂപ്യകാ പര്യന്തഃ അർത്ഥദണ്ഡഃ തഥാ സമ്പത്യധിഗ്രഹണം സമ്മിലിതമസ്തി. പ്രകരണാനാം ശീഘ്ര നിസ്താരണം സുനിശ്ചിതീകർത്തും പ്രത്യേകസ്യ രാജ്യസ്യ കേന്ദ്രശാസിത പ്രദേശസ്യ ച പ്രശാസനായ വിശേഷ ദ്രുത ന്യായാലയാനാം സ്ഥാപന വിധേയകെ അനിവാര്യതയാ വിഹിതാ. തഥൈവ ആരക്ഷിസ്ഥാനകെ സൂചനാ പഞ്ജീകരണ ദിനാങ്കാദ് ദ്വിമാസാഭ്യന്തരെ അപരാധാനാം അന്വേഷണം ഭവേത്. അഭിയോഗപത്ര പ്രസ്തുതേഃ ത്രിമാസാഭ്യന്തരെ ച നിർണയോ ഭവേത്. പൂർവം സദനെ വിധേയകം നിവേദ്യ ഡോക്ടർ ജിതേന്ദ്ര സിംഹ അവദത് യത് ഏതത് വിധേയകം രാഷ്ട്രസ്യ വിദ്യാർത്ഥിനാം യുവജനാനാം ച ഹിതസംരക്ഷണേ പ്രശാസനസ്യ ദൃഢപ്രതിബദ്ധതാം പുനഃ പ്രതിപാദയതി. അനന്തരം സദനം അദ്യ പ്രാതഃ 11 വാദനപര്യന്തം സ്ഥഗിതം. സംസദാ രാഷ്ട്രീയ ഗൗരവ അപമാന നിവാരണ സംശോധന വിധേയകമപി പാരിതം. ലോക്സഭയാ ഹ്യഃ രാജ്യസഭയാ തു ബുധവാസരെ ഏവത് ഏതത് അനുമോദിതമാസീത്. അനേന വിധേയകേന രാഷ്ട്രഗീതായ രാഷ്ട്രഗാനവദേവ വൈധാനിക സംരക്ഷണം പ്രദാസ്യതേ. അഥ രാഷ്ട്രഗീതസ്യ അപമാനഃ ച ദണ്ഡനീയഃ അപരാധഃ ഭവിഷ്യതി. ഏതേഷാം അപരാധാനാം കൃതെ അധികതമഃ ത്രിവർഷീയഃ കാരാവാസഃ അർത്ഥദണ്ഡഃ ഉതവാ ഉഭയമപി വിഹിതം ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാൻ യത് വിശ്വസനീയ പരീക്ഷാ വ്യവസ്ഥായാഃ നിർമ്മാണാർത്ഥം പ്രശാസനം നിരന്തരം കാര്യരതമസ്തി. സാമാജിക സഞ്ചാര പടലേ പ്രസാരിതേ ഏകസ്മിൻ ദൃശ്യ ശ്രവ്യ സന്ദേശേ പ്രധാനമന്ത്രി അവദത് യത് വിഗതേഷു ദശകേഷു കേന്ദ്രീയ രാജ്യ പ്രശാസനാഭ്യാം പ്രശ്നപത്രാണാം ഗോപ്യതാഭംഗസ്യ സമസ്യ നിരന്തരം അനുഭൂയതേ. അനേന ച വിദ്യാർത്ഥിനാം ഭവിഷ്യം സങ്കടാപന്നമഭവത്. സഹ അവദത് യത് ഏതത് സർവം മനസി നിധായ സമ്പൂർണ്ണ ദേശേ കേന്ദ്രേ രാജ്യേഷു ച ശിക്ഷാവ്യവസ്ഥായാഃ പരീക്ഷാവ്യവസ്ഥായാശ്ച പരിഷ്കാരഃ അത്യാവശ്യകഃ അഭവത്. പ്രധാനമന്ത്രീ നരേന്ദ്രമോദി ഹ്യഃ മന്ത്രിമണ്ഡലീയ സുരക്ഷാ സമിത്യുപവേശനസ്യ അധ്യക്ഷതാം അകരോത്. അസ്മിന്നുപവേശനെ പശ്ചിമേഷ്യായാം പ്രവർത്തമാനസ്യ സംഘർഷസ്യ തത്സംബദ്ധസ്ഥിതേഃ തഥാ വിഭിന്ന മന്ത്രാലയൈഃ വിഭാഗൈശ്ച കൃതാനാം ഉപായാനാം സമീക്ഷാ കൃതാ. ഉപവേശനം സംബോധയന് പ്രധാനമന്ത്രി ഘടനാക്രമാണാം നിയമിതാനുവീക്ഷണായ നാഗരികാനാം ഹിതസംരക്ഷണ സംബദ്ധാനാം ഉപായാനാം ശീഘ്രകാര്യാന്വയനായ ച ഏകീകൃത സമന്വിതതന്ത്രസ്യ നിർമ്മാണം ആഹൂതവാൻ. ഉച്ചതം ന്യായാലയേന രാഷ്ട്ര രാജധാന്യാം സദ്യ ഏവ ജാതേഷു ഛാത്രവിരോധ പ്രദർശനേഷു പാലറ്റ് ഗൺ ഇത്യാഖ്യസ്യ പ്രയോഗേന ആഹതാനാം ജനാനാം സമുചിത ചികിത്സായൈ ദില്ലി പ്രശാസനായ നിർദ്ദേശഃ പ്രദത്തഃ. മുഖ്യ ന്യായാധീശസ്യ സൂര്യകാന്തസ്യ അധ്യക്ഷതായാം ത്രിന്യായാധീശപീഠം ജന്തർ മന്തർ ഇത്യേതസ്മിൻ സ്ഥലെ ദില്ല്യാഃ അന്യേഷു സ്ഥാനേഷു ച പ്രദർശനരത ഛാത്രേഷു പാലറ്റ് ഗൺ ഇത്യസ്യ പ്രയോഗ സംബദ്ധാം യാചികാം ശൃണോതി സ്മ. ശ്രവണകാലേ ന്യായപീഠേന ഉക്തം യത് ആരക്ഷിഭ്യഃ വിശിഷ്ട പരിസ്ഥിതിഷു ഏവ പാലറ്റ് ഗൺ ഇത്യസ്യ പ്രയോഗസ്യ അനുമതിഃ അസ്തി. രാഷ്ട്രമണ്ഡല ക്രീഡാസു ഭാരതീയ ഭാരോത്തോലക ലവപ്രീത സിംഹ പുരുഷാണം ദശാധികൈകശത കിലോഗ്രാം ഭാരവർഗെ രജത പദകം പ്രാപ്തവാൻ. അപരഞ്ച ഭാരതീയ ക്രീഡിക സീമാകാലിരമൻ മഹിളാനാം

0: डिस्कस थ्रो इत्येतस्यां प्रतिस्पर्धायां कांस्य पदकं प्राप्तवती। ग्लास्गो नगरे अष्टम दिवसस्य समाप्तौ ऑस्ट्रेलिया देशः दशाधिकैकशत पदकैः पदकतालिकायां शीर्षस्थाने वर्तते। भारतं तु सप्तदश पदकैः सह दशम स्थानम् अधितिष्ठति। इति वार्ताः।
1: ആകാശവാണി സമയം 7 മണി. രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
4: വാൽമീകിയുടെ അഹല്യമോക്ഷം ഒരു പാപമോചനത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടും മറ്റു മഹർഷിമാരോടും ഒപ്പം മിഥിലയിലേക്ക് പോകും വഴിയാണ് വഴിയരികെ ഒരാശ്രമം കാണുന്നത്. രാമൻ്റെ അന്വേഷണത്തെ തുടർന്ന് വിശ്വാമിത്രൻ ഗൗതമ മുനിയുടെയും അഹല്യയുടെയും വാസസ്ഥലമായ ആ ആശ്രമത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഗൗതമ മുനി ദൂരയാത്രയ്ക്ക് പോയ സമയം ദേവേന്ദ്രൻ ഗൗതമൻ്റെ വേഷത്തിൽ വന്ന് പ്രേമവാക്യങ്ങൾ പറഞ്ഞ് അഹല്യയെ പ്രാപിക്കുന്നു. അഹല്യയും ആ സംഗമം ആഗ്രഹിച്ചിരുന്നു എന്നാണ് സൂചന. ഞാൻ കൃതാർത്ഥയായി എന്നും വേഗം സ്ഥലം വിടണം എന്നും തന്നെ ഗൗതമനിൽ നിന്ന് രക്ഷിക്കണം എന്നും അഹല്യ ദേവേന്ദ്രനോട് പറയുന്നുണ്ട്. ദേവേന്ദ്രൻ ആശ്രമത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്ക് ഗൗതമ മുനി എത്തിക്കഴിഞ്ഞു. തപോബല സമന്വിതനായ ഗൗതമ മുനി ദുർവൃത്തനായ മുനിവേഷധാരിയായ ദേവേന്ദ്രനെ ശപിക്കുകയാണ്. മുനിവേഷം ധരിച്ച് ദുർവൃത്തിയിലേർപ്പെട്ട നീ വിഫലനായിത്തീരട്ടെ എന്നായിരുന്നു ശാപം. ഗൗതമ മുനി അഹല്യയെയും ശപിച്ചു, നീ ഇതേ സ്ഥലത്ത് വായു വിഴുങ്ങി ഒന്നും കഴിക്കാതെ വെന്തുവെന്ത് വെണ്ണീറിൽ കിടന്ന് ആരും നോക്കാനില്ലാതെ കഴിഞ്ഞുകൂടുക എന്നായിരുന്നു ശാപം. വാൽമീകിയുടെ ഗൗതമൻ അഹല്യയെ ശിലയാക്കാൻ ശപിച്ചില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തം. ദശരഥ തനയനായ രാമൻ ഇവിടം സന്ദർശിക്കുമ്പോൾ നീ ശുദ്ധയാകും, എന്നോടൊപ്പം ചേരും എന്നും ഗൗതമൻ ശാപമോക്ഷവും നൽകി. തുടർന്ന് ഗൗതമൻ ഹിമാലയത്തിലേക്ക് തപസ്സു തുടരാനായി പോയി എന്നാണ് വാൽമീകി പറയുന്നത്. മഹർഷിമാരും രാമലക്ഷ്മണന്മാരും ആശ്രമത്തിനുള്ളിൽ കടന്ന് മഹാഭാഗയായ അഹല്യയെ കണ്ടു. രാമലക്ഷ്മണന്മാർ അഹല്യയുടെ പാദങ്ങൾ തൊട്ട് വന്ദിക്കുകയാണ് ആദ്യം ചെയ്തത്. അഹല്യ അതോടെ പരിപൂതയായി. ഗൗതമ മുനിയും അഹല്യയും വീണ്ടും ഒന്നായിത്തീർന്നു. ആർഷ സംസ്കൃതിയെക്കുറിച്ച് അങ്ങേയറ്റം ആദരം പുലർത്തിയിരുന്ന വാൽമീകി തൽക്കാലത്തും ഗതകാലത്തും ഭാരത സംസ്കാരത്തെ സമ്പുഷ്ടമാക്കിയ മഹർഷിമാരെയെല്ലാം രാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ജനങ്ങൾ ആദരിച്ചു പോരുന്ന മഹർഷിമാരിൽ ധർമ്മച്യുതി തെല്ലുപോലും ഉണ്ടാകുന്നത് വാൽമീകിക്ക് സഹിക്കുമായിരുന്നില്ല. അത് സൂചിപ്പിക്കാൻ കൂടിയാകണം ഗൗതമ മുനിയുടെ വേഷത്തിൽ എത്തുന്ന ദേവേന്ദ്രനെ ചിത്രീകരിച്ചത്. മഹർഷിമാർക്ക് മാത്രമല്ല മഹർഷി പത്നിമാർക്കും വലിയ ഒരു ഉപദേശമാണ് വാൽമീകി നൽകുന്നത്. എത്ര വലിയ ദുരാചാരിയായിരുന്നാൽ പോലും രാമഭക്തി മൂലം

0: മോക്ഷപ്രാപ്തിക്ക് അർഹത നേടാം എന്നും ഈ കഥ ഉപദേശിക്കുന്നു. അഹല്യ പഞ്ചകന്യമാരിൽ ഒരാളായി എന്നതും ഓർമ്മിക്കാം.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
5: പുലരിപ്പൂക്കൾ.

0: പുലരിപ്പൂകളിൽ ആദ്യം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
2: പ്രായോജകർ
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് വെസ്റ്റ് ഫോർട്ട് തൃശൂർ. ഫോൺ 807-87-882.
4: എടോ നമ്മുടെ കണ്ണിന് നല്ല കിടിലം ക്ലാരിറ്റി ഒക്കെ വേണ്ടേ, ഇങ്ങനെ നടന്നാ മതിയോ?
5: അതിപ്പോ പ്രായമാകുമ്പോ കുറച്ചൊക്കെ കാഴ്ച മങ്ങുന്നത് സ്വാഭാവികല്ലേ.
4: ആ വിചാരങ്ങ് മാറ്റിക്കോ, അത്യാധുനിക സംവിധാനങ്ങളുമായി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂരിലുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണ് പെർഫെക്റ്റ് ആക്കാം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ.
6: വളം നൽകാം ഇലകളിലൂടെ. ഈ വിഷയത്തെക്കുറിച്ച് വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ബാഷ്മ ഇ കെ നടത്തുന്ന ലഘു പ്രഭാഷണം കേൾക്കാം.
7: ചെടികൾ വേരിലൂടെയാണ് പോഷകമൂലകങ്ങൾ വലിച്ചെടുക്കുന്നത് എന്നതാണ് ഭൂരിഭാഗം ആളുകളുടെയും ധാരണ. എന്നാൽ വേരിലൂടെ മാത്രമല്ല, ഇലകളിലൂടെയും പല പോഷകമൂലകങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാം. പ്രതികൂല സാഹചര്യങ്ങളിൽ, അതായത് വേരിനുണ്ടാവുന്ന നാശം, വെള്ളക്കെട്ട്, വായുവിന്റെ അഭാവം എന്നീ സാഹചര്യങ്ങളിൽ ചെടിക്ക് ആവശ്യമായ പോഷകം അനുയോജ്യമായ സാന്ദ്രതയിൽ ഇലകളിലൂടെ നൽകുന്നതിനെയാണ് ഫോളിയർ അപ്ലിക്കേഷൻ അഥവാ പത്രപോഷണം എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ മണ്ണിലൂടെ ലഭിക്കുന്ന പോഷകങ്ങൾ ചെടിക്ക് മതിയാകാതെ വരുന്ന സാഹചര്യത്തിലും പെട്ടെന്നുണ്ടാകുന്ന മൂലകങ്ങളുടെ അഭാവം പരിഹരിച്ച് ചെടിക്ക് കരുത്തേകാനും ഈ രീതി വളരെ ഫലപ്രദമാണ്. വെള്ളത്തിൽ അലിയുന്ന എല്ലാ രാസവളങ്ങളും ചെടികൾക്ക് ഇലകളിലൂടെ വലിച്ചെടുക്കാം. എന്നാൽ മണ്ണിലൂടെയുള്ള രാസവള പ്രയോഗത്തിന് പകരമായി ഈ രീതി ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ചെടികളിൽ ഇലകൾ വന്നതിനു ശേഷമേ പത്രപോഷണം സാധ്യമാകൂ. ഇലകളിലെ സ്റ്റൊമാറ്റയിൽ കൂടി വളരെ വേഗത്തിൽ ചെടികൾക്ക് പോഷകങ്ങൾ വലിച്ചെടുക്കാമെന്നതാണ് പത്രപോഷണത്തിന്റെ അടിസ്ഥാനം. പ്രധാനപ്പെട്ട സസ്യമൂലകമായ നൈട്രജൻ നൽകുന്നതിന് യൂറിയയാണ് ഏറ്റവും അനുയോജ്യം. ഫോസ്ഫറസ് വളങ്ങൾ ജലത്തിൽ പൂർണ്ണമായി ലയിക്കാത്തതിനാൽ ഫോസ്ഫറസ് വളങ്ങൾ പൊതുവെ അടിവളമായാണ് നൽകാറ്. ഒരേ അളവിലും ഗാഢതയിലും വേഗത്തിലും ലഭിക്കുന്ന ഇത്തരം ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ വേഗത്തിൽ ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു. രാസവളങ്ങൾ മാത്രമല്ല, സൂക്ഷ്മമൂലകങ്ങൾ നൽകാൻ വളരെ യോജിച്ച വളപ്രയോഗ രീതിയാണ് പത്രപോഷണം. നേർവളങ്ങളുടെ അമിത പ്രയോഗം മണ്ണിലെ സൂക്ഷ്മമൂലകങ്ങളായ അയൺ, സിങ്ക്, ബോറോൺ, കോപ്പർ, മോളിബ്ഡനം, ക്ലോറിൻ എന്നിവയുടെ അളവ് കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. കുറഞ്ഞ അളവിൽ മാത്രമേ വിളകൾക്ക് സൂക്ഷ്മമൂലകങ്ങൾ ആവശ്യമുള്ളൂ. എങ്കിലും ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ലഭ്യത കുറഞ്ഞാൽ അത് വിളവിനെ കാര്യമായി ബാധിക്കും. വാഴയിൽ നട്ട് 4 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ കാണാറുള്ള വെള്ളക്കൂമ്പ് ഒഴിവാക്കാൻ മണ്ണിൽ കുമ്മായം ചേർക്കുകയും ഇലകളിൽ ബോറോൺ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ തളിക്കുകയും ചെയ്യാം. തക്കാളിയിലെ ബ്ലോസം എൻഡ് റോട്ട് പരിഹരിക്കാൻ കാൽസ്യം നൈട്രേറ്റ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലകളിൽ തെളിച്ച് പ്രശ്നം പരിഹരിക്കാം. നേന്ത്രവാഴയിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കുന്നത് നല്ല തൂക്കവും ആകർഷകവുമായ കുലകൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു. കുല വിരിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞും 4 ആഴ്ച കഴിഞ്ഞും 2 തവണ തളിച്ചു കൊടുക്കണം. ജൈവവളങ്ങളും പത്രപോഷണം വഴി നൽകാവുന്നതാണ്. പഞ്ചഗവ്യം, ജീവാമൃതം, മത്തി ശർക്കര മിശ്രിതം, മുട്ട ശർക്കര മിശ്രിതം എന്നിവ 2 ആഴ്ച ഇടവേളകളിൽ ഇലകളിൽ തളിച്ചു നൽകിയാൽ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. മട്ടുപ്പാവുകളിലും അടുക്കള തോട്ടങ്ങളിലും ഇത് വളരെ ഫലപ്രദമാണ്. രാവിലെയും വൈകുന്നേരവുമാണ് പത്രപോഷണത്തിന് അനുയോജ്യമായ സമയം. തളിക്കുമ്പോൾ ഇലയുടെ ഇരുവശങ്ങളിലും വീഴാൻ ശ്രദ്ധ കാണിക്കണം. പത്രപോഷണം ഒരിക്കലും മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് പകരമാകില്ല. കാരണം മണ്ണിൽ കൊടുക്കുന്ന അളവിൽ മൂലകങ്ങൾ

0: ഇലകളിലൂടെ നൽകാൻ കഴിയില്ല. മണ്ണിലൂടെയുള്ള വളപ്രയോഗത്തെ പിന്താങ്ങുന്ന ഒരു പരിപാലന മുറയാണ് പത്രപോഷണം.
1: വളം നൽകാം ഇലകളിലൂടെ. ഈ വിഷയത്തെക്കുറിച്ച് വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം ഗവേഷക ബാഷ്മ ഇ കെ നടത്തിയ ലഘുപ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഹരിതം സമാപിക്കുന്നു. പ്രായോജകർ
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർട്ട് തൃശൂർ. ഫോൺ 807-87-882.
5: ഗാന സന്ദേശം
6: ഞായറൊഴികെ എന്നും രാവിലെ 7:35. പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്,
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
7: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
8: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
9: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ എൻ ചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05.
10: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
11: പുലരിപ്പൂക്കളിൽ അടുത്തതായി
12: ഗാന്ധിമാർഗം.
13: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
14: സാഹിത്യ പഠനത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ.
13: പ്രിയ ശ്രോതാക്കളെ, പുസ്തകങ്ങൾ മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്ന് പറയാറുണ്ട്. എന്നാൽ എല്ലാ പുസ്തകങ്ങളും ഒരുപോലെയല്ല. മനുഷ്യനെ ചിന്തിപ്പിക്കുകയും ആത്മവിചിന്തനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹിത്യമാണ് യഥാർത്ഥ ജീവിതവിദ്യ നൽകുന്നത്. സാഹിത്യം വെറും ഭാഷയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഉപാധിയല്ല, അത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആത്മീയവും ധാർമ്മികവുമായ ശക്തിയാണെന്ന് മഹാത്മാഗാന്ധി വിശ്വസിച്ചിരുന്നു. ഗാന്ധിജിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയതിൽ കുടുംബത്തിനും ഗുരുക്കന്മാർക്കുമൊപ്പം മഹത്തായ ഗ്രന്ഥങ്ങൾക്കും സാഹിത്യ സൃഷ്ടികൾക്കും വലിയ പങ്കുണ്ടെന്ന് കാണാം. തന്റെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ ജീവിതത്തെ മാറ്റിമറിച്ച വായന അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം സ്നേഹപൂർവം പരാമർശിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് ശ്രവണകുമാരന്റെ കഥയും ഹരിശ്ചന്ദ്രന്റെ കഥയും ഗാന്ധിജിയുടെ മനസ്സിൽ മാതാപിതാക്കളോടുള്ള കടമയും സത്യനിഷ്ഠയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായത് ഈ കഥകളിലൂടെയായിരുന്നു. ഹരിശ്ചന്ദ്രന്റെ കഥ തന്നെ സത്യത്തിന്റെ വഴിയിലൂടെ നടക്കാൻ പ്രചോദിപ്പിച്ചു എന്ന് ഗാന്ധിജി തന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുമുണ്ട്. ഈയൊരു വാചകം തന്നെ സാഹിത്യത്തിന്റെ പരിവർത്തന ശക്തി വ്യക്തമാക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഗ്രന്ഥങ്ങളിലൊന്നാണ് ഭഗവത്ഗീത. അദ്ദേഹം ഗീതയെ തന്റെ ആത്മീയ നിഘണ്ടു എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രതിസന്ധികളുടെ സമയത്ത് ആശ്വാസവും ആത്മവിശ്വാസവും നൽകിയത് ഭഗവത്ഗീതയിലെ സന്ദേശങ്ങളായിരുന്നുവെന്ന് അദ്ദേഹം പലവട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈബിളിലെ സെർമൺ ഓൺ ദ മൗണ്ട്, ഖുറാൻ, ഉപനിഷത്തുകൾ, തുളസീദാസിന്റെ രാമചരിതമാനസ് എന്നിവയും അദ്ദേഹത്തിന്റെ ചിന്തയെ സമ്പന്നമാക്കി. എല്ലാ മഹത്തായ സാഹിത്യത്തിന്റെയും അന്തസത്ത സത്യം, സ്നേഹം, കരുണ എന്നിവയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഗാന്ധിജിയുടെ ജീവിത ദർശനത്തിലെ അടിസ്ഥാന ശിലകളാണ് സത്യവും അഹിംസയും. സത്യത്തെ ദൈവമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത്. ദൈവം ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല, സത്യമാണ് എനിക്ക് ഈശ്വരൻ എന്ന് അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമമാണ് ആയുഷ്കാലം മുഴുവൻ അദ്ദേഹം നടത്തിയത്. സ്വന്തം ജീവിതകഥയ്ക്ക് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് നാമകരണം ചെയ്തതിന്റെ കാരണം മറ്റൊന്നല്ല. മഹാത്മജിയുടെ വീക്ഷണത്തിൽ സത്യാന്വേഷണം ഒരു തപസ്സാണ്, അതിൽ സ്വാർത്ഥത്തിന് സ്ഥാനമില്ല. മഹാത്മജിയുടെ അഭിപ്രായത്തിൽ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അഹിംസ. മനുഷ്യവർഗത്തിന്റെ പുരോഗതി ഹിംസയിൽ നിന്ന് അഹിംസയിലേക്കാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഗാന്ധിജി ഏറ്റവും കൂടുതൽ എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളത് അഹിംസയെക്കുറിച്ചാണ്. ഹിംസ മൃഗത്തിന്റേതെന്ന പോലെ അഹിംസ മനുഷ്യവർഗധർമ്മമാണ്. അഹിംസയ്ക്ക് മഹാത്മജി തന്റേതായ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അത് ഒരു ജീവിയെയും വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ്. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പരോപദ്രവം പാടില്ല. ശത്രുവിനോടു പോലും വിദ്വേഷമരുത്. അഹിംസ പാലിക്കാൻ ബോധപൂർവമായ ക്ലേശസഹനം ആവശ്യമാണ്. സത്യത്തെ അംഗീകരിക്കുന്നവർക്ക് അഹിംസയെ നിഷേധിക്കാനാവില്ല. കാരണം സത്യവും അഹിംസയും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങൾക്ക് തുല്യമാണ്. സത്യവും അഹിംസയും കൂട്ടിയിണക്കിക്കൊണ്ട് മഹാത്മജി രൂപം നൽകിയ സമരായുധമാണ് സത്യഗ്രഹം. സത്യത്തെ മുറുകെ പിടിക്കലാണത്. ആയുധമെടുത്ത് അടരാടുന്നതിനേക്കാൾ അധികം ധീരത അഹിംസ പുലർത്തും.

0: വശങ്ങൾക്ക് തുല്യമാണ്. സത്യവും അഹിംസയും കൂട്ടിയിണക്കിക്കൊണ്ട് മഹാത്മജി രൂപം നൽകിയ സമരായുധമാണ് സത്യഗ്രഹം. സത്യത്തെ മുറുകെ പിടിക്കലാണത്. ആയുധമെടുത്ത് അടരാടുന്നതിനേക്കാൾ അധികം ധീരത അഹിംസ പുലർത്താൻ ആവശ്യമുണ്ട്. അധർമ്മം ചെയ്യുന്നവന്റെ ഇച്ഛയ്ക്കെതിരെ സ്വന്തം ആത്മശക്തിയുപയോഗിച്ച് അയാളുടെ മനസ്സിൽ മാറ്റം വരുത്തുകയാണ് അഹിംസാവാദി ചെയ്യുന്നത്. അഹിംസയുടെ ശക്തിയെക്കുറിച്ച് മഹാത്മജി ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അഹിംസ അതുല്യ ബലമുള്ള ഒരു ആയുധമാണ്. അത് ജീവിതത്തിന്റെ പരമതത്വമാണ്. അതൊരു ധീരന്റെ സവിശേഷ ഗുണമാണ്. ഭീരുവിനെ കയ്യെത്താവുന്ന ദൂരത്തിലല്ല അത്. വിദേശ സാഹിത്യവും ഗാന്ധിജിയെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ചിന്തകനായ ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം വായിച്ചതിനു ശേഷമാണ് അധ്വാനത്തിന്റെ മഹത്വത്തെയും എല്ലാവരുടെയും ക്ഷേമത്തെയും കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് കൂടുതൽ ശക്തമായത് എന്ന് ഗാന്ധിജി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ആശയങ്ങൾ അദ്ദേഹം പിന്നീട് സർവോദയം എന്ന പേരിൽ ഗുജറാത്തിയിലേക്ക് വിവർത്തനം ചെയ്യുകയും ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്തു. അതുപോലെ ലിയോ ടോൾസ്റ്റോയിയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു എന്ന കൃതി അഹിംസയുടെയും ആത്മീയ ശക്തിയുടെയും പ്രാധാന്യം അദ്ദേഹത്തിനെ കൂടുതൽ ബോധ്യപ്പെടുത്തി. ടോൾസ്റ്റോയിയുമായി അദ്ദേഹം കത്തിടപാടുകൾ നടത്തുകയും ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമത്തിനെ ടോൾസ്റ്റോയ് ഫാം എന്ന് പേരിടുകയും ചെയ്തു. അമേരിക്കൻ ചിന്തകനായ ഹെൻറി ഡേവിഡ് തോറോയുടെ സിവിൽ ഡിസ് ഒബീഡിയൻസ് എന്ന ലേഖനവും ഗാന്ധിജിയുടെ സത്യഗ്രഹ സിദ്ധാന്തത്തെ സ്വാധീനിച്ചു. നല്ല സാഹിത്യം മനുഷ്യന്റെ ചിന്തയെ മാത്രമല്ല സമൂഹത്തോടുള്ള ഉത്തരവാദിത്ത ബോധത്തെയും രൂപപ്പെടുത്തുന്നുവെന്ന് ഗാന്ധിജി തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ സാഹിത്യ പഠനം പരീക്ഷയിൽ വിജയിക്കാനുള്ള മാർഗമല്ല, അത് സ്വഭാവരൂപീകരണത്തിനുള്ള ഉപാധിയാണ്. വിദ്യാഭ്യാസം എന്നത് വിവരശേഖരണമല്ല, വ്യക്തിത്വ വികാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് കുട്ടികളെ മൂല്യബോധം വളർത്തുന്ന ഗ്രന്ഥങ്ങൾ വായിക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തെ സ്പർശിക്കാത്ത വിദ്യാഭ്യാസം യഥാർത്ഥ വിദ്യാഭ്യാസമല്ല. ഈ ചിന്ത സാഹിത്യ പഠനത്തിനും ബാധകമാണ്. മനസ്സിനെ വിശാലമാക്കുകയും അനുകമ്പയും സഹാനുഭൂതിയും വളർത്തുകയും ചെയ്യുന്ന വായനയാണ് യഥാർത്ഥ സാഹിത്യ പഠനം. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. വിവരങ്ങളുടെ പ്രളയമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ വിവരങ്ങളുടെ ആധിക്യം ജ്ഞാനത്തിന്റെ ആഴം ഉറപ്പാക്കുന്നില്ല. നല്ല സാഹിത്യ വായനയാണ് ചിന്താശേഷിയും വിവേകവും വളർത്തുന്നത്. അത് മനുഷ്യനെ ക്ഷമയുള്ളവനും സഹിഷ്ണുതയുള്ളവനും ധാർമ്മിക ബോധമുള്ളവനുമാക്കുന്നു. ഗാന്ധിജിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു നല്ല പുസ്തകം ഒരു നല്ല ഗുരുവിനെ തുല്യമാണ് എന്നാണ്. ഒരു പുസ്തകത്തിനെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും. ഹരിശ്ചന്ദ്രന്റെ കഥ ഗാന്ധിജിയെ മാറ്റിയതുപോലെ, ഭഗവത്ഗീത അദ്ദേഹത്തിനെ ആത്മബലം നൽകിയതുപോലെ, റസ്കിന്റെയും ടോൾസ്റ്റോയിയുടെയും കൃതികൾ അദ്ദേഹത്തിന്റെ സാമൂഹിക ദർശനത്തെ രൂപപ്പെടുത്തിയതുപോലെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ നല്ല സാഹിത്യം സ്വാധീനിക്കും. സാഹിത്യ പഠനം ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ വലിയ ഒരു ദൗത്യം നിർവഹിക്കുന്നു. അത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുകയും മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ജീവിതത്തിനെ ദിശാബോധം നൽകുകയും ചെയ്യുന്നു. സത്യത്തിന്റെയും നീതിയുടെയും കരുണയുടെയും സേവനത്തിന്റെയും വഴിയിലൂടെ നടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സാഹിത്യമാണ് യഥാർത്ഥ ജീവിത സാഹിത്യം. ഗാന്ധിജിയുടെ ജീവിതം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ചിന്തയെ മാറ്റി, ആ ചിന്ത ലോകത്തെ മാറ്റി. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയും നല്ല സാഹിത്യത്തിലേക്ക് നമുക്ക് നയിക്കാം. പരീക്ഷയ്ക്കു വേണ്ടി മാത്രം പുസ്തകങ്ങൾ വായിക്കാതെ ജീവിതത്തെ സമ്പന്നമാക്കാൻ വായിക്കുന്ന ഒരു വായനാ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോഴാണ് സാഹിത്യ പഠനം അതിന്റെ യഥാർത്ഥ ലക്ഷ്യം നിറവേറ്റുന്നത്.
1: സാഹിത്യ പഠനത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ, ഇതേക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ഗാന്ധിമാർഗം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന PM. അവതരണം നിർവഹണം അഞ്ജു P. അർജുനൻ. ഗാന്ധിമാർഗം ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ. വിളംബരം
4: ഞായറാഴ്ച രാവിലെ 6:35
3: പ്രായോജകർ റേഗൾ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് റേഗൾ ജ്വല്ലേഴ്സ്
5: ഹോൾസെയിൽ വിലയിൽ

0: സ്വർണാഭരണങ്ങൾ നൽകുന്നു.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
2: പുലരിപ്പുകളിൽ അവസാനമായി
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
4: പ്രായോജകർ
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
6: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്ന് അറിയോ?
7: ഇല്ല.
6: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ
7: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
6: അതെന്താ?
7: ഞാൻ കഴിഞ്ഞ കുറെ നാളായി സൈമൺസ് കണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചതാ അവരുടെ സേവനം.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
8: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
4: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
8: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: കേരള സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആഡിയുടെ കീഴിൽ വലപ്പാട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ ഐ എച്ച് ആഡി കോട്ടയിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓണേഴ്സ് എന്നീ വിഭാഗങ്ങളിൽ 4 വർഷ ഓണേഴ്സ് ബിരുദ കോഴ്സുകളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. എസ് സി എസ് ടി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. കാസ്കാപ്പ് ഡോട്ട് ഐ എച്ച് ആഡി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന ലിങ്ക് വഴി രജിസ്ട്രേഷൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547005057. നമ്പർ ആവർത്തിക്കാം, 8547005057. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പച്ചമലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ 3ാം ബാച്ചിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി 15 ഓഗസ്റ്റ് നീട്ടി. ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ മലയാളം പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും ഭാഷയിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവരുമായ 17 വയസ്സ് പൂർത്തിയായ ആർക്കും 1 വർഷത്തെ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. 6 മാസം വീതമുള്ള അടിസ്ഥാന കോഴ്സ്, അഡ്വാൻസ്ഡ് കോഴ്സ് എന്നിങ്ങനെ 2 ഭാഗങ്ങളായാണ് പഠനം ക്രമീകരിച്ചിരിക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ നേടേണ്ട മലയാള ഭാഷാ പഠനശേഷികൾ സ്വായത്തമാക്കാൻ പര്യാപ്തമായ രീതിയിലാണ് പരിഷ്കരിച്ച പച്ചമലയാളം കോഴ്സ് വിഭാവനം ചെയ്തിട്ടുള്ളത്. സാക്ഷരതാ മിഷൻ്റെ പച്ചമലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സ് തുല്യതാ കോഴ്സാണ്. 60 മണിക്കൂർ നേരിട്ടുള്ള ക്ലാസ്സുകളും 30 മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സുകളുമായാണ് പച്ചമലയാളം അടിസ്ഥാന കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ വിജയിക്കുന്നവർക്ക് അഡ്വാൻസ്ഡ് കോഴ്സിലേക്ക് പ്രവേശനം നേടാം. 500 രൂപ രജിസ്ട്രേഷൻ ഫീസും 3500 രൂപ കോഴ്സ് ഫീസുമാണ് ഉള്ളത്. ഓൺലൈനായി അപേക്ഷിച്ചതിൻ്റെ ഹാർഡ് കോപ്പിയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും 20 തീയതിക്കകം ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിൽ സമർപ്പിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രേരക്മാർ വഴിയോ തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ് വഴിയോ അപേക്ഷ നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872365024. നമ്പർ ഒരിക്കൽ കൂടി, 04872365024. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് കുടിശ്ശിക അടച്ചു തീർക്കുന്നതിനായി 30 സെപ്റ്റംബർ വരെ സമയം അനുവദിച്ചതായി തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങൾക്ക് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 04872446545. നമ്പർ ആവർത്തിക്കുക, 04872446545.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ സമാപിക്കുന്നു.
4: പ്രായോജകർ
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
8: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
4: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
10: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
11: ഒറ്റപ്പാലം കണ്ണാശുപത്രി, ചെർപ്പളിശ്ശേരി റോഡ്, തോട്ടക്കര, ഒറ്റപ്പാലം.
12: ഫോൺ 9446095714.
13: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
2: ആകാശവാണി തൃശൂർ. ഇപ്പോൾ വാർത്തകൾ. തിരുവനന്തപുരം

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎം ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ ചർച്ച ചെയ്ത് പാസാക്കിയ ബില്ലിന് ബുധനാഴ്ച ലോക്സഭയും അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും 4 വർഷം വരെ വിലക്ക് ും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനായി സർക്കാർ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എന്നാൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ നിർദ്ദിഷ്ട ഭേദഗതി ഫലപ്രദമാകില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ നിരന്തരം പ്രയത്നം നടത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ പരീക്ഷാ സംവിധാനങ്ങളിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു.
2: വിശ്വസ്ത പരീക്ഷാ പദ്ധതി മഹത്വപൂർണ്ണ കാം പൂർണ്ണ കാം ആകെ ऐसी परिस्थितियों को लंबे समय तक नहीं चलने देंगे. इस विश्वास के साथ साथियों आइए हम सब मिल करके विकसित भारत के स्वप्न को पूर्ण करने के लिए कंधे से कंधा मिलाकर के चले.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ദേശീയ തലസ്ഥാനത്ത് നടന്ന നീറ്റ് യു ജി പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ ഡൽഹി പോലീസ് പ്രതികൂല നടപടികൾ സ്വീകരിക്കില്ലെന്ന് ഡൽഹി സർക്കാർ. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ നടപടിയുണ്ടാകും. ഇത്തരം കേസുകളിൽ ഇതിനകം അറസ്റ്റോ കസ്റ്റഡിയിലെടുക്കലോ നടന്നിട്ടുണ്ടെങ്കിൽ അവ പുനഃപരിശോധിക്കുന്നതിനും അറസ്റ്റിലായവരെ വിട്ടയക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഭാവിയിൽ തുടർ നടപടികളില്ലാതെ വിഷയം അവസാനിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നതിന് ഏകീകൃതവും ഏകോപിതവുമായ സംവിധാനം ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാഹചര്യം വിലയിരുത്തുന്നതിന് വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിന് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നാവികർക്കും അവരുടെ കുടുംബങ്ങൾക്കും കൃത്യസമയത്ത് വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകാശ്മീരിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനിടെ സുരക്ഷാ സേനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളിൽ 40-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. റാവൽകോട്ടിലും മിർപൂരിലും ഒത്തുകൂടിയ വനിതാ പ്രക്ഷോഭകർക്ക് നേരെ പാക് സുരക്ഷാ സേന വെടിയുതിർത്തു. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി, കേന്ദ്ര സഹമന്ത്രി ധോക്കൻ സാഹു, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇരു സംസ്ഥാനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പരിഹാരം ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2025 26 സാമ്പത്തിക വർഷത്തിൽ ITR 1 ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. 3 സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാ കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പിഎം ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായി ചേർന്ന് കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കാവേരി നദീതടത്തിലെ ജലകാലാവസ്ഥാ സാഹചര്യങ്ങളും അടുത്ത 15 ദിവസത്തേക്ക് ബിലിഗുണ്ടുലുവിൽ ലഭിക്കേണ്ട ജലത്തിന്റെ അളവും യോഗത്തിൽ ചർച്ച ചെയ്തു. ഈ മാസം 29 മുതൽ ബിലിഗുണ്ടുലുവിൽ പ്രതിനിധിനം 3,500 ക്യൂസെക്സ് ജലം ലഭ്യമാക്കുന്നതിന് അതോറിറ്റി കർണാടകയ്ക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ്, വയനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. ഓറഞ്ച് ജാഗ്രതയുള്ള 11 ജില്ലകളിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അർദ്ധരാത്രി മുതൽ 5 മുതൽ 15 mm വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം പിൻവലിക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല ഫിഷറീസ് അധികൃതർ അർദ്ധരാത്രി അഴിച്ചുമാറ്റും. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 kg വിഭാഗം ഭാരോദ്ധഹനത്തിൽ ഇന്ത്യൻ താരം ലവ്പ്രീത് സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ ഇന്ത്യയുടെ സീമ കാളിരാമന വെങ്കല മെഡൽ സ്വന്തമാക്കി. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10th. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര, രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവർ ഫൈനലിൽ കടന്നു. അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം നികിത സെഹ്റാവത്തിന് വെള്ളി മെഡൽ. വനിതകളുടെ 57 kg വിഭാഗം ഫൈനലിൽ USAയുടെ താരത്തോടാണ് നികിത പരാജയപ്പെട്ടത്. 49 kg വിഭാഗത്തിലും 73 kg വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾ വെങ്കല മെഡൽ നേടി. പശ്ചിമേഷ്യൻ മേഖലയിലെ ജലപാതകളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ സുരക്ഷിതമാക്കുന്നതിനായി സൌദി അറേബ്യയും 13 രാജ്യങ്ങളും ചേർന്ന് സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിച്ചു. റിയാദിൽ വിവിധ രാജ്യങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ യോഗത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനം. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുക, സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാര പാതകളും ഊർജ്ജ വിതരണ ശൃംഖലകളും സുരക്ഷിതമാക്കുക എന്നിവയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം തുടരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ മിസൈൽ ആക്രമണങ്ങൾ കടുപ്പിച്ചു. ഇറാന്റെ 5 മിസൈലുകളെ പ്രതിരോധിച്ചതായി ജോർദാൻ അറിയിച്ചു. കുവൈറ്റിൽ ഒരു ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്ക് നേരെ സൌദി അറേബ്യയുമായി ചേർന്ന് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിയൻ സൈനിക ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎം ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിം.

0: ഇനത്തിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: ഗാന സന്ദേശം.
2: പ്രായോജകർ.
4: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
2: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഗായത്രിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് മുത്തശ്ശി, മുത്തശ്ശൻ, അച്ഛൻ, അമ്മ, ചേട്ടൻ എന്നിവർ ആശംസകളോടെ ശരത് വയലാർ എഴുതി ഇളയരാജ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. വിനോദയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ചരി പാടിയത്.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
0: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
7: ആകാശവാണി തൃശൂർ.
8: മൃദുല ഫർണിച്ചർ വേൾഡ് തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
9: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഈ മഴക്കാലത്ത് മൂടിപ്പൊതിച്ച് ഉറങ്ങാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ അത് പുതിയ കിടക്കയിലാക്കിയാലോ? മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്. ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരവും. മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
10: പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ചാലക്കുടി നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് HSST ഫിസിക്സ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപന നിയമനം നടത്തുന്നു. PSC നിർദ്ദേശിക്കുന്ന നിശ്ചിത യോഗ്യതയുള്ളവർക്കായി 2026 August 3 രാവിലെ 10:30 ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അധ്യയന വർഷം അവസാനിക്കുന്നതുവരെയോ 2027 March 31 വരെയോ ആണ് നിയമനം നൽകുക. നിലവിലെ സർക്കാർ ഉത്തരവ് പ്രകാരം പ്രതിദിനം 1340 രൂപ ദിവസവേതനമായി ലഭിക്കും. നിശ്ചിത യോഗ്യതയും അധ്യാപക നൈപുണ്യവുമുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ വെയിറ്റേജ് മാർക്ക് സഹിതം മുൻഗണന ലഭിക്കും. നിയമനങ്ങൾക്ക് പ്രാദേശിക മുൻഗണന ഉണ്ടായിരിക്കുന്നതല്ല. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 3 August 10:30 സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0480-296-0000. നമ്പർ ഒരിക്കൽ കൂടി 0480-296-0000. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിന് കീഴിൽ എറണാകുളം, തൃശൂർ, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലെ വിവിധ ESI സ്ഥാപനങ്ങളിൽ അലോപ്പതി വിഭാഗം മെഡിക്കൽ ഓഫീസർമാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. MBBS ബിരുദവും TCMC രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 63,440 രൂപ വേതനമായി ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും അടങ്ങിയ ബയോഡാറ്റ CRU.CZIMS@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഇന്ന് വൈകിട്ട് 5 PM അയക്കണം. അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തുന്ന തീയതി, സമയം, സ്ഥലം എന്നിവ ഉദ്യോഗാർത്ഥികളെ ഇമെയിൽ വഴി പിന്നീട് അറിയിക്കുമെന്ന് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് മധ്യമേഖല റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484-239-1018. നമ്പർ ഒരിക്കൽ കൂടി 0484-239-1018. ഇന്ത്യൻ വ്യോമസേനയിൽ അഗ്നിവീർ വായു മ്യൂസീഷ്യൻ തസ്തികയിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി റിക്രൂട്ട്മെന്റ് റാലി സംഘടിപ്പിക്കുന്നു. താല്പര്യമുള്ളവർക്ക് IAFRecruitment.edcei.co.in വഴി 2 August രാത്രി 11:00 വരെ പേര് രജിസ്റ്റർ ചെയ്യാം. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർക്ക് സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നതിനും പാടുന്നതിനുമുള്ള പ്രാവീണ്യവും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള മ്യൂസിക് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. 2005 January 1 2009 July 1 ജനിച്ചവർക്ക് അപേക്ഷിക്കാം. 31 August to September 9 ന്യൂഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിലെ സെൻ്ററുകളിലാണ് റാലി നടത്തുക. ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കുന്നതിനുള്ള സംശയങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 9513-253233. നമ്പർ ഒരിക്കൽ കൂടി 9513-253233. മാനന്തവാടി ഗവൺമെൻറ് കോളേജിൽ

0: ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRI റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് പുനർ അഭിമുഖം നടത്തുന്നു. August 3 രാവിലെ 10 മണിക്ക് കോളേജിലാണ് അഭിമുഖം. താല്പര്യമുള്ളവർ രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ നേരിട്ട് ഹാജരാകേണ്ടതാണ്. വെബ്സൈറ്റ് വിലാസം gcmanandavadi.ac.in.
1: മൃദുല ഫർണിച്ചർ വേൾഡ് തൊഴിലവസര വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
3: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അഗ്നിസാക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം. ഗാനരചന സംഗീതം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
3: ഈ മാസം 31 വരെ.
2: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
3: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
2: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ആരോഗ്യക്കുറിപ്പുകൾ. കുട്ടികളുടെ പ്രതിരോധ ശേഷി. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ കൃഷ്ണകൃപ സംസാരിക്കുന്നു.
5: എന്താണ് പ്രതിരോധ ശേഷി? ഒരു മരുന്ന് കഴിച്ച് ഒരു ദിവസം കൊണ്ട് വർദ്ധിക്കുന്ന ഒന്നാണോ അത്? അല്ല, അത് കുട്ടിയുടെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് കുട്ടിയുടെ ഉറക്കം, വ്യായാമം, ആഹാരം, ശുചിത്വം, ജീവിതശൈലി എന്നിവയെല്ലാം ചേർന്ന് രൂപപ്പെടുന്നതാണ് പ്രതിരോധ ശേഷി. ഒരു കുട്ടിക്ക് വർഷത്തിൽ 3-4 തവണയൊക്കെ ജലദോഷം, പനി ഇതൊക്കെ വരുന്നത് അസാധാരണമായ കാര്യമല്ല. എല്ലാ ചെറിയ അസുഖങ്ങളും പ്രതിരോധ ശേഷിയുടെ കുറവുമല്ല കാണിക്കുന്നത്. എന്തൊക്കെയാണ് പ്രതിരോധ ശക്തി വർദ്ധിക്കാനായി ചെയ്യാൻ കഴിയുക? ആദ്യ 6 മാസം അമ്മയുടെ പാൽ മാത്രം നൽകുക. ഇതിൽ രോഗങ്ങളെ തടുക്കാനുള്ള സംരക്ഷണ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞാൽ അനുയോജ്യമായ പോഷക സമൃദ്ധമായ അനുബന്ധ ഭക്ഷണങ്ങൾ നൽകി തുടങ്ങാം. അതായത് പച്ചക്കറി, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, മുട്ട, മീൻ എന്നിവയൊക്കെ ക്രമേണ ഭക്ഷണത്തിൽ ദഹനം നോക്കി നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കൃത്യമായ ഉറക്കം. നന്നായി ഉറങ്ങുന്ന കുട്ടികളിൽ ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നു. അതുപോലെ തന്നെ ഉറക്കക്കുറവ് ക്ഷീണത്തിലേക്കും ശ്രദ്ധക്കുറവിലേക്കും മറ്റനുബന്ധ രോഗങ്ങളിലേക്കും നയിക്കാനുള്ള സാധ്യതയെ കൂട്ടുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വ്യായാമം. കുട്ടികളെ ദിവസവും കളിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. മൊബൈൽ ഫോൺ, TV എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. വ്യായാമവും കളിയും കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഓടിക്കളിക്കാനും മണ്ണിൽ കളിക്കാനും സൈക്കിൾ ചവിട്ടാനും കുട്ടിയെ നാം തന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇത് കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും. വാക്സിനേഷൻ, ഇത് കൃത്യസമയത്ത് പൂർത്തിയാക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. ഈ ചെറിയ ചെറിയ ശീലങ്ങൾ പോലും രോഗങ്ങളെ ഒരു പരിധിവരെ ചെറുക്കാൻ സഹായിക്കും. ആയുർവേദത്തിൽ പറയുന്നുണ്ട്, ആഹാരമാണ് പരമമായ ഔഷധമെന്ന്. അതായത് നാം കഴിക്കുന്ന ആഹാരം അത്രയും ശ്രദ്ധിച്ചും ശുചിത്വത്തോടെയും കൃത്യമായി തിരഞ്ഞെടുത്തും വേണം നാം കഴിക്കേണ്ടത്. ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. പയറുവർഗ്ഗങ്ങൾ, കടല, ചെറുപയർ, മുട്ട, പാല്, തൈര് എന്നിവ പ്രായത്തിന് അനുയോജ്യമായ അളവിൽ നൽകുക. ദിവസം മുഴുവൻ പാക്കറ്റ് ഭക്ഷണങ്ങളും ചിപ്സും ചോക്ലേറ്റും മാത്രം കഴിക്കുന്ന കുട്ടികൾക്ക് വിശപ്പും അതുപോലെ തന്നെ പോഷണവും രണ്ടും കുറയാം. അതിനാൽ ഇത്തരം ഭക്ഷണങ്ങൾ പ്രത്യേക അവസരങ്ങളിൽ മാത്രം നൽകുന്നതാണ് നല്ലത്. മറ്റൊരു പ്രധാന കാര്യമാണ് സൂര്യപ്രകാശം. രാവിലത്തെ ഇളം വെയിൽ കുറച്ച് സമയം കൊള്ളുന്നത് വൈറ്റമിൻ D രൂപപ്പെടാൻ സഹായിക്കും. ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ആയുർവേദത്തിൽ ഓരോ സീസണിലും അനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുന്നുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഭക്ഷണത്തിലും ദിനചര്യയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കും. ആയുർവേദത്തിലെ ഒരു പ്രധാന വിഷയമാണ് സ്വർണപ്രാശനം. യോഗ്യനായ ഒരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കുന്ന ഔഷധം കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയാണിത്. കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും രോഗപ്രതിരോധ ശക്തിക്കും ഇത് സഹായിക്കും. ഒരു അംഗീകൃത ആയുർവേദ

0: ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് നൽകാവൂ. പരസ്യങ്ങളിൽ കാണുന്ന എല്ലാ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉൽപ്പന്നങ്ങളും എല്ലാ കുട്ടികൾക്കും ആവശ്യമില്ല. ആരോഗ്യകരമായ ആഹാരം, ജീവിതശൈലി, നല്ല മാനസികാരോഗ്യം, ഇവയാണ് കുട്ടിയുടെ ആരോഗ്യത്തിന്റെ അടിത്തറ. അവസാനമായി ഒരു കാര്യം കൂടി, കുട്ടികൾ നാം പറയുന്നത് കേട്ട് മാത്രമല്ല, നമ്മൾ ചെയ്യുന്നത് കണ്ടുമാണ് അവർ പഠിക്കുന്നത്. മാതാപിതാക്കൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ശുചിത്വം പാലിക്കുകയും ചെയ്താൽ കുട്ടികളും അതുതന്നെ പിന്തുടരും. അതിനാൽ കുട്ടികളുടെ ആരോഗ്യകരമായ ജീവിതത്തിന്റെ ആദ്യ മാതൃക മാതാപിതാക്കൾ തന്നെയാണ്.
1: കുട്ടികളുടെ പ്രതിരോധ ശേഷി. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ കൃഷ്ണകൃപ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: ഗാന സന്ദേശം
4: ഞായറൊഴികെ എന്നും രാവിലെ 7:35.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ആകാശവാണി തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
4: പ്രായോജകർ
6: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
4: വിസിറ്റ് www.accountantsacademy.in.
7: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
8: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
9: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
5: ചോദ്യം ഇതായിരുന്നു: ഏത് ഇന്ത്യൻ സൈനിക കപ്പലിലാണ് സമുദ്ര പ്രദക്ഷിണം എന്ന കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലെ വനിതാ ഉദ്യോഗസ്ഥർ മാത്രമടങ്ങിയ ഇന്ത്യയിലെ ആദ്യ ആഗോള പ്രദക്ഷിണ പര്യവേക്ഷണം പൂർത്തിയായത്? ഉത്തരം: ഇന്ത്യൻ ആർമി സെയിലിംഗ് വെസൽ ത്രിവേണി. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിൽ നിന്നുള്ള 9 വനിതാ ഉദ്യോഗസ്ഥരാണ് ഇതിൽ പങ്കെടുത്തത്. ഏകദേശം 25,500 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച 314 ദിവസത്തെ യാത്ര 2026 July 30 പൂർത്തിയായത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: ഏത് ഇന്ത്യൻ സൈനിക കപ്പലിലാണ് സമുദ്ര പ്രദക്ഷിണം എന്ന കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലെ വനിതാ ഉദ്യോഗസ്ഥർ മാത്രമടങ്ങിയ ഇന്ത്യയിലെ ആദ്യ ആഗോള പ്രദക്ഷിണ പര്യവേക്ഷണം പൂർത്തിയായത്? ഉത്തരം: ഇന്ത്യൻ ആർമി സെയിലിംഗ് വെസൽ ത്രിവേണി. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിൽ നിന്നുള്ള 9 വനിതാ ഉദ്യോഗസ്ഥരാണ് ഇതിൽ പങ്കെടുത്തത്. ഏകദേശം 25,500 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച 314 ദിവസത്തെ യാത്ര 2026 July 30 പൂർത്തിയായത്. ഇനി ചിന്താവിഷയം. ജീവിതത്തിലെ ഏറ്റവും സ്ഥിരവും അടിയന്തരവുമായ ചോദ്യം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ. ജീവിതത്തിലെ ഏറ്റവും സ്ഥിരവും അടിയന്തരവുമായ ചോദ്യം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ. ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം, ഉത്തരം, ചിന്താവിഷയം. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
2: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
6: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33. റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
11: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ഇന്ന് രാവിലെ 9:30 മങ്ങാട് കെ നടേശൻ പാടിയ കൃതികൾ. കൂടെ പാടിയത് പി ആർ രതീഷ്, സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. ഇന്ന് രാവിലെ 9:30. ആകാശവാണി തൃശൂർ. ഇനി 8 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: ആകാശവാണി തൃശൂർ നിലയത്തിന്. പാലക്കാട് ജില്ലയിൽ വാദ്യോപകരണ നിർമ്മാണത്തിന് പേരുകേട്ട പെരുവെമ്പ് എന്ന ഗ്രാമത്തിലെ സമ്പന്നമായ എന്റെ കുട്ടിക്കാലം ആർത്തുല്ലസിച്ച് ആഘോഷമാക്കിയ ഒരു കുട്ടിക്കാലം. അന്നത്തെ കാലത്തേക്ക് മനസ്സുകൊണ്ടൊരു മടക്കയാത്ര നടത്തുമ്പോൾ കാതോരമെത്തുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടോർമകളിലേക്ക് കുഞ്ഞുനാളിൽ വൈകിട്ട് ഞാനും ചേച്ചിയും കൂട്ടുകാർക്കൊപ്പം ഓടിക്കളിക്കാറുള്ളത് വീടിനടുത്തുള്ള വെട്ടുകാട് ശിവക്ഷേത്ര പരിസരത്താണ്. ഇങ്ങനെ കൂട്ടുകാർക്കൊപ്പം കൂട്ടുകൂടാൻ അച്ഛൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നൊരു സമയപരിധിയുണ്ട്. അത് 7 മണി എന്നുള്ളതാണ്. 7 മണിക്ക് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തണം എന്നത് അച്ഛന്റെ ഉത്തരവാണ്. ശരിക്കും പറഞ്ഞാൽ സുഗ്രീവാജ്ഞ എന്ന് തന്നെ പറയേണ്ടി വരും. ഇതെങ്ങാനും ലംഘിച്ചാൽ അടി കിട്ടുമെന്ന് മാത്രമല്ല, പിന്നെ വീട്ടിന്ന് പുറത്തിറങ്ങാൻ അനുമതി കിട്ടിയെന്നും വരില്ല. അതുകൊണ്ടുതന്നെ സമയനിഷ്ഠ പാലിക്കേണ്ടത് ഞങ്ങൾക്ക് അനിവാര്യമായിരുന്നു. പക്ഷേ കൂട്ടുകാർക്കൊപ്പം ഉല്ലസിച്ച് നടക്കുമ്പോൾ സമയത്തെക്കുറിച്ചൊക്കെ ആരോർക്കുന്നു. എന്നിട്ടും ഞങ്ങൾ എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ വീടെത്തുകയും അച്ഛന്റെ വഴക്ക് കിട്ടാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതിന് വഴിയൊരുക്കി തന്നതാകട്ടെ ഒരു പാട്ടും. അമ്പലത്തിലെ പുറകിലെ റോഡിനപ്പുറത്ത് ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു, വീനസ് തിയേറ്റർ. വൈകിട്ട് സിനിമ തുടങ്ങുന്നതിന് മുന്നോടിയായി 6:15 അവിടെ പാട്ടുവയ്ക്കും. 6:50 വരെ ഉണ്ടാകും പാട്ട്. എന്നും സ്ഥിരമായി അവസാനത്തെ പാട്ടായി കേൾപ്പിച്ചിരുന്നത് കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോടുപമിച്ച എന്ന പാട്ടായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാനുള്ള സമയമായി എന്നറിയിക്കുന്ന പാട്ട്. ഈ പാട്ട് തീരുമ്പോൾ സമയം 6:50 ആകും. അന്നേരമാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാറുള്ളത്. കൃത്യനിഷ്ഠ പാലിക്കാൻ ഞങ്ങളെ സഹായിച്ച പാട്ട്, അച്ഛന്റെ അടികിട്ടാതെ ഞങ്ങളെ രക്ഷിച്ച പാട്ട്. പാട്ടിന്റെ വരികളോ അർത്ഥമോ എഴുതിയതും പാടിയതും ആരാണെന്നോ ഒന്നും അന്ന് അറിയില്ലായിരുന്നു. പക്ഷേ പാട്ട് കേൾക്കുമ്പോഴേ സങ്കടം വരുമായിരുന്നു. കൂട്ടുകാർക്ക് ഒപ്പമുള്ള കളിചിരികൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവാനുള്ള സമയമായല്ലോ എന്നോർത്ത്. പിന്നീട് വളർന്നപ്പോഴാണ് പാലക്കാടിന്റെ പ്രിയപുത്രൻ MS വിശ്വനാഥൻ സാറിന്റെ പാട്ടാണ് എന്നൊക്കെ അറിയുന്നത്. ഇന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് കുട്ടിക്കാലത്തേക്ക് പോവും. പാട്ടോർമകളിലൂടെ ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രോതാക്കളുടെ പാട്ടോർമകൾക്കായി ഇങ്ങനൊരു പരിപാടി തയ്യാറാക്കിയ ആകാശവാണി തൃശൂർ നിലയത്തിന് അഭിനന്ദനം, അഭിനന്ദനം. സ്നേഹപൂർവം, ഗിരിജ പെരുവെമ്പ്, പാലക്കാട്. പ്രിയ ശ്രോതാക്കളെ, ഗിരിജ പെരുവെമ്പിനോട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ, ഗിരിജ പെരുവെമ്പല്ലേ? നമ്മുടെ പാട്ടോർമകളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു.
1: സന്തോഷം.
0: നമ്മുടെ ആകാശവാണി തൃശൂർ നിലയത്തിന്റെ എല്ലാ പരിപാടികളെ കുറിച്ചും വളരെ കൃത്യമായി തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഒരു ശ്രോതാവാണ്. നമ്മുടെ പാട്ടോർമകളിലേക്കും ഗിരിജയുടെ ഒരു കത്ത് കിട്ടിയിരിക്കുകയാണ്.
1: അപ്പൊ വൈകി വീടത്തി കഴിഞ്ഞ പിന്നെ കിട്ടിയെന്ന് പറഞ്ഞു വിടില്ല എന്നറിയാവുന്നത് കൊണ്ട് അപ്പൊ ഞങ്ങളെ വളരെ സഹായിച്ചത് ഒരു പാട്ടാണ്. കളിക്കാൻ പോകുന്നത് വീടിന് കുറച്ചിടത്തിന് ഒരു അമ്പലമുണ്ട്, വെട്ടുകാട് ശിവക്ഷേത്രം എന്ന് പറയും. അപ്പോ ആ അമ്പലപരിസരമാണ് അവിടുത്തെ എല്ലാ കുട്ടികളുടെയും കളിസ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ കളിക്കുന്ന സമയത്ത് നമ്മളെ അമ്പലത്തിന്റെ തൊട്ട് പുറകിലായിട്ടാണ് തിയേറ്റർ ഉള്ളത്. തിയേറ്ററിൽ വൈകിട്ട് 6:30 ആകുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുന്നായിട്ട് പാട്ട് വെക്കുമായിരുന്നല്ലോ. 6:30 പാട്ട് വെക്കുക, 6:50 പാട്ട് അവസാനിക്കുക. ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് എന്റെ തുടക്കത്തിലുള്ള പാട്ടും അവസാനത്തെ പാട്ടും അത് ഇന്നും ഒരു പാടായിരുന്നു. ആദ്യത്തെ പാട്ട് ഒരു തമിഴ് പാട്ടാണ്, പിന്നെ അവസാനത്തെ പാട്ടാണ് കണ്ണുനീർ തുള്ളി. അത് ആ തിയേറ്റർ ഇല്ലാതാകുന്ന കാലം വരെയും ഈ രണ്ട് പാട്ടും ഇതുതന്നെയായിരുന്നു, തുടക്കത്തിലുള്ള പാട്ട് അവസാനത്തെ പാട്ടും. അപ്പൊ 6:50 പാട്ട് അവസാനിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. വീട്ടിലേക്ക് പോകേണ്ട സമയമായി എന്നുള്ളൊരു അറിയിപ്പാണ് ശരിക്കും ആ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാവുക. അത് കഴിഞ്ഞ 6:30 അമ്പലത്തിലെ ദീപാരാധനയുടെ ഒരു സമയമാണ്. അപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറുന്നത്. ഞാനും ചേച്ചിയുമാണ് ഉണ്ടായിരുന്നത്. ചേച്ചിയുടെ പേര് സുനജ എന്നാണ്. ഞങ്ങള് രണ്ടുപേരും കൂടെയാണ് പണ്ട് തൃശ്ശൂർ നിലയത്തിലേക്ക് ഇങ്ങനെ കത്ത് എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാര്. 7 മണി തൊട്ട് 8 മണി വരെ പഠിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ സുനജ ആ പാട്ട് ഇട്ട് ചോദിച്ചപ്പോഴും അതേയൊരു സങ്കട ഫീലിംഗ് ആണ് തോന്നുന്നത്. പാട്ടിന്റെ വരി കേട്ടിട്ടുള്ളൊരു സങ്കടമല്ല, അന്ന് ഞങ്ങളുടെ ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു പ്രയാസം തോന്നുമായിരുന്നു. അപ്പൊ രാവിലെ കഴിഞ്ഞപ്പോ ഉടനെ റേഡിയോ ഓൺ ചെയ്യുന്നത് അച്ഛനാണ്. രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വരെ പരിപാടികൾ കേട്ടു. വൈകിട്ട് ഞങ്ങൾ ഈ അമ്പലത്തിൽ നിന്ന് വന്ന് കയറുമ്പോൾ വൈലും വേലും പരിപാടിയുടെ സിഗ്നേജർ ട്യൂൺ കേൾക്കും. അടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും റേഡിയോ പ്രോഗ്രാംസ് കേൾക്കുമായിരുന്നു. ആകാശവാണിയിലേക്ക് പണ്ട് തൊട്ട് കത്തെഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അവർ പരിപാടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം എഴുതി അയച്ചൊരു കാർഡായിരുന്നു. പക്ഷെ ആ കാർഡ് കത്തുകളിൽ വായിച്ചു. അപ്പൊ ഒരുപാട് സന്തോഷമായി. അപ്പൊ വീണ്ടും കത്ത് എഴുതാനുള്ള ഒരു പ്രചോദനം കഴിച്ചു. ഞാൻ ട്രഷറി ഓഫീസറായിട്ട് പ്രൊമോഷൻ ആയപ്പോ എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് കോഴിക്കോടാണ്. 3 വർഷം മുമ്പ് ഞാൻ കോഴിക്കോട്ടേക്ക്

0: വന്നു. ഞാൻ ഇപ്പോഴും കോഴിക്കോടാണ് ഉള്ളത്. മോൻകോട്ടെ ലോ കോളേജില് BBA LLB ഫോർത്ത് സെമസ്റ്റർ സ്റ്റുഡന്റ് ആണ്. പിന്നെ ഹസ്ബൻഡ് സേതു മധുരൻ, ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. മോന്റെ പേര് അർജുൻ എന്നാണ്. അച്ഛനാണ് ശരിക്കും റേഡിയോ കേൾക്കാനുള്ളൊരു പ്രചോദനമായിട്ട് വന്നത്. വരെ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് അച്ഛൻ മരിച്ചത്. അതിനുശേഷം പിന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് ഏറ്റവും ആശ്വാസവും ആശ്രയമായിട്ടുള്ള ഒരു കൂട്ടുകാരി എന്ന് പറയുന്നത് ആകാശവാണി തന്നെയായിരുന്നു. അപ്പോൾ അറിവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഞാനത് ഡയറിയിലെ കുറിച്ച് വെക്കും. ആകാശവാണിയിലേക്ക് കത്ത് എഴുതി വെച്ചിട്ടായിരിക്കും ഞാൻ ഉറങ്ങാറുള്ളത്. യേശന് മോശമായിരുന്നു. കത്തെഴുതിയിട്ടാണ് കൈശന കുറച്ച് മെച്ചപ്പെട്ടത്. അതാണ് ആകാശവാണിയായിട്ടുള്ള എന്റെ ഒരു ബന്ധം. അതിപ്പോഴും തുടരുന്നു.
1: ആകാശവാണിയുമായിട്ട് അത്രയേറെ ആത്മബന്ധമുള്ളത് കൊണ്ടായിരിക്കണം ഗിരിജ പരിവെമ്പ് അയക്കുന്ന ഓരോ കത്തിനും സ്നേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള കത്ത് എന്ന് തോന്നാറുണ്ട്.
0: മനസ്സിന്റെ അടിസ്ഥാനത്തിൽ വാക്കുകളല്ല എന്നുള്ളതാണ്. പിന്നെ ആകാശവാണിയിലെ ഇപ്പോഴത്തെ പ്രോഗ്രാംസ് എല്ലാം നല്ല പ്രോഗ്രാംസ് ആണ്. അഞ്ജുവിന്റെ പ്രോഗ്രാം ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അഞ്ജുവിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നല്ല ക്ലാരിറ്റി ഉള്ളൊരു ശബ്ദമാണ്.
1: അപ്പൊ തുടർന്നും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പരിപാടികളൊക്കെ കേൾക്കുക. അച്ഛന്റെ പേരെന്താന്ന് പറഞ്ഞില്ലേ, അച്ഛൻ എന്താ ചെയ്തിരുന്നേ, അതുകൂടെ അറിയാൻ ആഗ്രഹിക്കുന്നു.
0: അച്ഛന്റെ പേര് കൃഷിയായിരുന്നു. അച്ഛന് ജോലി ഉണ്ടായിരുന്നു.
1: അമ്മ എന്താ ചെയ്തിരുന്നേ?
0: അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. നമ്മുടെ പേര് ശാരദയമ്മ എന്നാണ്. അമ്മക്ക് ഏറ്റവും സന്തോഷമാണ് ഞാൻ ആകാശവാണിയിലേക്ക് ഇങ്ങനെ കത്ത് എഴുതുന്നത്.
1: എന്തായാലും ആകാശവാണിയോടൊപ്പം തന്നെ ജീവിച്ച അല്ലെങ്കിൽ ഇപ്പോഴും ജീവിക്കുന്ന നല്ലൊരു ശ്രോതാവിനോട് സംസാരിക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന ശബ്ദ സന്ദേശങ്ങളായിക്കൊള്ളട്ടെ, കത്തുകളായിക്കോട്ടെ, അതിലെല്ലാം നിങ്ങൾ ഓരോ പരിപാടികളെ കുറിച്ചിട്ടും വിലയിരുത്തി പറയുമ്പോൾ അത് ഞങ്ങൾക്ക് നല്ല നല്ല പരിപാടികൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി കൂടുതൽ മെച്ചപ്പെടുത്താനും ഒക്കെ പ്രചോദനമാണ്.
0: നല്ല പ്രോഗ്രാം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. പ്രോഗ്രാം നല്ലതാവണം എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ആഗ്രഹമാണ്.
1: അതെ അതെ അതെ.
0: സമയം അറിയാനും ഒരു വലിയ സൗകര്യമായിട്ട് റേഡിയോ എന്നുള്ളത്. ആകാശവാണിക്കനുസരിച്ച് ജീവിതം സെറ്റ് ചെയ്ത ആൾക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ആകാശവാണിയിലെ ഓരോ അവതാരങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനെ പോലെ തന്നെയാണ്. കൊച്ചി ആകാശവാണി കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് വന്നപ്പോഴും ഞാൻ ആദ്യം പോയി കണ്ട സ്ഥലം കോഴിക്കോട് ആകാശവാണി. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തൃശ്ശൂർ നിലയം മാത്രം ഇതുവരെ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്.
1: ആഗ്രഹം വേഗം തന്നെ സാധ്യമാട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളും.
0: അതെ, പാട്ട് പരിഗണിച്ചതിന്, വിളിച്ചതിന് വളരെ വളരെ സന്തോഷം.
1: ഞങ്ങൾക്ക് സന്തോഷം.
0: ഓക്കെ,
1: താങ്ക് യു. പ്രശസ്ത സാഹിത്യകാരൻ പാറപ്പുറത്ത് തിരക്കഥയെഴുതി KS സേതുമാധവൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പണിതീരാത്ത വീട്. ചിത്രത്തിൽ പ്രേം നസീർ, നന്ദിത ബോസ്, റോജാരമണി, ജോസ് പ്രകാശ്, അടൂർ പങ്കജം, ബഹദൂർ തുടങ്ങിയവർ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മനുഷ്യബന്ധങ്ങളുടെ ആഴവും ജീവിത സമരങ്ങളും അതീവ യാഥാർത്ഥ്യത്തോടെ അവതരിപ്പിച്ച പണിതീരാത്ത വീട് എന്ന ചിത്രത്തിനെ 1973 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച പിന്നണി ഗായകൻ എന്നീ പുരസ്കാരങ്ങൾ കൂടി ഈ ചിത്രത്തിന് നേടാനായി. മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മ രചിച്ച് MS വിശ്വനാഥൻ ഈണം പകർന്ന് അദ്ദേഹം തന്നെ ആലപിച്ച ഗാനം നമുക്കിനി

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-63-1.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് ഗിരിജ പെരുവമ്പ്. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. സമയം 8:45. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം പാടിയത് കെ എസ് ചിത്ര. ചിത്രം പൂവിന് പുതിയ പൂന്തെന്നൽ. വരികൾ ബിശു തിരുമല. സംഗീതം കണ്ണൂർ രാജൻ.

0: കുഞ്ഞരമ്പം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: 3 കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തു പറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 4 ലക്ഷം രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
4: ആർബിഐ പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
7: വെള്ളി രാവിലെ 7:20.
6: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
8: ബിജു തിരുമൽ എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും ജെൻസിയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം തേനും വയമ്പും.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ചിത്രം മടക്കയാത്ര, ബിജു തിരുമലി എഴുതി, ആലപ്പി രംഗനാഥ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

കാത്തിൽ മനസ്സിൽ പറഞ്ഞു ഉദയം ഉദയം ഉദയം. തളിരിലകൾ താളത്തിൽ മനസ്സിൽ പറഞ്ഞു ഉദയം ഉദയം.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
1: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: പാടിയവർ പി ജെ ചന്ദ്രൻ, സുശീല എന്നിവർ. ശ്രീകുമാരൻ തമ്പി എഴുതി, പുകഴേന്തി സംഗീതം നൽകിയ ഗാനം. ചിത്രം അഗ്നിപർവ്വതം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ഗാന സന്ദേശം
0: ഞായറൊഴികെ എന്നും രാവിലെ 7:35 പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്
0: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ്.

0: വിളംബരം
1: ഞായറാഴ്ച രാവിലെ 6:35
0: പ്രായോജകർ റേഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് റേഗൽ ജ്വല്ലേഴ്സ്
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.

0: സംഗമം.
1: വൈകി ഓടുന്ന വണ്ടി ഈ ചിത്രത്തിന് വേണ്ടി ഏഴാച്ചേരി രാമചന്ദ്രൻ എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ശൈലജയും സംഘവും പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി. ഇപ്പോൾ മങ്ങാട് കെ നടേശന്റെ സംഗീത കച്ചേരി കേൾക്കാം. പി ആർ രതീഷ് കൂടെ പാടുന്നു. സി എസ് അനുരൂപ് വയലിൻ. പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം. തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. ആദ്യം ഹരികാംബോജിരാഗത്തിൽ വല്ലഗാഥ. രൂപകതാളം ത്യാഗരാജകൃതി.

0: ഇതുവരെ കേട്ടത് മങ്ങാട് കെ നടേശന്റെ സംഗീത കച്ചേരി. കൂടെ പാടിയത് പി ആർ രതീഷ്. സി എസ് അനുരൂപ് വയലിൻ. പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം. തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. എന്നാൽ പലരും ഇത് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിശോധനാ രീതിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

ഉരലുകൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭാരമേറിയതും ആയ അവയവമാണ്. ആരോഗ്യമുള്ള കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. കരളിന് ഏകദേശം 500 ധർമ്മങ്ങൾ ഉണ്ട്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുക എന്നതാണ് ഒരു പ്രധാന ജോലി. ഈ പ്രക്രിയയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരം അധികമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകാറുണ്ടെങ്കിലും കരളിൻ്റെ മൊത്തം ഭാരത്തിൻ്റെ 5 മുതൽ 10% കൂടുതൽ ആകുമ്പോഴാണ് അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ ഫാറ്റി ലിവർ ഫൈബ്രോസിസിനും തുടർന്ന് സിറോസിസിനും കാരണമാകും. ഫാറ്റി ലിവർ പ്രധാനമായി 2 തരത്തിലുണ്ട്. 1980 വരെ മദ്യം മാത്രമായിരുന്നു കാരണമായി പരിഗണിച്ചിരുന്നത്. ഫാറ്റി ലിവർ രോഗത്തിൻ്റെ 2 പ്രധാന തരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യപിക്കുന്നത് മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യപിക്കാത്തവരിലോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യപിക്കുന്നവരിലോ കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇന്നത്തെ കാലത്ത് ഈ രണ്ടാമത്തെ തരത്തിലാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിന് കാരണം, മറ്റു കാരണങ്ങളുമുണ്ട്. അമിതമായ മദ്യപാനം മൂലമാണ് മദ്യപാനം സംബന്ധിച്ച ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അമിതഭാരം, പൊണ്ണത്തടി, വയറിൻ്റെ വണ്ണക്കൂടുതൽ, ദീർഘകാലമായുള്ള പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ ട്രൈഗ്ലിസറൈഡുകൾ, ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണരീതി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിനു പുറമെ സാധാരണമല്ലാത്ത ചില കാരണങ്ങളുമുണ്ട്. തൈറോയിഡിൻ്റെ കുറവ്, ചില മരുന്നുകൾ, PCOD, കുട്ടികളിൽ ജന്മനാ ഉള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗം, കരളിൽ കോപ്പർ, അയൺ എന്നിവയുടെ നിക്ഷേപം എന്നിവയാണ് മറ്റ് ചെറിയ ചില കാരണങ്ങൾ. ഇതിനു പുറമെ ചില ഗർഭിണികൾക്കും ഗർഭകാലത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മെലിഞ്ഞവരാണെങ്കിൽ പോലും അവർക്ക് പേശികളുടെ അളവ് കുറവും കൊഴുപ്പിൻ്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇതിനു പുറമെ കുട്ടികൾക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. പൊണ്ണത്തടിയുള്ള കുട്ടികൾ, ധാരാളം അന്നജമടങ്ങിയ ഭക്ഷണം, മധുരപലഹാരങ്ങൾ മുതലായവ കഴിക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്ത കുട്ടികൾ എന്നിവർക്ക് ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ ജന്മനാ ഉള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗമുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഫാറ്റി ലിവറിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1st stage സിമ്പിൾ ഫാറ്റി ലിവറാണ്. കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ കരളിൻ്റെ കോശങ്ങൾക്ക് വീക്കമോ കേടുപാടുകളോ ഒന്നുമില്ല. പലപ്പോഴും ഈ സ്റ്റേജിൽ രോഗലക്ഷണങ്ങളോ ഒന്നും കാണില്ല. ജീവിതശൈലി മാറ്റങ്ങളുടെ സാധാരണയായി ഇത് ലിവർ പഴയപടിയാക്കാനും സാധിക്കും. 2nd stage സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കരളിൽ കൊഴുപ്പടിയുകയും വീക്കം ഉണ്ടാകുകയും ചെയ്യും, അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകും. അപ്പോഴേക്കും കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോഴുണ്ടായേക്കാം. ഈ സ്റ്റേജിലും നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ കരളിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി 3rd stage ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദീർഘകാല വീക്കം കോശങ്ങളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നീ 3 stages കരൾ പ്രവർത്തനം ഇപ്പോഴും മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചികിത്സിച്ചാൽ കേടുപാടുകൾ ഭാഗികമായെങ്കിലും നമുക്ക് പഴയപടിയാക്കാൻ സാധിക്കും. 4th stage സിറോസിസ്. ഇത് 4th stage കരളിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സ്കാറിംഗ് ആണ് ഇതിൻ്റെ ലക്ഷണം. കരളിൻ്റെ ഘടനയും പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുകയും ലിവർ ചുരുങ്ങി വരികയും കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് തിരിച്ച് കരളിനെ പഴയ രീതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്. ഇനി ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
തുടക്കത്തിൽ ഫാറ്റി ലിവറിന് സാധാരണ

യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റാവശ്യങ്ങൾക്കായി സ്കാനിങ് നടത്തുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം. വയറിൻ്റെ വലതു ഭാഗത്ത് മുകളിലായി ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ വേദന, കഠിനമായ ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, വയറ് നിറഞ്ഞ ഒരു തോന്നൽ, ഇതാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ: മഞ്ഞപ്പിത്തമാണ് പ്രധാനം. കണ്ണുകളുടെയും ചർമ്മത്തിൻ്റെയും നിറം മഞ്ഞ നിറമാകും. മൂത്രത്തിൻ്റെ നിറം മഞ്ഞ നിറമാകും. വയറ് വീർത്തു വരും. വയറ്റിൽ വെള്ളം കെട്ടലുണ്ടാകും. കാലുകളിൽ നീര് വരും. രക്തം ഛർദ്ദിക്കും. മലം കറുത്തതായിട്ട് പോകും. രക്തസ്രാവ പ്രവണതകളും ഇതിനു പുറമെ ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത്? ആദ്യം ആ വ്യക്തിയുമായി സംസാരിക്കുകയും പിന്നീട് ദേഹപരിശോധന നടത്തുകയുമാണ് രോഗം നിർണയിക്കുന്നതിന് ആവശ്യം. തുടർന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, ഫൈബ്രോസ്കാൻ തുടങ്ങി ചില പരിശോധനകൾ ചെയ്യുന്നു. പിന്നീട് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ കരൾ ബയോപ്സിയും ചെയ്യുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചിലപ്പോൾ പലപ്പോഴും നോർമൽ ആയിരിക്കും. നോർമൽ ആയാലും ഫാറ്റി ലിവർ ഉണ്ടാകാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ LFT മാത്രം ആശ്രയിച്ച് രോഗമില്ലെന്ന് പറയാനും ആകില്ല. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇതിനേക്കാൾ പുതിയ തരത്തിലൊരു സ്കാൻ വന്നിട്ടുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഫൈബ്രോസിസിനും അതിൻ്റെ തീവ്രതയും കണ്ടെത്താൻ സഹായിക്കും. മാത്രമല്ല സിറോസിസിന്റെ സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോസ്കാനും തമ്മിൽ ചെയ്യുന്നത് കൊണ്ടുള്ള കുറെ വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പോൾ ഫൈബ്രോസ്കാൻ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഫൈബ്രോസിസ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, ലിവറിന് എത്രത്തോളം സ്റ്റിഫ്നെസ് ആയി, അതല്ലെങ്കിൽ അത് കട്ടിയായി പോയി, എത്രത്തോളം ലിവർ സെൽസിന് വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിലാണെങ്കിൽ ലിവറിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനിൽ പറയപ്പെടുന്നത്, Grade 1, 2, 3 എന്നുള്ളത്. ഫൈബ്രോസ്കാനിൽ ഫൈബ്രോസ്കാനിൻ്റെ സ്റ്റേജും ഫാറ്റിൻ്റെ അളവും പ്രത്യേകം പറയുന്നു. അത് Stage 1, 2, 3, 4 എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും സിവിയറും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും. പക്ഷേ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഫൈബ്രോസ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7 മുതൽ 10% വരെ ഭാരം കുറച്ചാൽ കരളിലെ കൊഴുപ്പും അതുപോലെ കുറയും. ക്രമേണ ഭാരം കുറയ്ക്കുന്നതാണ് പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ഭക്ഷണ ക്രമീകരണവും അത്യാവശ്യമാണ്. എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ, മധുരം, മൈദ എന്നിവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അത് 50 മിനിറ്റോ 1 മണിക്കൂറോ ആക്കി കൂട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല കഠിന വ്യായാമവും വേണ്ടിവരും. ഉദാഹരണത്തിന് സൈക്ലിംഗ്, നീന്തൽ, ഭാരോദ്വഹനം, പിന്നെ മറ്റ് ജിംനാസ്റ്റിക്സ്, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാരം കൂടി കുറയ്ക്കാൻ സാധിക്കും. മദ്യപാനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന് പുറമെ ജീവിതശൈലി രോഗ നിയന്ത്രണവും വേണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ഇതിനോടൊപ്പം ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഫാറ്റി ലിവർ മാറ്റാൻ എന്തെങ്കിലും മരുന്നുകൾ നിലവിൽ ലഭ്യമാണോ? ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ അംഗീകൃത മരുന്നുകളൊന്നും ഇല്ല. കൂടുതൽ പേർക്കും പ്രത്യേക മരുന്നിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ ചില രോഗികളിൽ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അസുഖത്തിൻ്റെ തീവ്രത കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിച്ചേക്കും. ജീവിതശൈലി മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ ഉള്ള ഒരാൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയാൽ കരളിന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? മദ്യം മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക.

0: എന്നത് തന്നെയാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. മദ്യപാനം നിർത്തുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ കുറവ് ഉണ്ടാകും. തുടർന്ന് കരൾ നിക്ഷേപിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് ഒഴുക്കിവിടും. അങ്ങനെ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറയും. അതോടെ ഇൻഫ്ലമേഷനും ലിവറിൻ്റെ ഇൻഫ്ലമേഷനും കുറയും. നശിച്ചുകൊണ്ടിരിക്കുന്ന ലിവർ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ഇപ്പോൾ ലിവർ ഒരു സ്വയം പുനരുദ്ധരിക്കാൻ കഴിവുള്ള അവയവമായതുകൊണ്ട് ലിവറിൻ്റെ ഡാമേജ് വലിയൊരു രീതിയിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സിറോസിസ് ആയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. എത്ര സമയം കൊണ്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും? 2-4 ആഴ്ച കൊണ്ട് കൊഴുപ്പ് കുറയാൻ തുടങ്ങും. 6-8 ആഴ്ച കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. 3 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് അസുഖം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ലിവർ ഏകദേശം നോർമലായി മാറും. ഫാറ്റി ലിവർ കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരളിൽ ഫാറ്റ് അടിയും പോലെ ശരീരത്തിലെ മറ്റവയവങ്ങളിലും ഫാറ്റ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്, കിഡ്നി ഫെയിലുവർ, ഹൈപ്പർ ടെൻഷൻ എന്നിവ വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ്. ചില ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഗർഭകാലത്തിന് മുൻപേ തന്നെ ഇത്തരം അസുഖം ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് അത് തുടരുകയോ കൂടുതൽ മോശമാകുകയോ ചെയ്യാം. ഇതിൻ്റെ കാരണങ്ങൾ ഹോർമോണൽ വ്യത്യാസം, അമിതഭാരം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയാണ്. ഗർഭകാലത്ത് പുതുതായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അവസ്ഥയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും അപകടം സംഭവിക്കാം. നേരത്തെയുള്ള രോഗനിർണയവും ഉടനടിയുള്ള ആശുപത്രി പരിചരണവും അത്യാവശ്യമാണ്. ഫാറ്റി ലിവർ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിക്കാതെ വിട്ടാൽ ചിലരിൽ കരളിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിൻ്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കുക, മദ്യപാനം ഒഴിവാക്കുക, പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക, അപകട സാധ്യതയുള്ളവർ വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ഇനി ഫാറ്റി ലിവർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിച്ചാൽ മിക്കവാറും നിയന്ത്രിക്കാനും കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. നേരത്തെയുള്ള രോഗനിർണയവും തുടർച്ചയായ ചികിത്സയും കരളിനെ ഗുരുതരമായ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ദീപസ്തംഭം ഹാസ്യം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കെ ചിരി എഴുതി, മോഹൻ സിദ്ധാർ സംഗീതം നൽകി, KS ചിത്രപാടി ഗാനം.

0: സന്ദേശം.
1: ഞായറൊഴികെ ഇന്നും രാവിലെ 7:35
0: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: ഹരിഹരൻ പാടിയ ഗാനം. ചിത്രം ഡോക്ടർ പേഷ്യന്റ്. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം ബെന്നറ്റ് വീതിരാഗ്.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 25 രൂപ കൂടി 13,255 രൂപയ്ക്കും പവന് 200 രൂപ കൂടി 1,06,040 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 11:50 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.

ഇന്ന് ഉച്ചയ്ക്ക് 12:10 അറമ്പരമുട്ട്, മുഹമ്മദ് കുരിക്കളും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര, ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം, ഡോക്ടർ രേഖ ആറും സംസാരിക്കുന്നു. 2:30 സ്വരസാഗരം, വയ്യാങ്കര മധുസൂദനൻ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ, ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ചേർത്തല എസ് ദിനേശ് മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടം. ഇന്നുച്ചയ്ക്ക് 2:30.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
2: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞു 30 മിനിറ്റ്. കാലാവസ്ഥ: സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും മറ്റു ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നിലവിൽ. കേരള തീരത്ത് കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുണ്ട്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
3: ആകാശവാണി തൃശൂർ.

0: സ്വരസംഗീതയിലേക്ക് എല്ലാ സംഗീതാസ്വാദകർക്കും സ്വാഗതം. ഹലോ, ഗീതാറാണ് ടീച്ചറാണോ?
1: ടീച്ചറാണ്.
0: ഇത് തൃശ്ശൂർ ആകാശവാണിയിലെ സ്വരസംഗീതിക എന്നുള്ള പ്രോഗ്രാമിൽനിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ ജയകൃഷ്ണൻ. ഇത് നമ്മളെ സംഗീതത്തെക്കുറിച്ചും സംഗീതജ്ഞരെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. ടീച്ചർ സംഗീതാധ്യാപികയായിരുന്നു അല്ലേ?
1: സംഗീതാധ്യാപികയായിരുന്നു.
0: എവിടെയായിരുന്നു?
1: ഇപ്പോഴും സംഗീതാധ്യാപികയാണ്. ഇപ്പോഴും സംഗീതാധ്യാപിക തന്നെയാണ്.
0: ഓക്കെ. ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്നോ?
1: ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്നു. തൃശ്ശൂർ എസ് ആർ ബി സംഗീത സ്കൂൾ. സാർ കേട്ടിണ്ടാവുമല്ലോ അല്ലേ?
0: അതെ അതെ.
1: അവിടെ അവിടെ ഞാനൊരു 35 കൊല്ലത്തോളം ജോലി ചെയ്തു. ഇപ്പോ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ ചിന്മയ കലാമന്ദിരിൽ പ്രിൻസിപ്പൾ ആയിട്ട് ജോലി ചെയ്യുന്നു.
0: സംഗീത പഠനമൊക്കെ എവിടെയായിരുന്നു?

0: സംഗീത പഠനം മ്യൂസിക് അക്കാദമി പാലക്കാടിലാണ് പഠിച്ചത്. ഇവിടെ വന്നിട്ട് തൃശ്ശൂർ വന്നതിന് ശേഷം നടേശൻ മാഷ്ടർക്ക് ഒരുപാട് കാലം പഠിക്കാൻ ഭാഗ്യമുണ്ടായി.
1: സംഗീത കോളേജിൽ ഗാനഭൂഷണം ഗാനപ്രവീണ കോഴ്സ്
0: ആയിരുന്നു. ഗാനഭൂഷണം എനിക്ക് വളരെ, ഞാൻ ഗാനഭൂഷണം പഠിച്ച് പാസ്സായടും സർക്കാർ സർവീസിൽ കയറി, ഫസ്റ്റ് റാങ്ക് വന്നു, അങ്ങനെ സർക്കാർ സർവീസിൽ കയറുക ചെയ്തു. ഒന്നാം ക്ലാസ് 20 ആണ്.
1: ഓക്കെ, അപ്പൊ ആരൊക്കെയായിരുന്നു അവിടെ ആദ്യകാല ഗുരുനാഥന്മാര്?
0: അവിടെ കേദാർ സാറ്, മീര ടീച്ചർ,
1: പ്രൊഫസർ
0: ഗോപാലൻ സാറ്, രമണി ടീച്ചർ, ബാലകൃഷ്ൺ സാറ്, വീണയ്ക്ക് ബാലകൃഷ്ണൻ സാറ്,
1: ബാലകൃഷ്ണൻ പോറ്റി,
0: അതെ. പിന്നെ അന്ന് പ്രിൻസിപ്പൽ പുതുക്കോട് സാറായിരുന്നു, പുതുക്കോട് കൃഷ്ണമൂർത്തി സാറ്. നല്ല നല്ല നല്ല സംഗീത പഠനമായിരുന്നു അവിടെ, നല്ല നല്ല സംഗീത പഠനമായിരുന്നു ആ കാലങ്ങളിൽ.
1: അപ്പൊ ഈ കർണാടക സംഗീതത്തെ വളരെ അധികായന്മാരായിരുന്നു അന്ന് അവിടെ അധ്യാപകരായിട്ടുണ്ടായിരുന്നത്.
0: അവരുടെ കീഴിലുണ്ടായി,
1: അവരുടെ കീഴിലൊക്കെ പഠിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഓക്കെ, ആ പഴയ കാലത്തെ ഒന്ന് ഓർത്തുകൊണ്ട് ടീച്ചർക്ക് ഏതെങ്കിലും ഒരു കീർത്തനത്തിന്റെ ഒരു പല്ലവി ഒന്ന് പാടാവോ? ഏതെങ്കിലും ഒരു കീർത്തനത്തിന്റെ ഒരു പല്ലവി, ഇഷ്ടമുള്ള രാഗം ഏതെങ്കിലും ഒന്ന്.
0: ആഞ്ജനേയ പരമാനന്ദ മൂർത്തേ അഗ

0: ഓക്കെ, ആരഭി അല്ലേ രാഗം?
1: ആരഭി,
0: ഇത് ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാണിത്?
1: പാപനാശം ശിവൻ. നല്ല നല്ല കീർത്തനങ്ങൾ അദ്ദേഹം തമിഴിലുണ്ടാക്കിയില്ലല്ലോ
0: അല്ലേ? അതെ അതെ,
1: നല്ല ഒരുപാട് നല്ല നല്ല കീർത്തനങ്ങൾ അദ്ദേഹത്തിന്.
0: അതെ, നമ്മുടെ കർണാടക സംഗീത ത്രിമൂർത്തികളുടെ കൃതികൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നല്ല ഇഫക്റ്റീവ് ആയിട്ട്
1: പാപനാശം ശിവന്റെ ഒരുപാട് ആനന്ദ പേരുവിൽ.
0: ഓക്കെ, പിന്നെ ഈ സംഗീതം പഠിക്കാനുണ്ടായ കാരണം എന്താണ്? എന്തായിരുന്നു ഒരു പ്രചോദനം കർണാടക സംഗീത രംഗത്തെ?
1: പ്രചോദനം എന്റെ അച്ഛൻ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കുന്ന ഒരാളുമായിരുന്നു. പിന്നെ ഒരു ചെന്നൈയിലൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് കയറിയ സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസർ പിടിച്ച് മരിച്ചു. അതുകൊണ്ട് അവിടെ അധ്യായം ഇറങ്ങി. അപ്പൊ എന്നോട് എന്നും പറയും, നീ ഞാൻ ചെറുപ്പത്തിലെ സ്കൂളിലൊക്കെ ഫസ്റ്റ് മേടിക്കുന്നൊരു ഗാനത്തിനും അത്യസംഗീതം മാത്രമേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉള്ള ഗാനം സിനിമാ ഗാനം അന്ന് അലൗഡ് ആയിരുന്നു, അന്നൊക്കെ വേദികളില്. അന്ന് സിനിമാ ഗാനത്തിനും ലളിതഗാനത്തിനും ഒക്കെ ഫസ്റ്റ് ആയിരിക്കും. അച്ഛൻ എപ്പോഴും പറയും, നീ സംഗീത കോളേജിൽ പൊക്കോളോ, സംഗീത അക്കാദമി എന്താണല്ലോ വെച്ചാ പഠനം, എന്നായാലും നീ പഠിച്ചോ നന്നാവും എന്ന് പറഞ്ഞ ആ വഴി തിരഞ്ഞെടുത്തു. ഈശ്വര സഹായം കൊണ്ട് ഇന്ന് വരെ അങ്ങനെ അന്നമുട്ടാണ്ട് പോകുന്നു സാർ. സംഗീതം കലാകാരന്മാർക്ക് എന്നും നല്ല നല്ല വേദികൾ കിട്ടും. ആ വേദികളൊക്കെ നമ്മൾ ഉപയോഗിക്കണം, നമ്മൾ കഷ്ടപ്പെടുകയും കൂടി വേണം, എന്നാലേ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും. കലാകാരന്മാർ എവിടെയും അംഗീകരിക്കപ്പെടുന്നവരല്ല സാർ. അതാണ്
0: അപ്പൊ ഇന്ന് കാണുന്ന ഈ കർണാടക സംഗീതത്തെ ഒരു പുത്തരം പ്രവണത അല്ലെങ്കിൽ പുതിയൊരു പ്രവണതയുണ്ട്, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം?
1: അതിപ്പോഴേ ഒന്നാമത് നല്ല നല്ല രചയിതാക്കൾ, ഗാനരചയിതാക്കൾക്ക് നമുക്കിപ്പോ ഇല്ലേ അങ്ങനെ തോന്നി ചില സമയത്ത് ചില പാട്ടുകൾ കേൾക്കുമ്പോ.
0: അപ്പോ ഞാൻ സിനിമാ ഗാനല്ല ഉദ്ദേശിച്ചത്, കർണാടക സംഗീതം.
1: കർണാടക സംഗീതത്തില്, കർണാടക സംഗീതത്തിൽ എന്താ വെച്ചാ ആസ്വദിക്കണ്ടേ, ആസ്വദിക്കുമ്പോഴേ നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള ആൾക്കാർ വേണം അത് മനസ്സിലാക്കണം. ചിലര് പറയും ഞാൻ നല്ല ശ്രോതാക്കളാണ് സംഗീതം പഠിച്ചിട്ടുണ്ടെങ്കിലും പറയും, പക്ഷേ നല്ല ശ്രോതാക്കളും നമുക്ക് വേണം. അത് ഇങ്ങനെ അതിനോടുള്ള ഇഷ്ടം കുറയാണ് തോന്നുന്നു സാർ. അതാണ്. എന്നാലും ഒരുവിധം നല്ല നല്ല കച്ചേരികളൊക്കെ കേൾക്കാൻ പോകുമ്പോ പണ്ടത്തെ തിരക്കൊന്നും ഇല്ല. ഇപ്പൊ ആൾക്കാർക്ക് അതിനുള്ള ഇഷ്ടം കുറഞ്ഞിട്ടാണോ, അല്ല നമ്മുടെ മൊബൈല് ടി വി അങ്ങനെ വന്ന അതിൽ ശ്രദ്ധ പോയിട്ടാണോ, അങ്ങനെയൊക്കെ ചിലപ്പോ തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ കാരണം അതിൽ അഡിക്ഷൻ വന്നപ്പോ ഇതിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വരികയാണോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതിന്റെ ഒരു തരംഗാണ് ഇപ്പൊ തോന്നുന്നു.
0: ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാൻ വന്നു, അതായത് ഇപ്പൊ നമ്മുടെ കർണാടക സംഗീതം പോലുള്ള ക്ലാസിക് കലകളില്, അതായത് ശാസ്ത്രീയ കലകളില് എപ്പോഴും ട്രഡീഷൻ തന്നെയാണല്ലോ ഇമ്പോർട്ടൻസ്. അപ്പൊ അതിൽ നിന്ന് മാറാനുള്ള ഒരു പ്രവണത പുതിയ തലമുറയിൽ കണ്ടുവരുന്നുണ്ട്, അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്.
1: അതിനെ കുറിച്ച് ചോദിക്കുന്നത് എന്താ വെച്ചാ

0: ഒരു ഒരു രാഗത്തിൽ സിനിമാ പാട്ട് ചെയ്യുമ്പോ ഇപ്പൊ അങ്ങനെ രാഗം എന്നൊക്കെ പറയാൻ പറ്റില്ല.
1: ഞാൻ സിനിമാ ഞാൻ സിനിമാ പാട്ടിനെ കുറിച്ചല്ല, കർണാടക സംഗീത രംഗത്ത് വരുന്ന മാറ്റങ്ങൾ. അതായത് നമുക്കൊരു ഒരു ഒരു കച്ചേരിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നല്ലോ, കൃത്യമായിട്ടൊരു വർണ്ണം.
0: അതെ,
1: വർണ്ണം, ഗണപതി സ്തുതി, സരസ്വതി സ്തുതി, പിന്നെ ഒരു കീർത്തനം, പിന്നെ മെയിൻ കൃതി, പിന്നെ അതിനുശേഷമുള്ള ആ ഒരു സമ്പ്രദായത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഒരു പ്രവണത ഇപ്പോ ചിലരിൽ കണ്ടുവരുന്നുണ്ട്.
0: എങ്ങനെയാണോ അതുപോലെ ആവുകയാണ് എല്ലാവരും എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: പക്ഷേ
0: പേഴ്സണൽ അഭിപ്രായം തോന്നിയിട്ടുള്ളത് ആ ഒരു സമ്പ്രദായം ഇല്ലാണ്ടാവുകയാണ് തോന്നുന്നത്. ശരിക്കും സാറ് പറഞ്ഞ പോലെ ഒരു വർണ്ണംപാടി, ഒരു പിന്നെ ഗണപതി സ്തുതി പാടി, സരസ്വതി അങ്ങനെ ദേവി, പിന്നെ മെയിൻ ആയിട്ട് പാടി ശബ്ദരാഗം പാടി, അങ്ങനെ പോണേന് അത് കേൾക്കാനുള്ള ക്ഷമയില്ലാണ്ടാണോ അതിന്റെ ആസ്വാദന ശക്തി അറിയാണ്ടാണോ എന്ന് സംശയം ഇപ്പോഴും. അതായത് നമ്മള് ആസ്വാദകരെ കുറഞ്ഞിട്ടാണെന്ന് തോന്നുന്നത്, അവർക്ക് കട്ടപ്പെട്ട എന്തെങ്കിലും കേൾക്കണം പോകണം. ഇപ്പൊ ഒരു ഭജന്റെ ട്രെൻഡ് ഒക്കെ അല്ലേ ഇപ്പൊ, അങ്ങനെയൊക്കെ കുറെ പേർക്ക് ഇഷ്ടം തോന്നി തുടങ്ങി എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്.
1: ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഈ നമ്മൾ ഇന്ന് കാണുന്ന ഒരു കർണാടക സംഗീത കച്ചേരി പദ്ധതി, അത് നമ്മുടെ അരിയക്കുടി രാമനാജി അയ്യങ്കാർ എന്ന് പറയുന്ന മഹാനുഭാവൻ വളരെ വർഷങ്ങളത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയെടുത്തതാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മാറാനുള്ളൊരു പ്രവണത. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വർണ്ണം ആദ്യം പാടേണ്ട ആവശ്യമില്ല. വർണ്ണം പാടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു എന്താ പറയുക, ഒരു വാമപ്പ് പീസാണ് വർണ്ണം, ഒരു വാമപ്പ് പീസാണ്. അതെ, അപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ട് വർണ്ണമൊന്നും വേണ്ട, ഭജനിൽ കച്ചേരി തുടങ്ങിയാൽ എന്താ, അങ്ങനൊരു പ്രവണത. അതാണ് ചോദിച്ചത്. ഈ പുതിയ, അതായത് ഒരു ഇത്രയും വർഷത്തെ പരിചയമുള്ള സംഗീത അധ്യാപിക എന്ന നിലയ്ക്ക് ഈ കർണാടക സംഗീത രംഗത്തെ പുതിയ മാറ്റത്തെക്കുറിച്ചാണ് ചോദിച്ചത്.
0: പുതിയ മാറ്റം ഞാൻ എന്റെ അറിവിൽ എന്താ വെച്ചൊരു വർണ്ണം പാടുമ്പോൾ ആ ഒരു ബേസിക് സംഗീതം അവിടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അഭ്യാസ ഗാനങ്ങളിൽ നമ്മൾ വർണ്ണമാണല്ലോ ആദ്യം പഠിക്കുന്നത്, ആ വർണ്ണം പാടി പോകുന്നതാണ് ഭംഗി എപ്പോഴും. അങ്ങനെ പാടിപ്പോയി ഗണപതി ഒരു ചിട്ട ഉണ്ടായിരുന്നു, ആ ചിട്ട പോകുന്നത് ഈ പിന്നെ പഠിക്കുന്നവരുടെ കുഴപ്പമാണോ പാടുന്നവരുടെ കുഴപ്പമാണോ കേൾക്കുന്നവരുടെ കുഴപ്പമാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. കാരണം ആൾക്കാർക്ക് ഇപ്പൊ ഇതൊന്നും വേണ്ട എന്നുള്ള ഒരു ഇതാണോ, അതിന് സ്വയം അവര് ചേഞ്ച് വരുത്തിയതാണോ എന്നും കൂടി എനിക്ക് സംശയം തോന്നുക. കാരണം ആസ്വാദകരുടെ ഇതനുസരിച്ചാണല്ലോ നമ്മുടെ പാട്ടുണ്ടാവുക. നമുക്ക് കയ്യടി കിട്ടണം അല്ലെങ്കിൽ നല്ലൊരു വേദി ഉണ്ടാവണം എന്ന് വിചാരിക്കുമ്പോ ആ പാടുന്നവർ തന്നെ ഇതിൽ മാറ്റം വരുത്താണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: ഞാനതാ പറഞ്ഞത്, അതായത് ഈ ക്ലാസിക് കലകളിൽ എപ്പോഴും ട്രഡീഷൻ തന്നെയാണ് അല്ലേ,
0: പാരമ്പര്യ സംഗീതം, ആ സംഗീതമേ നിലനിൽക്കുള്ളൂ. ഇപ്പൊ സാറ് ചോദിച്ചത് സിനിമാ ഗാനത്തിനെ കുറിച്ച് പറയുന്ന ആണെങ്കിലും ഇന്ന് നമുക്കൊരു സിനിമാ പാട്ട് ഒരു വേദിയിൽ പാടണമെങ്കിൽ പഴയ പാട്ടുകൾ മാത്രമേ ഉള്ളൂ. ദക്ഷിണാമൂർത്തി ചെയ്തു വെച്ച പാട്ടുകള് അല്ലെങ്കിൽ ഭാസ്കരൻ സാറ് അങ്ങനെയൊക്കെ ചെയ്തു വെച്ച പാട്ടുകൾ നമുക്ക് എവിടെയും ഇന്നത്തെ ഒരു പാട്ടും ഒരു വേദിയിലും ആരും ഓർക്കില്ല, ആരും ഓർത്ത് പാടാറില്ല. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അപ്പൊ നമ്മള് പഴയ പാട്ടുകളെ കുറിച്ച് ഓർക്കും, അത് പാടും. അതാണ് സംഗീതം നിലനിൽക്കണമെങ്കിൽ നല്ല ചിട്ടപ്പെടുത്ത, നല്ല നല്ല അറിവുള്ളവര് ശ്രോതാക്കൾ വേണം. നല്ല ഒരുപാട് ഘടകങ്ങൾ കൂടിയതാണ് ഓരോ രീതിയും സാർ. അപ്പൊ അതില് അപ്പൊ ആസ്വാദകര് കുറയുമ്പോ അത് ആ റൂട്ട് മാറ്റിയാണ് തോന്നുന്നു, പാടുന്നവര് റൂട്ട് മാറ്റി ചിന്തിക്കായിരിക്കും എനിക്ക് തോന്നണേ.
1: അതായത് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ക്ലാസിക് എന്ന് പറയുന്നത് ശാസ്ത്രീയം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. ശരിക്കും ക്ലാസിക് എന്ന് പറയുന്നത് ഇപ്പൊ സിനിമാ ഗാനത്തിലുണ്ട് ക്ലാസിക്, അതായത് കാലങ്ങളെ അതിജീവിക്കുന്ന ഏത് സംഗീതവും ക്ലാസിക്കൽ സംഗീതമാണ് അല്ലേ. കാലങ്ങളെ അതിജീവിക്കുന്നത് അല്ലെങ്കിൽ തലമുറകളെ സ്വാധീനിക്കുന്നത് ഇതൊക്കെ നമുക്ക് ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാം. അതിപ്പോൾ കർണാടക സംഗീതത്തിലായാലും സിനിമാ സംഗീതത്തിലായാലും അല്ലെങ്കിൽ മറ്റൊരു രംഗത്തായാലും കഥകളിയിലായാലും ഇതെല്ലാം ക്ലാസിക് ആവുന്നത് ഈ കാലങ്ങളെ അതിജീവിക്കുന്നതുകൊണ്ടാണ് അല്ലേ.
0: അതുകൊണ്ട് അതേ നിലനിൽക്കുള്ളൂ, അങ്ങനത്തെ ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയതെല്ലാം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ വരും പോവും അറിയുന്ന പോലും. അതേ ഭംഗിയായിരിക്കും ഈ ശാസ്ത്രീയ സംഗീതവും കച്ചേരി ചെയ്യുമ്പോ ആൾക്കാര് കുറഞ്ഞപ്പോ ഈ പാടുന്നവർ തന്നെ ട്രെൻഡ് മാറ്റി പാടുകയാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ ആ ചിട്ട പോയിട്ടുണ്ട്. ഇപ്പൊ
1: ആ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കുറെ ഭജന ട്രൂപ്പുകളൊക്കെ ഇറങ്ങുന്നുണ്ട്.
0: എനിക്ക് ഒരു ഭജന ട്രൂപ്പ് ഉണ്ട് സാർ, നമുക്കുണ്ട് ഒരു ചിഹ്ന.
1: പിന്നെ
0: മ്യൂസിക് ടീച്ചേഴ്സ് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അവര് ഒരു ശുദ്ധ നമുക്ക് എപ്പോഴും എപ്പോഴും പറയും ശ്രുതിയും താളവും ഇല്ലെങ്കിൽ അവിടെ സംഗീതം ഇല്ല.
1: അപ്പൊ
0: ശ്രുതിയും താളവും ചേർന്ന് പാടാൻ കഴിവുള്ള ഒരു 10-15 പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവര് വെച്ച് ഒരു ട്രൂപ്പ് ഉണ്ടാക്കി, നമ്മളും എന്താ പറയാ ഹോളക്കിനെടുത്ത് തിരയാൻ തുടങ്ങി നമ്മള്. അപ്പോ അങ്ങനെ ട്രൂപ്പ് ഉണ്ടാക്കിയപ്പോ ശരിക്കും അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. ട്രെൻഡിലേക്ക് ഞാനും നീങ്ങാണോ എന്ന് എനിക്കും ഡൗട്ട് ഉണ്ട്.
1: ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു കാര്യം, അതായത് ഇപ്പൊ ഈ കറന്റ് ജനറേഷനിലുള്ള

0: പോപ്പുലറായിട്ടുള്ള കർണാടക സംഗീത വിദ്വാൻമാരും വിദുഷികളും, അവരിൽ ആരുടെയൊക്കെയാണ് കേൾക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ആരുടെയൊക്കെയാണ് കേൾക്കാറ്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ ജെ നന്ദിനി ആ കുട്ടിയുടെ ഇഷ്ടമാണ്. പിന്നെ ശങ്കരൻ നമ്പൂരിന്റെ കൃതി ഭയങ്കര ഇഷ്ടം.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും ഒരു നല്ലൊരു കൃതി കേൾപ്പിക്കാം. ജയതി

0: ഈ കർണാടക സംഗീതത്തിന് പുറമെ ലളിതഗാന ശാഖ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: ലളിതഗാനം അവിടെ പാടിയിട്ടുണ്ട്. കേശവൻ നമ്പൂരി സാറ് പഠിപ്പിച്ച മറ്റേ ഒരുപാട് പാട്ടുകൾ ഞാൻ റേഡിയോ സ്റ്റേഷനിലും ഞാൻ തന്നെ പാടിയിട്ടുണ്ട്.
0: ഏതെങ്കിലും ഒരു ലളിതഗാനത്തിന്റെ ഒരു ഓർമ്മയുള്ള ഒരു നാല് വരി പാടാവോ?
1: നെറ്റിയിൽ സിന്ദൂരം തൊട്ടു ഞാനിപ്പോഴും

0: ഞാൻ അറിയിക്കും. ഓക്കെ സർ.
1: ഓക്കെ ഓക്കെ, നന്നായിരുന്നു, വളരെ നന്നായിരുന്നു.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു സർ.
1: അപ്പോൾ ആകാശവാണി കേൾക്കാറുണ്ടല്ലോ അല്ലേ?
0: ഞാൻ കേൾക്കാറുണ്ട് സർ. നല്ല നല്ല പ്രോഗ്രാം, നല്ല നല്ല പ്രോഗ്രാമാണ്.
1: പ്രത്യേകിച്ച് സംഗീതത്തിനൊക്കെ ആകാശവാണി കൊടുക്കുന്ന ഒരു ഒരു പ്രാധാന്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ.
0: തീർച്ചയായിട്ടും സാർ, നല്ല നല്ല കച്ചേരികളും നല്ല നല്ല ഗാനങ്ങളും എല്ലാം അവിടെ തന്നെയല്ലേ സാർ വരുന്നത്. പ്രേക്ഷകരെന്ന് പറയുമ്പോ പണ്ട് നമ്മൾ ഈ ടിവിയും ഇതൊക്കെ വന്നപ്പോഴാണ് ഇതിന് ഒരു ചെറിയൊരു ഇത് വന്നേക്കുന്നത്. പക്ഷെ ഇപ്പോ വീഡിയോ കാണുന്ന എല്ലാവർക്കും അങ്ങനത്തെ തരത്തില് ശ്രദ്ധ പോയി. ടിവി മൊബൈലും വന്നപ്പോ ഇതിന്റെ ശ്രദ്ധ കുറഞ്ഞു. അതല്ലേ ഇനിയും റേഡിയോ സ്റ്റേഷനിൽ ഇത്ര നല്ല നല്ല കലാകാരന്മാർ, ഇത്ര നല്ല സംഗീതം അതിലേ വരുന്നു, നമ്മളതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് എന്റെ എല്ലാവരുടെ ഒരു അഭ്യർത്ഥന.
1: അപ്പൊ തുടർന്നും റേഡിയോ നന്നായിട്ട് കേൾക്കുക. അപ്പോ
0: തീർച്ചയായിട്ടും എന്റെ അടുക്കള രാവിലെ ഇപ്പൊ റേഡിയോ ആണ് സാർ ആദ്യം വെക്കുക.
1: എനിക്ക്
0: ഒരുപാട് ഇഷ്ടമാണ്.
1: താങ്ക് യു, താങ്ക് യു. അപ്പൊ വളരെ നന്ദി സംസാരിച്ചതില്. താങ്ക് യു, താങ്ക് യു. നമസ്കാരം. ഇന്നത്തെ സ്വരസംഗീതിക ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നും സ്വരസംഗീതിക കേൾക്കുക.

0: സ്വരസംഗീതയിലേക്ക് കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം സ്വരസംഗീതിക, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: സ്വരസംഗീതിക സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: ആകാശവാണി തൃശൂർ, FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മില്ലേനിയം സ്റ്റാർസ് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി, താഹിർ ഫറസ് എന്നിവർ എഴുതി വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനങ്ങൾ കേൾക്കാം. പാടിയവർ യേശുദാസ്, ഹരിഹരൻ, വിജയ് യേശുദാസ് എന്നിവർ.

ചിത്രം ഇങ്ങനെയൊരു നിലാപക്ഷി. രചന യൂസഫ് അലി കേച്ചേരി. സംഗീതം സഞ്ജയ് സലിൽ ചൗധരി, അന്ധര എന്നിവർ. ഗായകർ യേശുദാസ്, എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ.

വിളത്ത് നാല് മണിപ്പൂ മേലെ നീലവാനത്ത് മണ്ണടിഞ്ഞു മാഞ്ഞു പോയ നാഴി സ്വപ്നങ്ങൾ മുട്ടിലെ കരിഞ്ഞിടുന്ന നാലു മോഹങ്ങൾ പാടൂ നീ പൊൻകദളി പൂക്കിടം പൂങ്കവിളത്ത് നാല് മണിപ്പൂ മേലെ നീലവാനത്ത് മണ്ണടിഞ്ഞു മാഞ്ഞു പോയ നാഴി സ്വപ്നം.

മണ്ണടിഞ്ഞു മാഞ്ഞു പോയ നാഴി സ്വപ്നങ്ങൾ, മുട്ടിലേ കരിഞ്ഞിടുന്ന നാലു മോഹങ്ങൾ പാടൂ നീ. പൊൻകദളി പൂക്കിടം പൊങ്കവിളത്ത്, നാല് മണി പൂമേലെ നീലവാനത്ത്, മണ്ണടിഞ്ഞു മാഞ്ഞു പോയ നാഴി സ്വപ്നങ്ങൾ, മുട്ടിലേ കരിഞ്ഞിടുന്ന നാലു മോഹങ്ങൾ പാടൂ നീ. ഹേ മന്ദ മണ്ണോ ഹേ.

0: ചലച്ചിത്രഗാനങ്ങളാണ് കേട്ടത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: ഇതുവരെ കേട്ടത് അറവനമുട്ട്. അവതരിപ്പിച്ചത് മുഹമ്മദ് കൂരിക്കളും സംഘവും.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണം.

0: നിങ്ങൾ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ജാഗരകാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവെക്കുന്നതായും തിങ്കളാഴ്ച വീണ്ടും ചേരുമെന്നും സഭാധ്യക്ഷൻ അറിയിച്ചു. ലഹരിക്കെതിരായ നശാമുക്ത യുവാ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പിഎം ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ 4 പുതിയ പദ്ധതികൾക്ക് ഇന്ന് തുടക്കമാകും. സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി കെ മുരളീധരൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന MSc മെഡിക്കൽ ബയോ ഇൻഫർമാറ്റിക്സ് കോഴ്സ്, ക്യാമ്പസിലൊരുക്കിയ ഔഷധ സസ്യ ഉദ്യാനത്തിന്റെ സമർപ്പണം എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2003 മുത്തങ്ങ കേസിൽ പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി മറ്റൊരു പോലീസുകാരനായ അബ്ദുൾ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരെന്നും കോടതി വിധിച്ചു. ശബരിമലയിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മിൽമയുടെ നെയ്യ് സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: മിൽമ തന്ന നെയ്യിൽ എന്തെങ്കിലും പോരായ്മയുള്ളതായിട്ടുള്ള ഒരു പരാതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ബോർഡിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തു നിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. ഇത് കാരണം കൊണ്ട് എടുത്തതല്ല, ഇപ്പോൾ അത് ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്.
0: കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കടലായി സ്വദേശി ലിനീഷാണ് അറസ്റ്റിലായത്. ഈ മാസം 21 തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന വന്ദേഭാരതിന് നേരെയാണ് കല്ലേറുണ്ടായത്. മോശം കാലാവസ്ഥയെ തുടർന്ന്

0: വിമാനങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. മാലെ കൊച്ചി ഇൻഡിഗോ വിമാനവും ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസുമാണ് വഴിതിരിച്ചുവിട്ടത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ഓണം ഖാദിമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് ആദ്യ വിൽപ്പന നടത്തി നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ വി റിനീഷ അധ്യക്ഷയാവും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ പ്രത്യേക റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും. നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഓഗസ്റ്റ് മാസത്തെ റേഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. ക്ലിനിക്കൽ ടോക്സിക്കോളജി മേഖലയിലെ ദേശീയ കോൺഫറൻസ് ടോക്സിക് 2026 മന്ത്രി ടി സിദ്ദിഖ് നാളെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ടോക്സിക്കോളജി, വിഷബാധ ചികിത്സ തുടങ്ങിയവയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പരിപാലന രംഗത്തെ വിദഗ്ധർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീവിദ്യ നിർദ്ദേശിച്ചു.
2: ഈ കൊല്ലം ജില്ലയിൽ 750 യന്ത്രവൽകൃത യാനങ്ങളുണ്ട്. അവര് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കടലിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവര് നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് പോലെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കണക്കിലെടുത്ത് പോകേണ്ടതാണ്. കൂടാതെ ഐഡന്റിറ്റി കാർഡുകളും യാനങ്ങളുടെ രജിസ്ട്രേഷൻ ലൈസൻസ് സർട്ടിഫിക്കറ്റുകളും കരുതേണ്ടതാണ്.
0: കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മത്സ്യത്തൊഴിലാളി രാജീവനാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൌതം എന്നിവർക്കായി തെരച്ചിൽ തുടരുന്നു. 14 പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി പള്ളിത്തോട്ടം സ്വദേശി റോയിസണിന്റെ മൃതദേഹം കണ്ടെത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നയപരിഷ്കാരങ്ങൾ സംബന്ധിച്ച ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന ശില്പശാല സംഘടിപ്പിക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, വിവിധ അധ്യാപക സാമൂഹ്യ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ സി രാമകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവയെക്കുറിച്ച് ചർച്ച നടക്കും. പോലീസ് സ്റ്റേഷനുകളിൽ സഹായം തേടിയെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രയമായി കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ. 16 മാസത്തിനിടെ 8547 പേരാണ് ഈ സെന്ററുകളുടെ കൌൺസിലിംഗിന് വിധേയരായത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഗാർഹിക പീഡനം, ലഹരി ഉപയോഗം, മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്കാണ് പോലീസ് സ്റ്റേഷനുകളിലെ സ്നേഹിത സഹായ കേന്ദ്രത്തിലൂടെ പരിഹാരം നൽകുന്നത്. പദ്ധതി തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് സ്നേഹിതയുടെ സേവനം ലഭിച്ചത് തൃശൂർ ജില്ലയിലാണ്. കുടുംബശ്രീയുടെ കീഴിലുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാർക്കാണ് കൌൺസിലിംഗിന്റെ ചുമതല. ആഴ്ചയിൽ 2 ദിവസം വീതമാണ് സേവനം നൽകുന്നത്. കൌൺസിലിംഗിനെത്തുന്നവർക്ക് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്.
0: ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വിവിധ ബാങ്കുകളുടെ സഹകരണത്തോടെ കവരത്തി ദ്വീപിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മത്സ്യബന്ധന സഹകരണ സംഘങ്ങൾ, അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ കടന്നു. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10ാം സ്ഥാനത്താണ്. 5 തവണ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി സൌഹൃദ മത്സരം കളിക്കും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ October 3 മത്സരം. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും UDFൽ ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ കോൺഗ്രസിനും ലീഗിനും വെവ്വേറെ അഭിപ്രായമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. PM ശ്രീയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷം കോൺഗ്രസും ലീഗും അഭിപ്രായം പറയുമെന്നും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി.

0: ഡി ജി പി നിതിൻ അഗർവാൾ ഇന്ന് വിരമിക്കും. പേരുക്കട എസ് എ പി പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വിടവാങ്ങൽ പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. അഗ്നിശമന സേന ഡി ജി പി പദവിയിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററും ചേർന്ന് സംഘടിപ്പിക്കുന്ന എസ് ജാനകി അനുസ്മരണ പരിപാടി ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അവിടുന്ന് ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ എസ് ജാനകി പാടി അനശ്വരമാക്കിയ ഗാനങ്ങളുടെ അവതരണം ഉണ്ടാകും. 11-ാമത് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് കാലിക്കടവിൽ ഇന്ന് തുടക്കമാകും. കാസർഗോഡ് ജില്ല ആദ്യമായാണ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത മാസം 3 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ചാകരക്കാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. സമയം ഇപ്പോൾ 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
2: ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഖ ആറം സംസാരിക്കുന്നു.
3: ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഗർഭധാരണം. ഗർഭം ധരിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി ആരോഗ്യ വിദഗ്ധരെ സന്ദർശിക്കേണ്ടതാണ്. ആരോഗ്യമുള്ള അമ്മയാണ് ആരോഗ്യമുള്ള കുഞ്ഞിന് അടിസ്ഥാനം. ആരോഗ്യമെന്നാൽ അത് ശാരീരികവും മാനസികവും വൈകാരികവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാകുന്നു. പ്രീ കൺസെപ്ഷണൽ കെയർ അഥവാ ഗർഭധാരണത്തിനുള്ള മുൻകരുതൽ പരിചരണം എന്നാൽ ഒരു സ്ത്രീയുടെ ബയോകെമിക്കൽ, ബിഹേവിയറൽ, സോഷ്യൽ റിസ്കുകൾ തിരിച്ചറിയാനും പരിഷ്കരിക്കാനും ലക്ഷ്യമിടുന്ന ഒരു കൂട്ടം ഇടപെടലുകളാണ്. ആദ്യമായി ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്നവരായാലും പിന്നീടുള്ള ഗർഭധാരണമായാലും എല്ലാ സ്ത്രീകളും പ്രീ കൺസെപ്ഷണൽ കെയർ ആൻഡ് കൗൺസിലിങ്ങിന് വിധേയരാകുന്നത് ഗർഭകാല സങ്കീർണതകൾ കുറയ്ക്കാനും നല്ല തയ്യാറെടുപ്പുകളോടെ ഗർഭം ധരിക്കാനും അതുവഴി നല്ല ആരോഗ്യമുള്ള കുഞ്ഞു ജനിക്കാനും സഹായിക്കുന്നു. സ്ത്രീ ഒറ്റയ്ക്കല്ല, ദമ്പതികളായാണ് പ്രീ കൺസെപ്ഷണൽ കെയറിന് വിധേയരാകേണ്ടത്. ആദ്യമായി ഗർഭധാരണത്തിൽ വയസ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. പഠനങ്ങൾ കാണിക്കുന്നത് ഗർഭിണിയാകാനുള്ള ഒപ്റ്റിമം ഏജ് 20-35 ഇടയ്ക്കാണെന്നാണ്. നേരത്തെയുള്ള ഗർഭധാരണത്തിനും വൈകിയുള്ള ഗർഭധാരണത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ടീനേജ് പ്രഗ്നൻസി അഥവാ 15-19 വയസ്സിന് ഇടയിൽ ഗർഭം ധരിക്കുന്നവരിൽ വിളർച്ച, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ്, ഗർഭാവസ്ഥയിലെ ഉയർന്ന രക്തസമ്മർദ്ദം എന്നിങ്ങനെയുള്ള സങ്കീർണതകൾ കൂടുതലാണ്. ഇനി പ്രായമേറുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഒരു നിശ്ചിത നമ്പർ ഓഫ് അണ്ഡങ്ങളാണ് അണ്ടാശയത്തിൽ ഉണ്ടാവുക. പ്രായം കൂടുന്നതനുസരിച്ച് അണ്ഡങ്ങളുടെ എണ്ണം കുറയുകയും അണ്ഡങ്ങളുടെ ക്വാളിറ്റി നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഗർഭിണിയാകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. മാത്രമല്ല ഗർഭമലസാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതുകൂടാതെ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷനുകളായ മാസം തികയാതെയുള്ള പ്രസവം, ഗർഭസ്ഥ ശിശുവിലെ വളർച്ചക്കുറവ്, പ്രസവത്തോടുകൂടിയുള്ള ശിശുമരണം, മറുപിള്ള ഗർഭപാത്രത്തിൽ താഴെയാകുന്ന അവസ്ഥ അഥവാ പ്ലാസന്റ പ്രീവിയ, ജനിതക വൈകല്യങ്ങൾ, ഗർഭാവസ്ഥയിലെ പ്രമേഹം, അതിരക്തസമ്മർദ്ദം, സിസേറിയൻ സെക്ഷൻ എന്നിവയുടെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല പ്രായമായ സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ മാതൃമരണ നിരക്കും കൂടുതലായി കാണാറുണ്ട്. പ്രായം കൂടുന്നോറും മറ്റു രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതും ഗർഭധാരണത്തിനെ പ്രതികൂലമായി ബാധിക്കാം. അമ്മയുടെ മാത്രമല്ല അച്ഛനാകാൻ പോകുന്ന വ്യക്തിയുടെ പ്രായവും പ്രധാനമാണ്. 40 മുകളിൽ പ്രായമുള്ള പുരുഷന്മാരുടെ ബീജം ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആഹാരക്രമമാണ്. പോഷകപ്രദമായ സമീകൃത ആഹാരം കഴിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും പൊതു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല നമ്മുടെ പോഷകക്കുറവുകൾ കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ട സമയം കൂടിയാണിത്. അയൺ ധാതു നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ്. ശരീരത്തിലെ അയൺ കുറയുന്നത് വിളർച്ചയായി പുറത്ത് പ്രകടമാകും. അയൺ ഡെഫിഷ്യൻസിയാണ് ഗർഭിണികളിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന പോഷകക്കുറവ്. ഇത് പ്രസവാനന്തര രക്തസ്രാവം മുതലായ സങ്കീർണതകൾക്ക് വഴിതെളിക്കും. ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ചെറുമത്സ്യങ്ങൾ, മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങൾ തുടങ്ങിയവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് അയൺ ഗുളികകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ അത് കഴിക്കുകയും വേണം. ഇതുപോലെ കാൽഷ്യം, വൈറ്റമിൻ ഡി തുടങ്ങിയവയുടെ പോഷകക്കുറവുകളും കണ്ടുപിടിച്ച് പരിഹരിക്കുന്നത് ആരോഗ്യകരമായ ഒരു ഗർഭകാലത്തിന് വഴിതെളിക്കും.

വയ്ക്കും. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ശരീരഭാരമാണ്. അമിതവണ്ണവും ഭാരക്കുറവും രണ്ടും ഗർഭകാല സങ്കീർണതകൾക്ക് കാരണമാകാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അമിതവണ്ണം ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം, വന്ധ്യത, അബോർഷൻസ്, ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രമേഹം, മാസം തികയാതെയുള്ള പ്രസവം, പ്രസവത്തോടെയുള്ള ശിശുമരണം, രക്താതിസമ്മർദ്ദം, ഞരമ്പുകളിൽ രക്തം കട്ടപിടിക്കൽ തുടങ്ങിയ സങ്കീർണതകൾക്ക് കാരണമാകാം. അതുപോലെ അമ്മയുടെ ഭാരക്കുറവും അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിനെയും പ്രതികൂലമായി ബാധിക്കാം. ഗർഭപൂർവ്വ സമയമാണ് നമ്മുടെ അനുയോജ്യമായ ശരീരഭാരത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല സമയം. അമിതവണ്ണമുള്ള സ്ത്രീകൾ 5% മുതൽ 10% വരെ ശരീരഭാരം കുറച്ചാൽ തന്നെ ഗർഭിണിയാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായി കാണുന്നു. വ്യായാമവും ശരിയായ ഭക്ഷണരീതികളും പിന്തുടരുക എന്നതാണ് ഇതിനുള്ള വഴി. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം 64 വയസ്സിൽ താഴെയുള്ള എല്ലാ വ്യക്തികളും ആഴ്ചയിൽ 150 മിനിറ്റ്, അതായത് ഒരു ദിവസം 30 മിനിറ്റ് വെച്ച് ആഴ്ചയിൽ 5 ദിവസം ഏതെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടണമെന്നാണ്. ഇത് ഗർഭിണിയാകാനുള്ള സാധ്യത കുറയ്ക്കുകയോ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കുകയോ ഇല്ല. അമിതവണ്ണവും ഭാരക്കുറവുമുള്ള സ്ത്രീകൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ട് ആവശ്യമുള്ള മാറ്റങ്ങളും ആരോഗ്യകരമായ ജീവിതശൈലിയും സ്വീകരിക്കുന്നത് ഒരു നല്ല ഗർഭകാലത്തിനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന്റെ ജനനത്തിനും വഴിതെളിക്കും. ജീവിതശൈലിയിലെ മാറ്റങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്നാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം ഗർഭസ്ഥ ശിശുവിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. പുകവലി, മദ്യപാനം, ഡ്രഗ് അഡിക്ഷൻ, ഇത് സ്ത്രീയിലായാലും പുരുഷനിലായാലും അത് കുഞ്ഞിനെ ബാധിക്കും. പുകവലി സ്ത്രീയിലും പുരുഷനിലും മദ്യത ഉണ്ടാക്കാം. മാത്രമല്ല അബോർഷൻസ്, മാസം തികയാതെയുള്ള പ്രസവം, മറുപിള്ളയ്ക്കുള്ള പ്രശ്നങ്ങൾ, സഡൻ ഇൻഫന്റസ് സിൻഡ്രോം എന്നിവയ്ക്ക് വഴിതെളിക്കും. മദ്യപാനം ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുരുതരമായ ഒരു കൂട്ടം ജനിതക വൈകല്യങ്ങൾക്ക് കാരണമാണ്. റിക്രിയേഷണൽ ഡ്രഗ് അബ്യൂസ് കുഞ്ഞുങ്ങളിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലുമുള്ള ദമ്പതികൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായും വിദഗ്ധോപദേശം തേടുകയും അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വരികയും ചെയ്യേണ്ടതാണ്. വാക്സിനേഷൻസ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാവുന്ന പല പകർച്ചവ്യാധികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻ വഴി തടയാവുന്നതാണ്. ഉദാഹരണത്തിന് റുബെല്ല എന്ന വൈറസ് ഉണ്ടാക്കുന്ന പനി ഗർഭാവസ്ഥയിൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ അമ്മയ്ക്കുണ്ടായാൽ 85% ഗർഭസ്ഥ ശിശുക്കളും കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം വൈകല്യങ്ങളുമായിട്ടാവും ജനിക്കുക. ശ്രവണശേഷി നഷ്ടമാകുക, ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാകുക ഒക്കെ കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയുടെ ചില ഭാഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് ചിക്കൻ പോക്സ് അഥവാ വാരിസെല്ല ഇൻഫെക്ഷൻസും. ഇവയെ പ്രതിരോധിക്കാൻ വളരെ ഫലപ്രദമായ വാക്സിനുകൾ ലഭ്യമാണ്. ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ഈ രോഗങ്ങൾക്കെതിരെയുള്ള തങ്ങളുടെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷി ടെസ്റ്റ് ചെയ്ത് ആവശ്യമെങ്കിൽ റുബെല്ല ചിക്കൻ പോക്സ് വാക്സിനുകൾ സ്വീകരിക്കേണ്ടതാണ്. വേറൊരു പ്രധാന കാര്യം, ഈ വാക്സിനുകൾ സ്വീകരിക്കുന്നവർ വാക്സിൻ സ്വീകരിച്ച് 1 മാസത്തിന് ശേഷം മാത്രമേ ഗർഭം ധരിക്കാൻ പാടുള്ളൂ. മറ്റൊരു പ്രധാന വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ അഥവാ ഫ്ലൂ വാക്സിൻ. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള സമയത്തെ ഫ്ലൂ സീസൺ എന്ന് പറയപ്പെടുന്നു. സാധാരണയായി ഇൻഫ്ലുവൻസ പകർച്ചവ്യാധി കൂടുതലാകുന്ന സമയമാണിത്. ഈ സമയത്ത് ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ ഫ്ലൂ വാക്സിൻ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ജനിക്കുന്ന കുഞ്ഞിനും ആദ്യമാസങ്ങളിൽ ഇൻഫ്ലുവൻസയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ്. COVID-19 പാൻഡമിക്കിന് ശേഷം എല്ലാ സ്ത്രീകളും ഗർഭം ധരിക്കുന്നതിന് മുമ്പ് കോവിഡ് വാക്സിനേഷൻ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അഭികാമ്യമാണ്. ഗർഭിണിയാകാൻ തയ്യാറെടുക്കുന്ന എല്ലാ സ്ത്രീകളും 3 മാസം മുമ്പ് മുതൽ ഫോളിക് ആസിഡ് ഗുളികകൾ ദിവസം 1 വെച്ച് കഴിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന ജനിതക വൈകല്യം തടയാനാണിത്. പഠനങ്ങൾ കാണിക്കുന്നത് ശരിയായ ഗർഭപൂർണ്ണ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുക്കുന്ന സ്ത്രീകളിൽ ഇതിന്റെ റിസ്ക് വളരെയധികം കുറയുന്നുവെന്നാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രസവത്തിൽ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട് ഉള്ള കുഞ്ഞിന് ജന്മം നൽകിയ അമ്മമാർ നിർബന്ധമായും അടുത്ത ഗർഭധാരണത്തിന് മുമ്പ് പ്രീ കൺസെപ്ഷനൽ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എടുത്തിരിക്കേണ്ടതാണ്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് പല്ലുകളുടെയും മോണകളുടെയും വൃത്തിയും ആരോഗ്യവും. ഏതാണ്ട് 40% ഗർഭിണികളിൽ മോണസംബന്ധമായ രോഗങ്ങൾ കാണുന്നത്. മോണസംബന്ധമായ പ്രശ്നങ്ങൾ, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന അധിക രക്തസമ്മർദ്ദം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. മാത്രമല്ല അമ്മയ്ക്ക് പല്ലുരോഗങ്ങളുണ്ടെങ്കിൽ അത് ഭാവിയിൽ കുഞ്ഞുങ്ങൾക്കും വരാനുള്ള സാധ്യത അധികമാണ്. ഗർഭകാല പൂർവ്വ പരിചരണത്തിൽ ഉറപ്പാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മയുടെ പല്ലുകളുടെയും മോണകളുടെയും ശുചിത്വവും ആരോഗ്യവും. ഇനി മറ്റു രോഗങ്ങളുള്ള സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പ്രമേഹമുള്ളവർ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം വേണം ഗർഭിണിയാകാൻ. അല്ലാത്ത പക്ഷം കുഞ്ഞിന് ഹൃദയവൈകല്യങ്ങൾ ഉൾപ്പെടെ പലതരം ബേർത്ത് ഡിഫെക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അതിരക്തസമ്മർദ്ദം, അപസ്മാരം എന്നിവയുള്ള സ്ത്രീകൾ കഴിക്കുന്ന ചില മരുന്നുകൾ ഗർഭസ്ഥ ശിശുവിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവർ ഗർഭിണിയാകാൻ തയ്യാറെടുക്കുമ്പോൾ ആരോഗ്യ വിദഗ്ധരെ കണ്ട് മരുന്നുകൾ സേഫ് ഡ്രഗ്സിലേക്ക് മാറ്റുകയും ആ ഡ്രഗ്സിൽ ഡിസീസ് കൺട്രോൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഗർഭിണിയാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന രോഗികളും.
അതിൻ്റെതായ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശത്തിലും

0: മേൽനോട്ടത്തിലും ആകണം ഗർഭധാരണവും ഗർഭകാല പരിചരണവും. കഴിഞ്ഞ ഗർഭധാരണത്തിൽ ഗർഭാവസ്ഥയിലോ പ്രസവ സമയത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളവർ പിന്നീടുള്ള ഗർഭധാരണത്തിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആവശ്യമായ ടെസ്റ്റുകളും മുന്നൊരുക്കങ്ങളും നടത്തുകയും വേണം. ലോകാരോഗ്യ സംഘടന രണ്ട് ഗർഭങ്ങൾക്കിടയിൽ നിർദ്ദേശിക്കുന്ന മിനിമം ഇന്റർവെൽ 2 വർഷമാണ്. 6 മാസത്തിൽ താഴെയും 5 വർഷത്തിന് മുകളിലുമുള്ള ഇന്റർപ്രഗ്നൻസി ഇന്റർവെൽസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു അബോഷൻ അല്ലെങ്കിൽ സ്റ്റിൽബർത്തിന് ശേഷം അടുത്ത ഗർഭധാരണം 6 മാസത്തിന് ശേഷം മതിയെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ട ആദ്യപടി ആരോഗ്യമുള്ള അമ്മയാണ്. മാതാപിതാക്കളാകാൻ തയ്യാറെടുക്കുന്ന ഓരോ ദമ്പതികളും ഗർഭകാല പൂർവ്വ പരിചരണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും പ്രീ കൺസെപ്ഷനൽ കെയർ ആൻഡ് കൗൺസിലിംഗിന് വിധേയരാകുകയും വേണം. ഗർഭകാലം ടെൻഷൻ രഹിതമാക്കാൻ ഈ മുന്നൊരുക്കം നമ്മളെ വളരെയധികം സഹായിക്കും. എല്ലാ ഗർഭധാരണവും പ്ലാൻ പ്രഗ്നൻസീസ് ആക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഖ RM സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീര ദേശാഭിമാനി ഷഹീദ ഉധം സിംഗിന്റെ 87th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു.
2: സൻസദ് ഭവൻ ഓ സൻസദ് പരിസർ കി പവിത്രത ബനി രഹനി ചിയേ മര്യാദ ബനി രഹനി ചിയേ ലേക്കിൻ ആപ്കോ ജനതാനെ ചുൻകർ ഭേജാ ഹൈ സൻസദ് മേ ചർച്ച സംവാദ് കേ ലിയേ ആപ് സദൻ കി പവിത്രതാ കോ സമാപ്ത കർ രഹേ ഹൈ ഉസ്കി ഗരിമാ കോ സമാപ്ത കർ രഹേ ഹൈ മേ ആപ്സേ പുനഃ ആഗ്രഹ കർത്താ ഹൂം കി ആപ് അപ്നി അപ്നി സീറ്റ് പേ ബിരാജേ ഹൈ.
1: രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. പഞ്ചായത്തി രാജ് ഗ്രാമവികസന പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. വ്യാജ വാർത്തകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ രാജ്യസഭയിൽ പ്രസ്താവന നടത്തി. പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ സഭ പിരിയുന്നതായി അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അറിയിക്കുകയായിരുന്നു. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ചയാണ് ഇനി ചേരുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കിയത് പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന നീക്കമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സമയബന്ധിതമായ അന്വേഷണങ്ങൾ, അതിവേഗ കോടതികൾ, വേഗത്തിലുള്ള അപ്പീൽ സംവിധാനം എന്നിവ ബില്ലിലൂടെ ഉറപ്പാക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന നടപടി ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്നലെയാണ് പാർലമെന്റ് പാസാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലും തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 5,640 കോടി രൂപ ചെലവിൽ പൊതുസ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വിമാനത്താവളത്തിന് പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകാനാകും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കൊർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെ

0: യും ശിലാസ്ഥാപനത്തിന് പുറമെ 1880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന അദ്ദേഹം മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ 1892 മൈസൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥമാണ് സാംസ്കാരിക കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവഭോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ രാജ്യമെമ്പാടുമുള്ള യുവതാ ക്യാമ്പയിൻ്റെ ഭാഗമാവും. രാജ്യത്തെ 10,000 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ 1 കോടിയിലേറെ യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. മൈ ഭാരത് NSS അംഗങ്ങളും സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും ക്യാമ്പയിനിൽ പങ്കുചേരും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിൻ്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. ദേശീയ കൈയെഴുത്ത് പ്രതി ഡിജിറ്റൈസേഷൻ യജ്ഞം സർക്കാർ പദ്ധതി എന്നതിലുപരി ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കാനുള്ള ദേശീയ ദൗത്യമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കൈയെഴുത്ത് പ്രതി ഡിജിറ്റൈസേഷൻ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഭാരതം മിഷന് കീഴിൽ 1 കോടിയിലധികം കൈയെഴുത്ത് പ്രതികൾ കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. വിപ്ലവകാരിയായ സ്വാതന്ത്ര്യസമര സേനാനി ഷഹീദ ഊധം സിംഗിൻ്റെ 87th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള മറുപടിയായി ബ്രിട്ടീഷ് പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ചുകൊന്ന കുറ്റത്തിനാണ് ഊധം സിംഗിനെ 1940 ജൂലൈ 31 ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്. അസാധാരണ ധീരതയും ത്യാഗവും നിറഞ്ഞ ഊധം സിംഗിൻ്റെ ജീവിതം രാജ്യത്തിൻ്റെ അഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ എന്നും പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പുഞ്ചിരിയോടെ തൂക്കുമരം വരിച്ച ധീര രക്തസാക്ഷി ഊധം സിംഗിൻ്റെ ജീവിതം ദൃഢനിശ്ചയത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും സമാനതകളില്ലാത്ത ഉദാഹരണമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇന്ത്യയെ സ്വതന്ത്രമാക്കാനുള്ള ശ്രമങ്ങളിൽ ഊധം സിംഗ് കാണിച്ച ധൈര്യം ഇന്ത്യൻ ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 2003 മുത്തങ്ങ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ 100 കണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. അഹമ്മദാബാദ്, ആനന്ദ്, സൂറത്ത്, നൌസാരി, വൽസാദ ഉൾപ്പെടെ 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ്, നൌസാരി തുടങ്ങിയ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൗരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. നാളെ മുതൽ ഈ മാസം 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗ് ഇന്നലെ വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാലിരാംന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഇരുവരുടെയും മെഡൽ നേട്ടങ്ങൾ

0: രാജ്യത്തിന് അഭിമാനം പകരുകയും എണ്ണമറ്റ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ജൂഡോയിലും സൈക്ലിംഗിലും ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. 5 തവണ ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. 3 ഒക്ടോബർ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ദേശീയ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ചരിത്രത്തിലെ ആദ്യ മത്സരമായിരിക്കും ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീരദേശാഭിമാനി ഷഹീദ ഉധം സിംഗിന്റെ 87-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. പ്രിയ ഗീതം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി. ആദ്യ ഗാനം ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് നൌഷാദ് അലി. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു നെടുപുഴയിൽ നിന്നും വിമല.

0: ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
4: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
5: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
6: അയ്യന്തോളുള്ള, സിൽവി, അൻസ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജ് ഈണം പകർന്ന് കമുകര പുരുഷോത്തമനും P സുശീലയും ആലപിച്ചത്. ചിത്രം തങ്കക്കുടം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ്, തൃശൂർ.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
4: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
6: കുയിലിനെ തേടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ചാവക്കാടുള്ള സബിത. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ഈണം പകർന്നത് ശ്യാം.

0: ഗാന സന്ദേശം
1: ഞായറൊഴികെ ഇന്നും രാവിലെ 7:35 പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ്
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
0: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ചൊവ്വൂരുള്ള അരവിന്ദൻ ചെറുവത്തേരിയുടെ ഇഷ്ടഗാനമാണ് ഇനി കടത്തുകാരൻ എന്ന ചിത്രത്തിൽ പി ലീല പാടിയത്. രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

വലപ്പാട് നിന്ന് പുതുവീട്ടിൽ ശശിധരൻ, സുജാത ശശിധരൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം സത്യവാൻ സാവിത്രി. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ. ആലാപനം യേശുദാസ്.

0: വിളംബരം
1: ഞായറാഴ്ച രാവിലെ 6:35
0: പ്രായോജകർ റേഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് റേഗൽ ജ്വല്ലേഴ്സ്
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ

ദേവരാഗം എന്ന ചിത്രത്തിൽ ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു വാണിയംകുളത്തുള്ള വി പി ഗംഗാധരൻ നായർ. രചന എം ഡി രാജേന്ദ്രൻ, സംഗീതം എം എം കീരവാണി.

തളിക്കുളത്തുള്ള ജെസ്സി ജോസഫിൻ്റെ ഇഷ്ടഗാനമാണ് ഇനി. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം രണ്ട് ലോകം.

യത്തീം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കുമരനെല്ലൂരുള്ള പ്രസന്ന, ഹരിസുധൻ, ശബരി എന്നിവർ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

0: وسلم صلى الله عليه وسلم صلى الله عليه وسلم.
1: പുൽപ്പാക്കരയിലുള്ള വിനോദിനി, അച്യുതൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ദൃക്സാക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ചിറ്റൂരുള്ള അമ്മിണിക്കുട്ടി ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. മാറ്റൊലി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ജയവിജയ.

വയലാർ രാമവർമ്മയുടെ വരികൾക്ക് വിദക്ഷിണമൂർത്തി ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം കാവ്യമേള. ഈ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു വരടിയത്തുള്ള ഔസേപ്പ്.

കൂട്ടുപാതയിലുള്ള ശാന്തിനിയുടെ ഇഷ്ടഗാനമാണ് ഇനി ശ്രീരാഗം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ.

അഗ്നിപുത്രി എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു കാണിപ്പയ്യൂരുള്ള ഡേവിസ് പുലിക്കോട്ടിൽ. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം MS ബാബുരാജ്.

പ്രിയഗീതത്തിൽ അവസാനമായി പോൾസൺ കോട്ടപ്പടി ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ഡേഞ്ചർ ബിസ്ക്കറ്റ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം. ആലാപനം യേശുദാസ്.

0: Chopra qualified for men's javelin throw finals. Javelin throwers Rohit Yadav and Yashveer Singh have also entered the finals. And now before we end the bulletin, the headlines once again. Lok Sabha passes the Registration of Births and Deaths Amendment Bill 2026. Both houses of parliament adjourn for the day amid opposition uproar over several issues. Hyderabad police registers FIR against Meta India officials for spreading objectionable content on Prime Minister Narendra Modi. Families of injured Delhi police personnel during CJP protest demand justice, call for greater protection during public demonstrations. Pakistani forces continue brutality against peaceful protesters in Pakistan-occupied Jammu and Kashmir, over 120 protesters reportedly killed. And flood situation continues to be grim in Odisha, nearly 8 lakh people badly affected in 13 districts. With that, we end the midday news.
1: Agashvani. Samim. 2 കഴിഞ്ഞ് 15 മിനിറ്റ്.
2: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം, അവസാന ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. കുടത്തിലെ വിളക്ക് അവസാന ഭാഗം.
3: അമ്മേ, ഇതാമേ പ്രസാദം.
4: അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ മോളെ.
3: അച്ഛൻ ചന്തമുക്കി നിൽക്കുന്നെന്ന് ചേട്ടൻ പറഞ്ഞു.
4: നീ അവനെ കണ്ടോ?
3: ചേട്ടൻ അമ്പലത്തിൽ വന്നിരുന്നു.
4: അവനെവിടെ?
3: ഇങ്ങോട്ട് പോന്നല്ലോ. അമ്മ കണ്ടില്ലേ?
4: ഇല്ലല്ലോ.
5: കുടിക്കാൻ എന്തോന്നാ ഉള്ളത്?
4: ജീരകവെള്ളം കാണും, എടുത്തോണ്ട് വരാം.
3: രാഘവനെ കണ്ടു അച്ഛ.
5: നിന്നോട് ആര് പറഞ്ഞു ഞാൻ ആ മൂധേവിയെ തിരക്കിയാ പോയതെന്ന്? എന്റെ പട്ടി പോവും. ആ കുരുത്തം കെട്ടവനെ അന്വേഷിച്ച്
3: ഞാൻ വിചാരിച്ചു അച്ഛൻ അവനെ തിരക്കി പോയതാണെന്ന്. അവൻ വന്നുവെന്ന് അച്ഛൻ രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചല്ലോ.
5: ചോദിച്ചിരിക്കാം. എന്ന് വെച്ച്?
3: അച്ഛൻ പുറത്തു പോകാൻ നേരത്തെ തന്നെത്താൻ പറയുന്നതും കേട്ടു, അവനെ കണ്ടുപിടിക്കണമെന്ന്.
5: ഞാൻ അങ്ങനെ പറഞ്ഞോ? ഒരുപക്ഷേ പറഞ്ഞിരിക്കാം. എന്ന് വെച്ച് ഞാനങ്ങ് തിരക്കാൻ പോയി കളയുമോ ആ കഴിവേറിയെ? അവനെ കണ്ടില്ലെങ്കിൽ എനിക്കെന്താ ചെയ്തു?
3: ചേട്ടൻ കേട്ടെന്ന് പറയുകയും ചെയ്തു അച്ഛൻ ചന്തമുക്കിൽ വെച്ച് ചിലരോടൊക്കെ രാഘവനെ കണ്ടുവെന്ന് ചോദിക്കുന്നത്.
5: അവനപ്പോഴവിടെ ഉണ്ടായിരുന്നു?
3: ഉണ്ടായിരുന്നു.
5: അല്ല, ഒരുപക്ഷെ ചോദിച്ചെങ്കിൽ തന്നെ അതവനെ കാണണമെന്ന് വെച്ചാണോ? ഷടാ, കാണുന്നവരോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ എന്ന് കരുതി ചോദിച്ചിരിക്കും. അടേ അടേ, നീ അമ്പലത്തിൽ നിന്ന് വന്നതല്ലേ? ആ, അകത്ത് പോ, അകത്ത് പോ.
4: ദവെള്ളം. പിള്ളച്ചേട്ടൻ വന്നിരുന്നു.
6: എന്നിട്ട്?
4: അല്പം മുമ്പ് പോയതേ ഉള്ളൂ.
6: വിശേഷിച്ചു വല്ലതും പറഞ്ഞോ?
4: ഇതുവരെ നമ്മൾ ചേട്ടനുമായി സംസാരിച്ചിട്ടില്ലാത്തതല്ല.
6: അതെന്തെന്നാ അങ്ങനെ?
4: നമ്മുടെ ചരിത്രം.
6: ഓഹോ, ഒന്നും വിടാതെ?
4: ഒരു മറയും ഇല്ലാതെ.
6: ഇപ്പോഴത് പറയാൻ കാരണം?
4: ആവശ്യപ്പെട്ടിട്ട്.
6: എന്നിട്ട്?
4: പിള്ളച്ചേട്ടന് വല്ലാതെ ഹൃദയം നൊന്തു. ഒരായുഷ്കാലം മുഴുവൻ ചേട്ടനെ അറിയിക്കാതെ ഒളിച്ചു വെച്ചല്ലോ എന്നോർത്തു.
6: എന്നോടാണ് ചോദിച്ചെങ്കിൽ ഞാൻ പറയുകയില്ലായിരുന്നു.
4: അതെന്താ?
6: ഈ പ്രായമായിട്ടും എനിക്കത് പറയാൻ പേടിയാ. ഒരേ പ്രായം, ഒരേ തരം, പ്രാണസ്നേഹിതൻ. പക്ഷേ ആ മനുഷ്യനേക്ക് അച്ഛനോ ചേട്ടനോ അമ്മാവനോ എല്ലാം കൂടിയാണ് പാർവതി. അകത്ത് പോ, ഞാനിവിടെ തനിച്ചെന്നിരിക്കട്ടെ കുറച്ചു നേരം.

0: തിരിച്ചു വരാനല്ല.
1: വരാതെ പിന്നെ
0: ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്.
1: ആരെയും ഞങ്ങള്?
0: ഞാനും മാധവിയും.
1: പോകുന്ന പോലെ എങ്ങോട്ട്? അതും ആ കൊച്ചിനെയും കൊണ്ട്?
0: അതെനിക്ക് നിശ്ചയമില്ല. ഇവിടെ ഇനി താമസിക്കുന്നില്ല എന്ന് മാത്രം നിശ്ചയിച്ചു.
1: എന്തൊന്ന്? മുഴുഭ്രാന്തിൽ തന്നെ ചെന്നെത്തിയോ നീ? ഒരിക്കൽ പറയും ജോലി കളഞ്ഞു വിളിച്ചെന്ന്, പിന്നൊരിക്കൽ പറയും വീട് വിട്ടു പോണെന്ന്.
0: എല്ലാവർക്കും ആശ്വാസമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയാൽ. പോകുന്ന ഞങ്ങൾക്കും നിൽക്കുന്ന നിങ്ങൾക്കും. ഞങ്ങളിവിടെ ഉണ്ടായാൽ ആർക്കും കാണില്ല സ്വസ്ഥത.
1: ഞങ്ങളും നിങ്ങളും അവിടെ വരെ ചെന്നെത്തി സ്വസ്ഥത ആർക്കും കാണില്ല അത്രേ. ആർക്കാശ്വാസമെന്ന്? അതേടാ, എല്ലാം സ്വസ്ഥമാകും ഒന്നോടെ. ഞങ്ങളെയും കൊന്ന് ഈ വീടും കത്തിച്ച് ആ ചാമ്പലും കൊണ്ടുപോയാൽ.
0: ദേഹവും മനസ്സും ഇളക്കിയത് കൊണ്ട് വിശേഷമില്ല അച്ഛാ. മാറ്റമില്ല എന്റെ തീരുമാനത്തിന്. അതുകൊണ്ട് ശാന്തനായി ഞങ്ങളെ യാത്രയാക്കണം. ഇത് സംഭവിച്ചേ തീരൂ. പൊട്ടിച്ചുകൂടാത്ത പൊട്ടിച്ചിട്ട് ഏച്ച്

0: ഈ വീടും കത്തിച്ച് ആ ചാമ്പലും കൊണ്ടുപോയാൽ
1: ദേഹവും മനസ്സും ഇളക്കിയത് കൊണ്ട് വിശേഷമില്ല അച്ഛാ. മാറ്റമില്ല എന്റെ തീരുമാനത്തിന്. അതുകൊണ്ട് ശാന്തനായി ഞങ്ങളെ യാത്രയാക്കണം. ഇത് സംഭവിച്ചേ തീരൂ. പൊട്ടിച്ചുകൂടാത്ത പൊട്ടിച്ചിട്ട് ഏച്ചി കെട്ടിയാൽ ഉറക്കില്ല.
0: നിനക്കോ തല തിരിഞ്ഞു. അതും പോരാഞ്ഞിട്ട് ആ സാധു പെൺകുട്ടിയെ കൂടി ചുറ്റിക്കണോ നിനക്ക്? അവൾ സ്വമേധയാ സമ്മതിച്ചവരെ. ഇല്ല, അവൾ ഒരിക്കലും സമ്മതിക്കുകയില്ല.
1: അവൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത കഴുതയാണോ അവൾ? ഇവിടം വിടും മുമ്പ് അമ്പലത്തിൽ പോകണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതും കഴിഞ്ഞാണ് ഇപ്പോൾ വന്നത്.
0: ഒരു യുവാവിൻ്റെ ഭാവി അപകടത്തിലായാൽ എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നീ ഒന്നോർത്തു, ഒരു പെൺകുട്ടിയുടെ ഭാവി തകരാറിലായാൽ പിന്നെ നീക്കുപോക്കില്ല. അവൾക്കാണെങ്കിൽ വളരെ നല്ലൊരു വിവാഹാലോചന വന്നിരിക്കുക. അപ്പോഴാ ആ ജീവിതം നീ തകർക്കാൻ പോകുന്നത്.
1: ഞാൻ അച്ഛൻ്റെ മകനാണെങ്കിലും ഒരു ജീവിതം തകർക്കില്ല അച്ഛ. നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാഹം കൊണ്ട് എൻ്റെ പെങ്ങൾ നന്നാവണ്ട. അല്ലെങ്കിലെന്താ, ജീവിതം തകർന്ന ഒരുത്തിയുടെ മകളല്ലേ അവൾ. അവളെന്തിന് തകർച്ചയെ പേടിക്കണം?
0: ചന്ദ്ര മോനെ, നീ അവളെയെങ്കിലും വിട്ടുതരില്ലേ?
1: ഞങ്ങൾ രണ്ടുപേരും ഒരേ വയറ്റിൽ പിറന്നവരാണ്. ഞങ്ങൾക്ക് ഒരേ അനുഭവം, ഒരേ കടമ, ഒരേ വിധി.
0: ചന്ദ്ര,
1: അച്ഛൻ ഇന്ന് എന്നെ വിളിക്കുമ്പോ തൊണ്ടയിടറുന്നു, കണ്ണീരും വരുന്നു. എന്റെ അമ്മയുടെ കരച്ചിലും വീർപ്പുമുട്ടലും കണ്ടിട്ട് അലിവില്ലാതെ മുഖം തിരിച്ചപ്പോ കണ്ട സ്ത്രീകളുടെ കിണിയിൽ ചെന്ന് വീണപ്പോ അപ്പൊ ഓർക്കണമായിരുന്നു മക്കളെയും വീട് ഞാൻ പറ്റി.
0: മോനെ, നീ എന്നെ എന്തും പറഞ്ഞു, ഞാൻ കേൾക്കും. കേൾക്കേണ്ടവനാ. ഒരിക്കൽ ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു, ശരിയാ, മരണം വരെ ഞാൻ അനുഭവിക്കണം അതിന്റെ ശിക്ഷ. പക്ഷേ ആ പരമനിർദോഷിയെ പറ്റി ഒരക്ഷരം പൊല്ലാത്തത് പറഞ്ഞാൽ നിന്റെ നാക്ക് പുഴുത്തു പോകും, പിന്നെ ആയുസിൽ ഗതി കിട്ടൂല.
1: എനിക്കും എന്റെ പെങ്ങൾക്കും എന്തു വേണോ സംഭവിക്കട്ടെ, അതോർത്ത് ആരും ദുഃഖിക്കണ്ട. മാധവി, മാധവി.
0: മോളെ.
2: അച്ഛാ.
0: മോളെ, നീ ഞങ്ങളെ വിട്ടുപോവുകയാണോ?
2: ചേട്ടൻ എങ്ങനെ ഒറ്റക്കേക്കും അച്ഛാ? അമ്മേ, ഞങ്ങളെ വെറുക്കരുതേ അമ്മേ.
3: ഈ ജന്മത്തു എന്റെ മോളെ.
1: ഞങ്ങൾ പോകുന്നു. ചെയ്ത ഉപകാരത്തിന് നന്ദി.
3: മോനെ ചന്ദ്ര, ഞാൻ എന്തും സഹിക്കും, സഹിച്ചതിനതിരില്ല. പക്ഷേ ഇത് വേണമായിരുന്നു മോനെ, എൻ്റെ അടുത്ത് ഈ പിച്ചക്കാരൻ്റെ വാക്ക്.
2: അയ്യോ അമ്മേ.
3: പോകുഞ്ഞെ, തളരാതെ, നടക്കേണ്ടത് നടക്കട്ടെ. പോകുന്നു.

0: പാർവതി മതിയായില്ലേ, മതിയായില്ലേ പാർവതി?
1: നമ്മളാരാതെ തീരുമാനിക്കാൻ.
0: ഓ, നിന്ന നിലയ്ക്ക് ഈ ഭൂമി വളർന്ന് അങ്ങ് താണിരുന്നെങ്കിൽ.
1: കഥയിലാണങ്ങനെ, ഇത് ജീവിതമാണ്.
0: അറിഞ്ഞോ കേശ?
2: കണ്ടു.
0: പിന്നെ ഇങ്ങോട്ട് പോകുന്നത്
2: ഒന്നിച്ചു മുങ്ങിച്ചാവാൻ. രാഘവൻ ഇനിയും വന്നില്ലേ?
1: വരും, ഒരിക്കൽ, ഒരിക്കൽ മാത്രം.
0: ഏ, വരുമോ? അവൻ എന്ന് വരും?
1: എൻ്റെ കണ്ണടയുന്ന അന്ന്.
0: അന്ന് അന്ന് ആരെ കാണാൻ, ആർക്ക് കാണാൻ?
2: ഞാൻ കൊണ്ടുവരും അവനെ. എങ്ങനെയും, എവിടെ നിന്നും.
1: പാഴ്വേലയ്ക്ക് മെനക്കെടരുത്. അവൻ പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ചേട്ടൻ മറ്റൊന്ന് ചെയ്യാമോ?
2: പറയൂ പാർവതി, ഞാൻ എന്തു വേണം?
1: എനിക്ക് എനിക്ക് ഒരു ജോലി തരുമോ ചേട്ടാ? ഇനി എന്തുണ്ട് എനിക്ക് ചെയ്യാൻ? എത്താൻ ഒരു കടവിനിയുണ്ടോ? തുഴയേണ്ട വഴി നിശ്ചയമുണ്ടോ? തുഴയും തോളിൽ ചാരി വഞ്ചിയിലങ്ങനെ തനിച്ചു കുത്തിയിരിക്കും തണുത്ത പാതിരാത്രിയിൽ അന്തമറ്റ ശൂന്യതയെ നോക്കി.
0: ചെയ്ത ജോലിക്ക് കിട്ടിയ കൂലി കൊണ്ട് തൃപ്തിയായില്ലേ പാർവതി?
1: കൂലി ആരാണ് ആശിച്ചത്?
2: നീ ഒന്നോർത്ത് ആശ്വസിക്കൂ പാർവതി, നീ തനിച്ചല്ല വഞ്ചിയിൽ, രണ്ടുപേരും.

0: കൂടിയുണ്ട്. നിന്നോടൊത്ത് ഭീഷ്മവ്രതമെടുത്ത എൻ്റെ ഗോവിന്ദനും നിങ്ങളെ ആ വഞ്ചിയിലെത്തിച്ച ഭാഗ്യം കെട്ട ഞാനും.
1: വേണ്ട വേണ്ട, മറ്റാരും അതിൽ കയറരുത്. എനിക്കുള്ളതാണ്, എനിക്ക് മാത്രം.

കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി, തിരുവനന്തപുരം.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇപ്പോൾ വയ്യാങ്കര മധുസൂദനൻ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ചേർത്തല എസ് ദിനേഷ് മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടം. ആദ്യം കാനഡരാഗത്തിലുള്ള മാമവ സദാജനനി എന്ന് തുടങ്ങുന്ന കൃതി, രൂപകതാളം.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് വയ്യാങ്കര മധുസൂദനൻ. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ചേർത്തല എസ് ദിനേഷ് മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടം. സ്വരസാഗരം സമാപിക്കുന്നു.
1: സ്വരസാഗരം
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ എന്നും രാവിലെ 10:25
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ഒരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ: സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ

0: മഞ്ഞ ജാഗ്രത. മറ്റു ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള തീരത്ത് കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ. ലളിതം മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: സർവവും മറന്ന് കൃഷ്ണസന്നിധിയിൽ നിൽക്കുന്ന നിർദ്ധനനായ ഭക്തൻ നടത്തുന്ന ഗാനാർച്ചന. കണ്ണുകൾ പൂട്ടി അമ്പലപ്പുഴ കണ്ണന് മുൻപിൽ നിൽക്കുമ്പോൾ സർവദുഃഖങ്ങളും മറന്ന് ഒരു വൃന്ദാവന കുളിർ തെന്നലായി മാറിയ ഭക്തന്റെ സ്വരസാധന. രീതിഗൗളരാഗത്തിന്റെ മായിക സ്പർശം. ദാരിദ്ര്യ ദുഃഖവും പേറി ഗോകുലപാലകനേകുവാൻ വെണ്ണയും കൈയിലേന്തി നിന്നപ്പോൾ ഞാൻ കുളിർത്തെന്നലായി മാറിപ്പോയി. അഷ്ടപതിയുടെ ഈരടികളിൽ മുങ്ങിയ അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ്ത്തിരി കത്തുന്ന കൽവിളക്കും ചാരി നിർദ്ധനനായ ഭക്തൻ കണ്ണുകൾ പൂട്ടി നിന്നു. എന്നിട്ടും വരാത്ത കണ്ണനെ കാണാതെ തളർന്നുപോയ ഭക്തൻ കൃഷ്ണഗാഥ പാടി ഉറങ്ങിപ്പോയി. പിന്നീടെപ്പോഴോ ഗാഠനിദ്രയിലേക്ക് പോയ താൻ ശംഖുലി കേട്ടുണർന്നപ്പോൾ കണ്ടതാവട്ടെ, തിരുമാറിലെ വനമാലയും വിരലുകളാൽ മാന്ത്രിക സ്പർശം തീർക്കുന്ന മുരളിയുമാണ്. അതുവരെ തനിക്കുണ്ടായിരുന്ന ദുഃഖമെല്ലാം അതോടെ അലിഞ്ഞില്ലാതായിരിക്കുന്നു. കളർകോട് ചന്ദ്രന്റെ രചനയിൽ ജി വേണുഗോപാൽ ആലപിച്ച ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എം ജി രാധാകൃഷ്ണനാണ്. അഷ്ടപതിയിലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ

ലളിതം മധുരം. നാടൻ ശീലും ശാസ്ത്രീയ രാഗസ്പർശവും നന്ദുണിയുടെ ഈണവും വയലിന്റെ മാന്ത്രിക നാദവുമൊക്കെ ഇഴചേരുന്ന ഒരു മനോഹര ഗാനമാണ്. കിനാവ് കാണുന്നവരാണ് നമ്മളെല്ലാവരും. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്ന സഞ്ചാരികളാവാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് എല്ലാവരിലുമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ആരുമറിയാതെ നമ്മുടെ സ്വകാര്യതയുടെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങി ആ സ്വപ്ന തീരത്തിലൂടെ യാത്ര ചെയ്ത് അങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ സർവ്വതും മറന്നുപോകുന്നു എന്നതാണ് സത്യം. കണ്ണിന് കുളിർമയേകുന്ന കണിയായി മേലെ മാനത്ത് നിൽക്കുന്ന മേഘങ്ങൾ, അത് കണ്ട് താഴെ നിൽക്കുന്ന മനസ്സ് അതിലേറെ നിറയുന്നു. വിരിയാൻ കൊതിച്ചു നിൽക്കുന്ന പൂക്കൾ പോലെ എന്ത് മനോഹരമാണ് ഈ രചന! കാലത്തിന് മായ്ക്കാൻ കഴിയാത്തത്ര ആഴത്തിലേക്ക് തുളച്ചു കയറുന്ന ഈ വരികൾ രവീന്ദ്രൻ ചെന്നിലോടിൻ്റെതാണ്.

കേൾക്കും തോറും ഇമ്പമൂറുന്ന സംഗീതം നൽകി ഈ വരികളെ സമ്പുഷ്ടമാക്കിയതാവട്ടെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും. ജി വേണുഗോപാലിനൊപ്പം രാധിക തിലകുമായപ്പോൾ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നായി ഇത് മാറി. കണ്ണാടി മാനത്ത്, ആവണിയിറയത്ത് എന്ന് തുടങ്ങുന്ന ഈ ഗാനമാണ് ഇനി.

0: ലളിതം മധുരം.
1: കാലം എത്ര കഴിഞ്ഞാലും ത്യാഗരാജ കീർത്തനങ്ങളുടെ മാധുര്യം കുറയുന്നില്ല. കാവേരിയിലെ ഓളങ്ങൾ ശ്രീരാമപാദം തേടി ഒഴുകുമ്പോഴും ചുണ്ടിലൂറുന്നത് ത്യാഗരാജ കീർത്തനങ്ങൾ. തിരുവയ്യാറിൽ കോവിലിൽ തിരികൊളുത്താനെത്തുന്ന മൂവന്തികൾ, ജന്മദുഃഖങ്ങൾ ഊറുന്ന അവരിൽ നിന്നുതിർന്നു വീഴുന്നത് മധുരമായ ഹൃദ്യമായ സംഗീതം തന്നെ. സംഗീതാർച്ചന നടത്തുന്ന മണ്ഡപത്തിൽ നിന്നുയർന്നു കേൾക്കുന്നത് സ്വരലയ സംഗീതമാണ്. വീണയുടെ നിത്യവിശുദ്ധിയിൽ നിന്ന് പടരുന്നത് സുന്ദരമായ സർഗതരംഗമാണ്. കേട്ടുപരിചയിച്ച, ഓർമ്മയിൽ എവിടെയോ ഒളിഞ്ഞുകിടക്കുന്ന ഈ ഗാനം നമുക്ക് ലളിതം മധുരത്തിലൂടെ ഒന്നുകൂടി ഓർത്തെടുക്കാം. പഴയകാല ഗാനങ്ങൾക്ക് മാധുര്യം അല്പം കൂടുതലാണെന്ന് തോന്നിപ്പോകുന്ന വരികൾ. കാലമാം കാവേരി പാടുന്നു പിന്നെയും ത്യാഗരാജന്റെ കീർത്തനങ്ങൾ, പി കെ ഗോപിയുടെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം, പാടിയത് ജി വേണുഗോപാൽ.

ലളിതം മധുരം. രാധാമാധവ സങ്കല്പത്തിൽ രാഗവൃന്ദാവനത്തിലെ യമുനാ തീരത്ത് പൂക്കുന്ന കൗമാരഗന്ധികൾ ആടകൾ വാരി അരയാൽ മറവിൽ സായം സന്ധ്യ ചിരിക്കുന്നു. ഒന്നു തൊടാൻ, ഒന്നറിയാൻ കണ്ണിൽ കണ്ണു തുടിച്ചു. പാൽക്കുടമേന്തി പോകുന്ന മുകിലുകൾ നീലപ്പീലി വിരിച്ച് അതിന്റെ മനോഹാരിത തെല്ലുകൂടി വർദ്ധിപ്പിച്ചു. നിന്നിലലിയാൻ എന്റെ കണ്ണുകൾ തുടിച്ചു. പ്രണയാർദ്രമായ ഈ ഗാനം ഒരു കാലത്ത് നമ്മുടെ ചുണ്ടുകളിൽ തത്തിക്കളിച്ചിരുന്നു. രാധാമാധവ സങ്കല്പം, അതൊരു സങ്കല്പമാണോ അതോ യാഥാർത്ഥ്യമോ? ഇത്രയും മനോഹരമായ പ്രണയം വിരിയിച്ചെടുക്കുന്ന സൃഷ്ടികൾ വളരെ വിരളമാണെന്ന് തന്നെ പറയാം. കടലിലെ ഓളങ്ങൾ പോലെ നിലയ്ക്കാത്ത പ്രണയപ്രവാഹം. എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾക്കെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറാനുള്ള ശക്തി ഒന്ന് കൂടുതലാണ്. പൂവച്ചൽ ഖാദറിന്റെ പ്രണയം വഴിഞ്ഞൊഴുകുന്ന ഈരടികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം. രാധാമാധവ സങ്കല്പത്തിൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തോടെ ഇന്നത്തെ ലളിതം മധുരത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിത മധുരം എന്ന ഈ ലളിത ഗാന പരിപാടി.
2: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
4: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
5: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. പ്രജാപതി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം തേജ് മെർവൻ.

0: കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റ് ഇണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം ബൽറാം വേഴ്സസ് താരദാസ്.
1: ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക ചക

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ അലൈപായുതേ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കെ പി ബ്രഹ്മാനന്ദനും വാണി ജയറാമും പാടിയത് ചിത്രം ആദ്യ പാഠം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എ ടി ഉമ്മർ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ചിത്രം ബന്ധം. ആലാപനം യേശുദാസ്, എസ് ജാനകി. വിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: പവിത്രന്റെ രചനയ്ക്ക് എ ടി ഉമ്മർ സംഗീതം നൽകി. യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം എന്റെ കഥ.

0: സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം. അധ്യാപിക സ്മിത എസ് പി. വിദ്യാർത്ഥികൾ ചൈതന്യ മോഹൻ, അർപ്പിത ഡി.
1: നമസ്തേ ബച്ചോ.
2: നമസ്തേ അധ്യാപിക ജീ.
1: ആപ് സബ് കൈസേ ഹോ?
2: ഹം ടീക് ഹേ.
1: ടീക് ഹേ ബച്ചോ, പിച്ചലേ കക്ഷ മേ ഹംനേ ക്യാ ക്യാ പഠാ യാദ് ഹേ?
2: ഹാ ജീ.
1: ജീ ചൈതന്യ, ആപ് ബതായേ.
2: പിച്ചലേ കക്ഷ മേ അമൃതലാൽ ബേഗട്ട് ദ്വാരാ രചിത് റെയിൻ ബസേരി നാമക് ഏക് യാത്രാ വൃത്താന്ത് കാ ബാക്കി ചാർ അനുച്ഛേദ് പഠാ.
1: ठीक है, अभी उसमें एक सवाल है, इस पानी से किसानों को भारी नुकसान हो रहा है, क्यों? अर्पिता बताइए.
3: बारिश के कारण खेत में रखे हुई सोयाबीन बीक गया, जिससे फसल खराब हो गई और उन्हें नुकसान हुआ.
1: ठीक है बच्चों, पढ़ भाग की ओर देख लीजिए बच्चों. थोड़ी देर के बाद वह उठकर बाहर चला गया, लेकिन जल्दी की वापस आया, दरवाजे पर खड़ा होकर गुर्राया, कौन हो तुम लोग?

0: यहाँ कैसे घूम आए हो? निरीह से दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया। अब वह बेहद गुस्से में था। കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറയുകയായിരുന്നു, അദ്ദേഹം ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വല്ലവിധേനെ ഒന്ന് ഉറങ്ങാനായിട്ട് നോക്കി. കുറച്ച് കഴിഞ്ഞ് ഉണർന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന് താഴെ ഒരു വ്യക്തി ഇരിക്കുകയും അദ്ദേഹം പുതപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല, എന്തൊക്കെ പിച്ചുമ്പേയും പറയുന്നുണ്ട്, രാമായണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു പാഗൽ വ്യക്തിയാണോ എന്ന് സംശയിച്ചാണ് ഓദർ അവിടെ കിടന്നത്. തൊടി തീർക്കിയ ബാദ് വഹ ഉട്ടുക്കർ ബാഹർ ചലാകയാ. കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് അദ്ദേഹം പുറത്തേക്ക് പോയി. ലേക്കിൻ എന്നാൽ ജൽദി ഹി വാപ്പസ് ആയ. അപ്പൊ തന്നെ പോയതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേപോലെ തിരിച്ചു വന്നു. ദർവാസെ പർ ഖട, ആ കഥകിന്റെ അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഗുറായ ഷൗട്ട് ചെയ്തു, കോൺ ഹേ തും ലോക്, നിങ്ങൾ ആരാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ആരായാലും പേടിച്ചു പോകില്ല അങ്ങനെ ചോദിക്കുമ്പോൾ. നേരത്തെ തന്നെ വേഗട്ടിന് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഒരു പാഗൽ ആത്മീയാണോ എന്ന്. യഹാ കൈസേ ഗുംനെ ഖുസ് അയേഹോ, ഇവിടെ എങ്ങനെ കറങ്ങി തിരിഞ്ഞു എത്തിച്ചേർന്നു, നിങ്ങൾ ആരാണ്? നിരീഹ്സേ ദിഖ്നേ വാലേ ഈ സാത്മീനെ ഏകായേക വിക്രാൾ രൂപ ധാരണ കർലിയ. കുറച്ചു മുമ്പേ വളരെ നിരീഹ മതലബ് ഇന്നസെൻസ്, വളരെ ഇന്നസെൻസ് ആയിട്ട് ധരിയൊന്നുമില്ലാതെ അയ്യോ കഷ്ടം പാവം എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന ആളാണ് ഇപ്പോൾ ഒറ്റയടിക്ക് നിമിഷ നേരം കൊണ്ട് എന്തായി മാറി? വിക്രാൾ, ഭീകരമായ രൂപം ധരിച്ചു അദ്ദേഹം. എന്നിട്ട് വളരെ ദേഷ്യത്തോടു കൂടിയാണ് അവരോട് ഇത് ചോദിച്ചിരിക്കുന്നത്. യഹാം കൈസേ ഖുസ് ആയേ ഹോ തും കോൺഹേ തും ലോക് എന്ന് ചോദിച്ചു. പാപ വഹ ബെഹദ് ഗുസ്സേമേന്തി, ഇപ്പം വളരെ എക്സ്ട്രീംലി ആംഗ്രിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം ഓരോ മിനിറ്റ് ഇടവിട്ട് അദ്ദേഹത്തിന്റെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവര് സത്യത്തിൽ പറഞ്ഞാൽ ഇവര് പേടിച്ചു പോയി. അതാണ് ഇപ്പൊ തോടി ദീർഘിയ ബാദ് വഹ ഉടുക്കർ ബാഹർ ചിലാകയാ ലേക്കിൻ ജൽദി ഹി വാപസ് ആയ ദർവാസെ പർ ഖടാ ഹോകർ ഗുറായ കോൺ ഹേ തും ലോക് യഹാം കൈസേ ഖുസ് ആയേ ഹോ നിരീഖ് സേ ദിഖ്നേ വാലേ ഈ സാത്മി ജൽദി സേ ജൽദി ഏകായേക വിക്രാൾ രൂപ ധാരണ കർ ലിയ ഔർ അബ് വഹ ബെഹദ് ഗുസ്സേമേ താ. സമജ് മേ ആ ക്യാ ബച്ചോ?
1: हाँ जी
0: जी चैतन्या पढ़िए.
1: थोड़ी देर के बाद वह उठकर बाहर चला गया लेकिन जल्दी ही वापस आया. दरवाजे पर खड़ा होकर घुराया, कौन हो तुम लोग? यहाँ कैसे घुस आए हो? निराग से दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया. अब वह बेहद गुस्से में था.
0: ठीक है, शाबाश चैतन्या, आगे देख लीजिए बच्चों. हमने कोई जवाब नहीं दिया. वह जोर से चीखा, हम लोग गुड बैठे. मैंने कहा, जिन्होंने यह मंदिर बनवाया है उन्होंने हमें यह ठहराया है. देखिए यह दरी और यह बाल्टी भी उन्होंने ही दी. ശരാർത്ഥത്തിൽ അദ്ദേഹം ഞെട്ടിപ്പോയി. നമ്മളാണെങ്കിലും വളരെയധികം പേടിച്ചു. അതായത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം, അവിടെ എങ്ങും വേറെ ആൾക്കാരില്ല, കാലാവസ്ഥ അതിനേക്കാളും മോശം. അപ്പോഴാണ് ഒരു പാഗൽ ജയ്സ ആദ്മി ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. അപ്പൊ ഹംനെ കോയി ജവാബ് നെഹീദിയ, നമ്മൾ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹവും ചോട്ടോ വളരെയധികം പേടിച്ചു പോയി. അഹ് സോർസി ചീക്ക്, അവൻ പിന്നെ അലറുകയാണ്. ഹം ലോ ഗുഡ് ബൈട്ടെ, അവരെണീറ്റ് അവിടെ ഇരുന്നു. മേനെ കഹ ജിൻഹോനെ യാ മന്ദർ ബെൻവായാ ഹെ, ആരാണോ ഈ അമ്പലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരെ, ഉൻഹോനെ ഹമേം യഹാൻ ടഹരായ. തേക്കിയെ നോക്കൂ, നിങ്ങൾ നോക്കൂ, ഈ തരി അവരേഹം ബാൾട്ടി പി ഉൻഹോനെ ഹീതി, രണ്ടോ ഈ കമ്പിളിയും ഈ ബക്കറ്റും ഒക്കെ അവരാണ് നമുക്ക് തന്നത്. തേക്കിയെ സംശയം ആകെയാ ബച്ചോ ഈ സ്റ്റുഡൻസി?
1: ഹാ ജീ
0: ജീ. അർപ്പിത ആ പഠിയെ.
1: ഹംനെ കോയി ജവാബ് നഹീം ദിയ വഹ സോർ സേ ചീക്ക ഹം ലോഗ് ഉഡ് ബൈട്ടെ. മൈനെ കഹ ജിൻഹോനെ യഹ മന്ദിർ ബൻവായാ ഹെ ഉൻഹോനെ ഹമേം യഹാം ടഹരായാ ഹെ.
0: ഇൻസ്പെക്ടർ ബത്താനെ ലഗാ ക്യാ സമജ്തേ ഹോ മേ സാദേ ഭേഷ് മേ രഹകർ ചോരോം കാ പതാ ലഗ്താ ഹോ ഉസ്കേ സവാൽ ബേസിർ പയർകേ ഥേ ജവാബ് നാ ദേതേ തോ ചാബുക് സേ മാർനേ കി ധമകി ദേതാ ഇസ്ലീ മേ കോയി നാ കോയി ജവാബ് ദേതാ രഹ. വഹ ലഗാതാർ ചീക്താ ചില്ലാത്താ രഹ ബീച്ച് ബീച്ച് മേ ഹവാസേ ഐസേ ഹാത്ത് കുമാത്ത മാനോ ഹാത്ത് മേ കോടാ ഹോ ജബ് ഉസ്കി നാരാസ്ഗി ബഡി ജാതി തബ് ഉസ്ക ചെഹര ക്രോധ് സേ വികൃത ഹോ ഉട്ടാ മേനെ അപ്നെ ആപ്കോ കഭി ഇത്ന അസഹായ അനുഭവ നഹീ കിയാ ഥാ ലാൽചാർ ഹം ഉസ്കി ഹൗസ് സഹതേ ഥേ പാസ് പഡോസ് മേ കൈ ഘർ ഥേ ഹമാരി സഹായത കേ ലിയേ ക്യോ കോയി ആ നഹീ രഹ ക്യാ കോയി സമജ്താ നഹീ കി ഹമാരേ സാത്ത് ക്യാ ഹോ രഹ ഹേ ഐസാ ലഗ്താ താ മാനോ ഈ രാത് കഫി കഥം ഹി നീ ഹോഗി. ഓരോ മിനിറ്റ് മിനിറ്റ് വെച്ചും അദ്ദേഹം ഇവർക്ക് ടെൻഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. ലേക്കിൻ വഹ പാഗൽ ജോധ, അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പിന്നെ അതൊരെണ്ണം മനസ്സിലായി. ഊൾ ജലൂൽ ഇപ്പോഴിടയ്ക്കിടയ്ക്ക് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പനെ ആപ്കോ സി ഐ ഡി എസ് ഇൻസ്പെക്ടർ ബത്താനെ ലഗ, ഒരു പോലീസ് മുറിയിൽ അദ്ദേഹം ചോദിക്കുവാണ്. ക്യാ സമജ്തേ ഹോ, എന്ത് മനസ്സിലായി എന്നറിയില്ല. മേം സാദാ ഫേഷ് മേ രഹകർ, സാദേ ഫേഷ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഡ്രസ് ഇട്ടിട്ട്, രഹകർ ചോരോം കാ പതാ ലഗ്താ ഹോം, അതായത് കള്ളന്മാർ, ചോരോ എന്ന് വെച്ചാൽ കള്ളന്മാരെ തിരിച്ചറിയാൻ വന്നതാണോ. ഉസ്കെ സവാൽ

0: ബേസിയർ പയർ കയറ്റി. അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ എല്ലാം ഒരു ക്ലിയർ ഇല്ല, അതായത് ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ, ഒരു സുഖമില്ലാത്ത രീതിയിൽ, ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല അദ്ദേഹം ചോദിക്കുന്നത്. ജവാബ് ഞാൻ ദേത്തേത്തോ, ഉത്തരം കൊടുത്തില്ലെങ്കിൽ ചാപൂക്സെ മാറിനേക്ക് ധമക്കി ദേത്ത, ചാട്ടവാറ് കൊണ്ട് അടിക്കും എന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇസ്ലിയെ മെയിം കോയിനാ കോയി ജവാബ് ദേത്ത അദ്ദേഹ. അതുകൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞതുമില്ല, കൂടുതൽ അദ്ദേഹത്തോടൊന്നും തർക്കിക്കാനോ ആൻസർ പറയാനോ പോയില്ല. പഹ ലഗാത്താർ ചീക്ത ചില്ലാത്ത രഹ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. ബീച്ച് ഭീഷ്മയും ഹവാമേ ഐസ ഹാത് കുമാഥ, ഇടയ്ക്കിടയ്ക്ക് വെറുതെ കൈകൊണ്ട് ഇങ്ങനെ വായുവിലേക്ക് ഇങ്ങനെ കൈ വീശുന്നുണ്ട്. മാനോ ഹാത്തോമേ കോടാ ഹോക, ചിലപ്പോ ചാട്ടവാറ കോട മത്ലബ് ചാട്ടവാർ, ചാട്ടവാർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും. ജബ് ഉസ്കി നാരാസ്ഗി ബഡ് ഗൈ, അപ്പം ഒരു മിനിറ്റ് കൂടുന്തോറും അദ്ദേഹത്തിന്റെ ദേഷ്യം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തബ് ഉസ്കാ ചെഹര ക്രോധസെ വികൃത ഹോകയാ, ഇപ്പം ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ആകെ വികൃതമായിരിക്കുകയാണ്. അല്ലെ അസഹായ അനുഭവം ഹീം കിയാ, ഞാൻ സ്വന്തമായിട്ട് ഇതിനു മുമ്പ് ഇത്രയും ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടേയില്ല. ലച്ചാർ നിവൃത്തിയില്ലാതെ മുസ്കി ഹൗസ് അവത്തെ, അദ്ദേഹത്തിന്റെ ഭീഷണി സഹിക്കുകയാണ്, വേറൊന്നും ചെയ്യാൻ വയ്യ. അപ്പൊ നമ്മൾ എപ്പോഴും പേടിക്കേണ്ട ഒരു കാര്യമാണ്, പാഗലാത്മി, അതായത് അവർ നോർമലി അല്ലല്ലോ പെരുമാറുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ ആ ഒരു അസുഖത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇവർക്ക് നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിന്റെ ഭീഷണിക്കും അദ്ദേഹത്തിന്റെ വളരെ ധമക്കിയ ആവാസവും കാ സവാൽ കാ ജവാബ് ദേനിക്കലി കോശിഷ് കിയാ മകി ജാദാത്തോ ജവാബ് നെഹി ദിയ പാസ് പടോസ്മി കൈ ഖർത്തെ, അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്, ഹമാരി സഹായതാക്കിയിലേക്കോ നെഹി ആയതാ, ആരും വന്നിട്ടില്ല, ഇത്രയും പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നു, ഉറച്ച് സംസാരിക്കുന്നു, അലറുന്നു, എല്ലാം ചെയ്തിട്ടും ആരും തന്നെ എത്തിയിട്ടില്ല. ക്യാ കോയി സമസ്താനഹീങ്കി ഹമാരെ സാത്ത് ക്യാ ഹോ രഹാ ഹെ, നമുക്കിവിടെ എന്താണ് സംഭവിക്കുന്നത് ആർക്കൊന്നും മനസ്സിലായില്ലേ. ഐസാ ലക്താ ഥാ മാനോ യഹ് രാത് കഫി കഥം ഹി നെഹി ഹോങ്കി, എനിക്ക് തോന്നുന്നത് യഹ് രാത്ത് ഈ രാത്രി ഒരിക്കലും തീരുകയില്ലേ, ഇതിനൊരു എൻഡ് ഇല്ലേ, അതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് രാവിലെ ആയെങ്കിൽ എന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു വേവലാതി. ठीक है, समझ में आ गया बच्चों?
1: हाँ जी,
0: आगे देख लीजिए बच्चों. तभी उसका ध्यान कोने में रखे हमारे सामान की ओर गया. ഇസ്മി ക്യാ ഹെ മുച്ചി ഇസ്കി തലാശി ലേനിച്ച് ഹോഗി. അപ്പൊ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷം സ്വയം ധാരണ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ശ്രദ്ധ അവരുടെ സാധനങ്ങൾ. തപി ഉസ്കാ ധ്യാൻ കോനേമേ രഖെ, ആ കോർണറിൽ വെച്ചിട്ടുള്ള അവരുടെ സാധനങ്ങളിലേക്കായി. ഇസ്മി ക്യാ ഹെ, ഇതിലെന്താണ്? മുച്ചി ഇസ്കി തലാശി ലേനി ഹോഗി, എനിക്ക് ഒന്ന് സെർച്ച് ചെയ്യണമല്ലോ. ഐ വോണ്ട് ടു സെർച്ച് ദിസ് ബാഗ്. അപ്പോ ഉടനെ അദ്ദേഹം ചാടി വീണു. മുച്ചി ചിന്താ ഹോയി, അദ്ദേഹത്തിന് ആകെ ടെൻഷനായി. ഉസ്മേ സബ്ജി കാട്ടിനേക്ക ചാക്കോ പീതി, അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ആ സഞ്ചിക്കകത്ത് എന്തുണ്ട്, സബ്ജി കട്ട് ചെയ്യുന്ന ചാക്കു കത്തി ഉണ്ട് അതിനകത്ത്. കഹീം ബഹു ഉസ്കെ ഹാത്ത് ലഗ്ഗയാത്തോ മേരെ ഫീത്തർ ഭൈക്ക് ഏക്ക് ഹിലോരാ ഹി ഊട്ടി. അപ്പൊ തന്നെ അദ്ദേഹത്തിന് പേടി കൊണ്ട് അദ്ദേഹം വിറയ്ക്കുകയാണ്, കാരണം ഇദ്ദേഹത്തിന് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പൊ ആ ബാഗ് അദ്ദേഹം സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വെച്ചിരുന്ന ആ പച്ചക്കറി കട്ട് ചെയ്യാനുള്ള കത്തി അതിനകത്തുണ്ട്. അതെടുത്തിട്ട് ഇനി അയാൾ എന്തെങ്കിലും ചെയ്യുമോ? മേരെ പീത്തർ ഭൈക്കി ഈ കിലോർ സി ഊട്ടി ഉസ്നെ ഹമാരെ പീറ്റു ഖോല ഏ കേക്ക് ചീസ് നികാൽക്കർ പേങ്കിനയിലക. അപ്പൊ അദ്ദേഹം എന്തെന്നറിയാമോ, ബോക്സ് തുറന്നു. ഏ കേക്ക് ചീസ്, ഓരോ ഓരോ സാധനങ്ങൾ നിക്കാൽക്കർ പേങ്കിനയിലക എടുത്ത് എറിയാൻ തുടങ്ങി. മേന്തം സാധേ ഉസ്കി ഹാർ ഗതിവിധി കൊതിക്താര, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവര് ഉണ്ടാതിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെറ്റോൾക്കി ശീശി ഫർഷ് പ്രദേമാരി, ഡെറ്റോളിന്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു ബോട്ടിൽ, അത് നിലത്തേക്ക് എറിഞ്ഞു. ഏക്കേക്ക് ചീസ് നികാൽക്കർ പേങ്കുതിയ, അങ്ങനെ ഓരോ ഓരോ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് എറിയുകയാണ്. യഹാൻ തക്കി ചാക്കൂപ്പി പേങ്കുതിയ, പക്ഷെ ഭാഗ്യം രക്ഷപ്പെട്ടു, ചാക്കു എടുത്തെറിഞ്ഞതേ ഉള്ളൂ, കത്തി വെച്ചിട്ടൊന്നും അഭ്യാസങ്ങളൊന്നും കാണിച്ചില്ല. അന്തമേ ദോ തീൻ കിതാബെ നികലി, അവസാനം രണ്ട് പുസ്തകം അതിൽ നിന്ന് കിട്ടി. കിതാബെ ഉസ്നെ ഖോൽക്കർ ദേക്കി, പുസ്തകം അദ്ദേഹം തുറന്നു നോക്കി. ഫിർ ജോം കീത്യവും വാപ്പസ് രക്തി, എന്താണെന്നറിയില്ല, അതുപോലെ തന്നെ തിരിച്ച് ആ ബാഗിനുള്ളിൽ വെച്ചു. ഹമാരി ഓർ മൂട്കർ ചോട്ടുസെ ബോല ഓട്ടീസ്വരനെയും, അപ്പൊ ഉടനെ തിരിഞ്ഞു, ബുക്ക് കിട്ടി. ബുക്ക് കിട്ടിയതും ആ ബുക്ക് അദ്ദേഹം എറിയുന്നില്ല, ബുക്ക് തിരിച്ച സഞ്ചിക്കാത്തതിനെ സൂക്ഷിച്ചിട്ട് ചോട്ടൂന് നേരെ തിരിഞ്ഞിട്ട് ചോട്ടൂനോട് ചോദിച്ചു, നിന്റെ പേരെന്താണെന്ന്. ചോട്ടൂനെ സഹമത്തെ ഹുയേ കഹ മുച്ച അംഗ്രേസിനെഹിയാത്തി. ഇപ്പൊ ചോട്ടു എന്താണ് പറഞ്ഞത്? ഇപ്പൊ വാട്സ്ആപ്പ് നെയിം എന്ന് ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. അപ്പൊ ചോട്ടു പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്ന്. ചോട്ടുവിന്റെ മനസ്സിലെ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ചോട്ടു ഉടനെ പറയുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മുജുസേ പൂച്ച തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കുകയും ചോട്ടുവിനോട് പേര് ചോദിക്കുകയും ചെയ്തു. ആ ബാഗിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു, പക്ഷെ പുസ്തകം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്തില്ല, നോക്കിയിട്ട് അതുപോലെ തിരിച്ച് ബാഗിനുള്ളിൽ സൂക്ഷിച്ചു. സംശയമാകിയാ?
1: ഹാ ജി
0: ജി. അർപ്പിത പടിയെ.
1: തബി ഉസ്കാ ധ്യാൻ കോനേ മേ രഖേ ഹമാരി സാമാൻ കീ ഓർ ഗയാ ഇസ്മിം ക്യാ ഹേ മുചേ ഇസ്കി തലാശി ലേനി ഹോഗി മുചേ ചിന്ത ഹോയി ഉസ്മിം സബ്ജി കാട്ടനേ കാ ചാക്കൂ ഭീ ഥാ കഹീം വഹ് ഉസ്കേ ഹാത്ത് ലഗ് ഗയാ തോ മേരേ ഭീതർ ബൈ കീ

0: एक हिलोर सी हुटी।
1: ठीक है, शाबाश अर्पिता। बाकी चैतन्य आप पढ़िए।
2: हाँ जी। उसने हमारा पिट्टू खोला, एक एक चीज निकाल कर फेंकने लगा। मैं दम साध दे उसकी हर गतिविधि को देखता रहा। डेटोल की शीशी फर्श पर दे मारी, एक एक चीज निकाल कर फेंक दी, यहाँ तक कि चाकू भी फेंक दिया। अंत में दो तीन किताबों निकाली, किताबें उसने घोल कर देखी, फिर ज्योम की त्योम वापस रख दी। हमारी ओर मुड़कर छोटू से बोला, व्हाट इज योर नेम? छोटू ने सहमदे हुए कहा, मुझे अंग्रेजी नहीं आती। मुझसे पूछा, तुम क्या करते हो?
1: ठीक है, शाबाश अर्पिता, शाबाश चैतन्य। अभी इस भाग में दो सवाल हैं। पहला ये है, ऐसा लगता था मानो यह रात कभी खत्म ही नहीं होगी। लेखक को क्यों ऐसा लगता था? क्यों ऐसा लगता था? रात में पागल आदमी उन्हें लगातार डरता है और धमकाया रहा, उन्हें किसी की मदद नहीं मिली और वह असहाय महसूस कर रही थे, जिससे बड़ा लंबी लग रही थी। अब आ रात्रि वाले वलिए रात्रि ആയിട്ട് ഔദർന്ന് തോന്നി. എന്തുകൊണ്ടാണ് പാഗൽ ആത്മി ഇവിടെ വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്? അപ്പം ഈ രാത്രി ഇത്രയും പെട്ടെന്ന് തീരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ രാത്രി തീരുന്നില്ല, അതുകൊണ്ടാണ്. രാത്രിമേ പാഗൽ ആത്മി ഉൻഹേ ലഗാത്ത ഡർത്താ ഹെ ഔർ തംകായ രഹ ഉൻഹേം കിസിക്ക് മദത് നഹീം മിലി, ആരുടെയും സഹായം അവിടെ ലഭിച്ചില്ല. വഹ അസഹായ മഹസൂസ് കർ രഹേ തേ, അല്ലെ, നിസ്സഹായനായിട്ട് അവിടെ നിന്നുപോയി അദ്ദേഹവും ചൂട്ടുവും. जिससे बहुत लंबी लग रही थी। जी, पहला सवाल का उत्तर चैतन्य आप पढ़िए।
2: हाँ जी। रात में पागल आदमी उन्हें लगातार डराता और धमकाता रहा, उन्हें किसी की मदद नहीं मिली और वह असह्य महसूस कर रहे थे, जिससे रात बहुत लंबी लग रही थी।
1: ठीक है, शाबाश चैतन्य। अगला सवाल ये है, किताबें उसने खोल कर देखी, फिर जोंगी दो वापस रख दी, यहाँ अपरिचित व्यक्ति का कौन सा मनोभाव प्रकट होता है? അദ്ദേഹം ബാഗെല്ലാം തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്തില്ല. അപ്പൊ ഇതിൽ നമുക്ക് ഈ അപരിചിത വ്യക്തിയുടെ ഏത് മനോഭാവമാണ് നമുക്ക് പ്രകടമാകുന്നത്? അതിൽ നമുക്ക് ആൻസർ, അപരിചിത വ്യക്തി പുസ്തകവും ക ആധാർ കാരണേ വാലാഥ. അപ്പൊ ആ അപരിചിത വ്യക്തി പുസ്തകത്തെ ആദരിക്കുന്ന മാനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ടും പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം വലിച്ചെറിയാതിരുന്നത്. ഇപ്പൊ കിതാബേം ഉസ്നെ ഖോൽക്കർ ദേഖീം ഫിർ ജോം കീത്യവും വാപ്പസ് രഖദീ യഹാം അപരിചിത വ്യക്തി ക കൗൺസാ മനോഭാവ പ്രകട ഹെ. സമസ്മയാഗ്യം വെച്ചു. ജി അർപ്പിത, ഉത്തര ബത്തായി.
0: उस अपरिचित व्यक्ति पुस्तकों का आदर करने वाला था,
1: इसलिए किताबों उसने खोल कर देखी और फिर जो उनकी त्यों वापस रख दी. समझ में आ गया बच्चों?
0: हाँ जी
1: जी. आज का कक्षा समाप्त हो गया.
0: धन्यवाद अध्यापिका जी.
1: धन्यवाद बच्चों.
3: डिजि लॉकरिल अकाउंट തുറക്കാൻ ഒരൊറ്റ തിരിച്ചറിയൽ രേഖ മാത്രം മതി, ആധാർ കാർഡ്. ആധാർ നമ്പർ ഉപയോഗിച്ച് ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് തുറക്കാം. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ എല്ലാ രേഖകളും സൗജന്യമായി

0: ആകാശവാണി തൃശൂർ മാപ്പിളപ്പാട്ട് മൂസ എരഞ്ഞോളിയും സംഘവും പാടിയത്.
1: മാപ്പിളപ്പാട്ടിന്റെ മഹാരാജൻ, കാലത്തിന്റെ ഹൃദയ സംഗീതമായി മാറിയ മൂസ എരഞ്ഞോളി, മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഒരിക്കലും വായിച്ചു കളയാനാവാത്ത ഗാനപ്രപഞ്ചം തീർത്ത് മാപ്പിളപ്പാട്ടിന്റെ പുണ്യമായി കാലത്തിന്റെ നിയോഗമായി പിറവിയെടുത്ത മൂസ എരഞ്ഞോളി ആലപിച്ച അനശ്വര ഗാനങ്ങളുടെ അപൂർവത എസ്എക്സ് ഓഡിയോസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു മാപ്പിളപ്പാട്ടിന്റെ മഹാരാജൻ.

0: മൂസ എറിഞ്ഞോളിയും സംഘവും പാടിയ മാപ്പിള പാട്ടാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: പതിനഞ്ചാം ദിവസം
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ജടായുസ്തുതി, കബന്ധഗതി, കബന്ധസ്തുതി, ശബരിയാശ്രമ പ്രവേശം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രോജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് പുനർ അഭിമുഖം നടത്തുന്നു. August 3 രാവിലെ 10 മണിക്ക് കോളേജിലാണ് അഭിമുഖം. താൽപ്പര്യമുള്ളവർ രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ നേരിട്ട് ഹാജരാകണം. വെബ്സൈറ്റ് വിലാസം gcmanandawadi.ac.in. ഫോൺ നമ്പറുകൾ 9447959305. ഒരു നമ്പർ കൂടി 9527. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 9447959305. മറ്റൊരു നമ്പർ 8848629527. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് വിഭാഗത്തിൽ നിലവിലുള്ള ഒരു ഫൈൻ ആർട്സ് എക്സ്പേർട്ട് ഒഴിവ് നികത്തുന്നതിന് താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് കൂടിക്കാഴ്ച August 5 രാവിലെ 10 മണിക്ക് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വകുപ്പിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ GECTCR.AC.IN എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്.

0: ಯೋಗ್ಯದ ಬ್ಯಾಚುಲರ್ ಆಫ್ ಫೈನ್ ಆರ್ಟ್ಸ್. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ചാലക്കുടി നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് HSST ഫിസിക്സ് തസ്തികയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക നിയമനം നടത്തുന്നു. PSC നിർദ്ദേശിക്കുന്ന നിശ്ചിത യോഗ്യത ഉള്ളവർക്കായി 2026 ഓഗസ്റ്റ് 3 രാവിലെ 10:30 ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് വാക്കിൻ ഇൻ്റർവ്യൂ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അധ്യയന വർഷം അവസാനിക്കുന്നതുവരെയോ 2027 മാർച്ച് 31 വരെയാണോ നിയമനം നൽകുക. നിലവിലെ സർക്കാർ ഉത്തരവ് പ്രകാരം പ്രതിദിനം 1340 രൂപ ദിവസ വേതനമായി ലഭിക്കും. നിശ്ചിത യോഗ്യതയും അധ്യാപക നൈപുണ്യവുമുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ വെയിറ്റേജ് മാർക്ക് സഹിതം മുൻഗണന ലഭിക്കും. നിയമനങ്ങൾക്ക് പ്രാദേശിക മുൻഗണന ഉണ്ടായിരിക്കുന്നതല്ല. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 3 ഓഗസ്റ്റ് രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480-29-60-00. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0480-29-60-00. ഇന്ത്യൻ വ്യോമസേനയിൽ അഗ്നിവീർ വായു മ്യൂസിഷ്യൻ തസ്തികയിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി റിക്രൂട്ട്മെൻ്റ് റാലി സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർക്ക് IAF recruitment.edcil.co.in വഴി 2 രാത്രി 11 മണി വരെ രജിസ്റ്റർ ചെയ്യാം. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർക്ക് സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നതിനും പാടുന്നതിനുമുള്ള പ്രാവീണ്യവും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള മ്യൂസിക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. 2005 ജനുവരി 1 2009 ജൂലൈ 1 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. 31 ഓഗസ്റ്റ് മുതൽ 9 സെപ്റ്റംബർ ന്യൂഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിലെ സെൻ്ററുകളിലാണ് റാലി നടത്തുക. ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കുന്നതിനുള്ള സംശയങ്ങൾക്ക് സെൻട്രൽ എയർമെൻ സെലക്ഷൻ ബോർഡ് ന്യൂഡൽഹിയുടെ ഫോൺ നമ്പറുകൾ 9513-25-3333, മറ്റൊരു നമ്പർ 0111-25-69-429, ഒരു നമ്പർ കൂടി 25-69-96-06. ഇനി കൊച്ചി 14ാം എയർമെൻ സെലക്ഷൻ സെൻ്ററിൻ്റെ നമ്പറുകൾ 0484-24-27-010, ഒരു നമ്പർ കൂടി 9188-43-1093. ഈ നമ്പറുകളിലോ അല്ലെങ്കിൽ IAF recruitment@edcil.co.in എന്ന ഇമെയിലിലോ ബന്ധപ്പെടുക. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: 3 കോളേജിലെയും
4: Don't worry.
3: ഫീസ് നോക്ക്.
5: എന്തുണ്ട് വിശേഷം?
3: എന്തു പറ്റി?
4: ഫീസിന്റെ ടെൻഷൻ.
5: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
11: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
12: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
13: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 5:45 കർണാടക സംഗീത പാഠം, പഠിപ്പിക്കുന്നത് എ ഇ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് അഞ്ജന വിജയ്, ടി എസ് ദിനി. 6:00 പദ്ധതികൾ, ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, നാഷണൽ പെൻഷൻ സിസ്റ്റം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 വാദ്യസംഗീതം, 6:15 ചോദ്യം ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും, ഡോക്ടർ അജിത് കുമാർ ബിയുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി റേഡിയോ ഗൈഡ്, 8:00 സാഹിത്യവേദി, 8:15 പാർലമെന്റ് റിവ്യൂ, 8:30 പദ്ധതികൾ, ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ശ്രേയസ് പദ്ധതി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, കോസ്മിക് കലണ്ടർ, കെ ജെ ബീനാമോൾ സംസാരിക്കുന്നു, 9:30 ഇംഗ്ലീഷ് പരിപാടി, ദ പവർ ഓഫ് റിഫ്ലക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഡിവൈഡഡ് സിന്തറ്റിക് വേൾഡ്, ഡോക്ടർ ഗംഗ എസ് ധനേഷ് സംസാരിക്കുന്നു, 9:45 മൊഴിയാം ഒരു കഥ, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം, അധ്യാത്മ രാമായണ പാരായണം, കിഷ്കിന്ത കാണ്ഡം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ശ്രീരാമകീർത്തനം. 6:30 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഹോസ്പിറ്റൽ വിളംബരം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40

0: ഇന്നത്തെ ചോദ്യം 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിലെ വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 പുലരിപ്പൂക്കൾ, ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ചാവക്കാട്, സ്വാസ്ഥ്യം ധ്യാനവും പ്രാണായാമങ്ങളും മനഃശാന്തിക്കും ആരോഗ്യത്തിനും, യോഗാധ്യാപകനും യോഗ തെറാപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുന്നി സംസാരിക്കുന്നു. 7:15 റീഗൽ ജ്വല്ലേ സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി, ചങ്ങമ്പുഴയുടെ ദാരിദ്ര്യത്തിന് മുമ്പിൽ എന്ന കവിത ചൊല്ലുന്നത് വിദ്യാർത്ഥി. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഗാനസന്ദേശം, 7:40 സമകാലികം. വെറും വീട്ടമ്മയല്ല രാഷ്ട്ര നിർമ്മാതാവ്, വീട്ടകങ്ങളിലെ സ്ത്രീകളുടെ സേവനങ്ങൾക്ക് മൂല്യം നിർണയിച്ച സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 രാഗപരിചയം, വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം അഞ്ജു പി അർജുന, രചന കണ്ണകി കെ എസ്. 10:00 നേർവഴി, 10:15 തമിഴ് ചെറുമാലെ, 11:00 ലളിതം മധുരം, 11:30 സ്വരരാഗലേയം, 11:50 റീഗൽ ജോലേഴ്സ് ഇക്കണ്ട വാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:50 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 അയ്യപ്പൻ പാട്ട് പ്രതാപൻ കുറ്റുമുക്കും സംഘവും അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഡോക്ടർ ലോല രാമചന്ദ്രൻ. പദം കണ്ണീർ. 2:00 ഇംഗ്ലീഷിലെ വാർത്തകൾ, 2:15 തുടർ നാടകം ഇരുട്ടിൻ്റെ ആത്മാവ് ആദ്യഭാഗം, രചന എം ടി വാസുദേവൻ നായർ, സംവിധാനം ഉമാബാലൻ, റേഡിയോ രൂപാന്തരം കെ ആർ ഇന്ദിര, അവതരണം ആകാശവാണി തൃശൂർ നിലയം, 2:30 സ്വരസാഗരം, കെ മുരളീധരൻ ഉണ്ണിപ്പാടിയ കൃതികൾ, സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, പി ആർ അനിൽകുമാർ ഘടം, 3:00 കൂട്ടുകാരി, 3:30 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, 4:30 അതിഥിയോടൊപ്പം പുനഃപ്രക്ഷേപണം. ലോകത്തിലെ പ്രഥമ നാഷണൽ ഹൈഡ്രോഗ്രാഫർ ഡോക്ടർ സാവിത്രി നാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖം ആദ്യഭാഗം. 5:00 സംസ്കൃത പരിപാടി, 5:15 പാട്ടുകളും, 5:20 അധ്യാത്മ രാമായണ പാരായണം, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 തൊഴിലവസര വാർത്തകൾ, 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലുമീടും, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവവാണി, 8:00 നാടകം, 8:15 പാർലമെന്റ് നടപടികളുടെ വാരാന്ത്യാവലോകനം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശാനിടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി തൃശൂർ. കർണാടക സംഗീത പാഠം. പരിപൂർണ കാമ, രാഗം പൂർവി കല്യാണി, രൂപകതാളം, ത്യാഗരാജകൃതി. പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് കുമാരിമാർ അഞ്ജന വിജയ്, ടി എസ് ദിനി.

0: കർണാടക സംഗീത പാഠമാണ് നിങ്ങൾ കേട്ടത്. പഠിപ്പിച്ചത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി, പഠിച്ചത് കുമാരിമാർ അഞ്ജന വിജയ്, ടി എസ് ദിനി. കർണാടക സംഗീത പാഠം ഇനി അടുത്ത ആഴ്ച.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം ഒ ടി ടി പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം ഒ ടി ടി പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേസ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം, ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ.
1: സ്വമേധയാ ഉള്ള ഒരു വിരമിക്കൽ സേവിംഗ് സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. ഇത് ഗുണഭോക്താക്കൾക്ക് ഭാവി സമ്പാദ്യത്തിലേക്ക് ഒരു നിശ്ചിത സംഭാവന നൽകാനും അതുവഴി പെൻഷൻ ഉറപ്പാക്കാനുമുള്ള അവസരം നൽകുന്നു. വ്യക്തികളുടെ വിരമിക്കലിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് സംഭാവനാ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത മോഡലുകളാണ് NPS വിഭാവനം ചെയ്യുന്നത്. ഒന്ന്, ധനകാര്യ മന്ത്രാലയത്തിന്റെ 2023 ഡിസംബർ 22 വിജ്ഞാപന പ്രകാരം 2004 ജനുവരി 1 അതിനുശേഷമോ സർവീസിൽ ചേർന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് NPS നിർബന്ധമാണ്. സായുധ സേനയിലുള്ളവർ ഒഴികെ പ്രസ്തുത തീയതി മുതൽ സർവീസിൽ പ്രവേശിച്ച കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇത് ബാധകമാണ്. ബന്ധപ്പെട്ട സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ തിരഞ്ഞെടുത്താൽ മറ്റിടങ്ങളിലെ സർക്കാർ ജീവനക്കാർക്കും NPSന്റെ ഭാഗമാകാം. 2, കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ ജീവനക്കാർക്കായി NPS സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം

0: തൊഴിൽ നിയമങ്ങൾക്ക് അനുസൃതമായി NBS അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകാനും കഴിയും. 3. 18-നും 70-നും ഇടയിൽ പ്രായമുള്ള വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും NBS വോളണ്ടറി മോഡൽ ലഭ്യമാണ്. 2023 ഏപ്രിൽ 30 വരെ ആകെ 6,35,43,268 പേരാണ് NBS പദ്ധതിയുടെ ഭാഗമായത്. NBSന്റെ ഗുണങ്ങൾ. കുറഞ്ഞ ചിലവ് NBSന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള പെൻഷൻ പദ്ധതിയായി NBS കണക്കാക്കപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകളും ഫണ്ട് മാനേജ്മെന്റ് ഫീസും NBSന് താരതമ്യേന വളരെ കുറവാണ്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു POPയിൽ ഒരു അക്കൗണ്ട് തുറന്നോ റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ നേടി ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. വഴക്കം പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. ഈ പദ്ധതി മികച്ച വരുമാനം ലഭിക്കുന്നതിന് അപേക്ഷകന് സ്വയം നിക്ഷേപ ഓപ്ഷനും പെൻഷൻ ഫണ്ടും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സും തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി അവസരം നൽകുന്നു. അപേക്ഷകന് രാജ്യത്ത് എവിടെ നിന്നും തങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. കൂടാതെ അപേക്ഷകൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള POP SP ബ്രാഞ്ച് പരിഗണിക്കാതെ തന്നെ അപേക്ഷകർ ജോലി നഗരം മാറിയാലും ഏത് POP SP കൾ വഴിയും അക്കൗണ്ട് കൈകാര്യം ചെയ്യാനും ഗുണഭോക്താവിന് NBS മോഡലുകൾ മാറ്റാവുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും NPSന്റെ ഗുണഭോക്താക്കളാകാം. NPS വാത്സല്യ PFRDA നിയന്ത്രിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെയാണ് NBS വാത്സല്യ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാനാവുക. പെൻഷൻ സുരക്ഷ സാർവത്രികമാകുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയും കുട്ടികളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് NBS വാത്സല്യ എന്ന നവീനമായ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ ചേരാം. അക്കൗണ്ട് തുറക്കാനുള്ള കുറഞ്ഞ സംഭാവന 1,000 രൂപയാണെങ്കിൽ പരമാവധി സംഭാവന നൽകാവുന്ന തുകയ്ക്ക് പരിധിയില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ സാധാരണ NBS അക്കൗണ്ടിലേക്ക് NBS വാത്സല്യ മാറ്റുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനും 18 വയസ്സ് പൂർത്തിയാകുന്നതോടെ അവസരമുണ്ട്.
1: NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം. ഈ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ.
4: ദിസ് ഇസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. The Union Cabinet has approved the Pradhan Mantri Surya Sarovar Yojana for development of floating solar photovoltaic projects with energy storage systems. Addressing media in New Delhi after the Union Cabinet meeting today, Information and Broadcasting Minister Ashwini Vaishnav said that the scheme has been approved with a total outlay of 5,070 crore rupees. He said the scheme envisages the development of 5,000 megawatt of floating solar photovoltaic projects with co-located energy storage systems having a minimum storage capacity of 2 hours, totaling 10,000 megawatt.
5: सोलर कैपेसिटी पर कैपिटा के हिसाब से देखें तो वर्ल्ड हाईएस्ट देश में लगी है. वाटर बॉडीज हैं, डैम्स हो, लेक्स हो, कैनाल्स हो, उन सब का उपयोग करके जो सोलर पावर जनरेशन कैपेसिटी क्रिएट करना है उसका अप्रूवल लिया गया है आज. 102 गीगावाट यानी 1,00,000 मेगावाट की कैपेसिटी पोटेंशियल है भारत में. टोटल 5,000 मेगावाट फ्लोटिंग सोलर PV फोटोवोल्टेक कैपेसिटी भारत में क्रिएट की जाएगी. 5 साल की स्कीम है. 1 crore per megawatt का इसका सपोर्ट दिया जाएगा स्कीम में. Projects will be selected through tariff based competitive bidding. 10 million tons of CO2 emissions को ये prevent करेगा.
4: The Union Cabinet has given its nod to the National Offshore Exploration Scheme Samudra Manthan with an approved outlay of 84,084 crore rupees for implementation up to financial year 2030-31. Mr. Vaishnav said the scheme encompasses a comprehensive set of interventions across the offshore exploration value chain. The Union Cabinet has also given its approval to the continuation of the

എസ് എ സ്വാമി ഗിറ്റാറിൽ വായിച്ച വാദ്യസംഗീതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ഇന്ത്യൻ സൈനിക കപ്പലിലാണ് സമുദ്ര പ്രദക്ഷിണം എന്ന കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലെ വനിതാ ഉദ്യോഗസ്ഥർ മാത്രം അടങ്ങിയ ഇന്ത്യയിലെ ആദ്യ ആഗോള പ്രദക്ഷിണ പര്യവേഷണം പൂർത്തിയായത്? ഉത്തരം: ഇന്ത്യൻ ആർമി സെയിലിംഗ് വെസൽ ത്രിവേണി. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിൽ നിന്നുള്ള 9 വനിതാ ഉദ്യോഗസ്ഥരാണ് ഇതിൽ പങ്കെടുത്തത്. ഏകദേശം 25,500 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച 314 ദിവസത്തെ യാത്ര 2026 ജൂലൈ 30 പൂർത്തിയായത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം: ഏത് ഇന്ത്യൻ സൈനിക കപ്പലിലാണ് സമുദ്ര പ്രദക്ഷിണം എന്ന കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലെ വനിതാ ഉദ്യോഗസ്ഥർ മാത്രമടങ്ങിയ ഇന്ത്യയിലെ ആദ്യ ആഗോള പ്രദക്ഷിണ പര്യവേഷണം പൂർത്തിയായത്? ഉത്തരം: ഇന്ത്യൻ ആർമി സെയിലിംഗ് വെസൽ ത്രിവേണി. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിൽ നിന്നുള്ള 9 വനിതാ ഉദ്യോഗസ്ഥരാണ് ഇതിൽ പങ്കെടുത്തത്. ഏകദേശം 25,500 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച 314 ദിവസത്തെ യാത്ര 2026 ജൂലൈ 30 പൂർത്തിയായത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം. ജീവിതത്തിലെ ഏറ്റവും സുസ്ഥിരവും അടിയന്തരവുമായ ചോദ്യം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്?

മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ. ചിന്താവിഷയം ഒരിക്കൽ കൂടി, ജീവിതത്തിലെ ഏറ്റവും സ്ഥിരവും അടിയന്തരവുമായ ചോദ്യം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ. ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം.

രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം കോസ്മിക് കലണ്ടർ കെ ജെ ബീന മോൾ സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി ദ പവർ ഓഫ് റിഫ്ലക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഡിവൈഡഡ് സിന്തറ്റിക് വേൾഡ് ഡോക്ടർ ഗംഗ എസ് ധനേഷ് സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ.

0: सामाजिक अन्तर्जालीय पटलेषु प्रसारिताः अनेकाः दृश्य श्रव्य सञ्चिकाः दर्शयन्ति यत् कोटली इत्यत्र शान्तिपूर्ण प्रदर्शनाभियाने आरक्षिणां गोलिकाप्रहारात् महिलाः प्राणरक्षायै इतस्ततः धावन्ति। नागरिकसङ्घानाम् अवैधीकरणम् अभिव्यक्तिस्वातन्त्र्यस्य अत्यन्तम् उल्लङ्घनमिति संयुक्तराष्ट्रसङ्घस्य मानवाधिकारप्रवक्ता जेरेमी लॉरेंस इत्यसौ अवोचत्। भारतीय ऋतुविज्ञान विभागेन अद्य गुजरात राज्ये तथा मध्य महाराष्ट्र राज्ये अतिवृष्टेः संभावनां वीक्ष्य रक्तवर्णीया संचेतना प्रख्यापिता। अद्य तावत् अरुणाचल प्रदेशस्य पूर्व राजस्थानस्य कर्नाटकस्य केरलस्य माहे क्षेत्रस्य पंजाबस्य पश्चिम मध्य प्रदेशस्य च केषुचित् भागेषु अतिवृष्टिः भवितुम् अर्हति इति अवधेयम्। ओडिशा राज्ये आप्लवन स्थितिः अद्यापि गभीरा आशंकास्पदा च वर्तते। प्रदेशस्य बहुषु क्षेत्रेषु सेतु विदारणेन नदीनां जलाप्लावेन च लोकयात्रा संजाता आकुला। यद्यपि उपरितन क्षेत्रेषु वर्षणस्य निवृत्त्या महानदी प्रवाहः क्रमशः स्थिरतां भजते, तथापि वैतरणी नद्याः तदुपनदीनाञ्च आप्लावेन नूतनाः आशंकाः प्रादुर्भूताः। अस्मद्वार्ताहरस्य वृत्तान्तानुसारं त्रयोदश जनपदानां खण्डेषु प्रायः 8 लक्षं जनाः अस्मात् आप्लवात् प्रभाविताः अभवन्। प्रशासनस्य अधिकारिणः आपद्रक्षण सहायता कार्याणि निरीक्षणञ्च सम्प्रति तीव्रगत्या सञ्चालयन्ति। झारखंड राज्यस्य भाजपेति दलस्य सांसदाः अद्य संसद भवनस्य महात्मा गांधी प्रतिमायाः पुरतः कथितस्य जेपीएससी गोप्यता भंग परीक्षा पत्र प्रकरणे सीबीआई अन्वेषणं याचितवन्तः। झारखंड राज्ये जेएमएम नेतृत्वस्य सर्वकारस्य नेतृत्वे जेपीएससी अनधिकृत परीक्षा पत्र प्रकाशनेन सहैव अनेकाः परीक्षा पत्र प्रकाशन घटनाः सूचिताः इति केन्द्रीय महिला बाल विकास मन्त्रिणा तथा कोडरमा मण्डलस्य भाजपा सदस्याः उक्तवती इति वार्ताः।
1: आकाशवाणी സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ ഇഎംഐ ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം.

0: ഏറ്റവും തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 2026-27 മുതൽ 2030-31 വരെയുള്ള കാലയളവിൽ പദ്ധതിക്കായി 3.15 ലക്ഷം കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ജലോപരിതലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സൌരോർജ്ജ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഫ്ലോട്ടിംഗ് സോളാർ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന 5,070 കോടി രൂപ ചെലവിൽ ആരംഭിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തീരമേഖലയുമായി ബന്ധപ്പെട്ട ഊർജ്ജ സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള സമുദ്രമന്ഥൻ ദേശീയ ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ പദ്ധതിക്കും അംഗീകാരമായി. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം 84,084 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഖേലോ ഇന്ത്യ പദ്ധതി വിപുലീകരിക്കുന്നതിനും ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് കൂടുതൽ സഹായം അനുവദിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് ഡിജിപിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ക്ലീൻചിറ്റ് നൽകിയത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പി എം ശ്രീ പദ്ധതിയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം യു ഡി എഫ് നിലപാട് അറിയിക്കാമെന്ന് മന്ത്രി കെ എം ഷാജി. പി എം ശ്രീ പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പുവച്ചു എന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന് അവധി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ ആർ സുഗതന് 6 മാസത്തെ അവധി അനുവദിച്ചതായി മേയർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: ആർ സുഗതനെ അയോഗ്യനാക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത്. കോടതി ഉത്തരവ് പ്രകാരമാണ് ആർ സുഗതന് അവധി നൽകിയതെന്നും 51 അംഗങ്ങൾ അവധി അപേക്ഷയെ പിന്തുണച്ചതായും മേയർ വി വി രാജേഷ് അറിയിച്ചു. സ്വതന്ത്ര കൌൺസിലർ സുധീഷാണ് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ അപേക്ഷ വോട്ടിനിടണമെന്നായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങളുടെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മേയർ വി വി രാജേഷ് അജണ്ടകൾ പാസാക്കി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്തയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുൻവർഷത്തേക്കാൾ 1,000 രൂപ വീതമാണ് ഇക്കുറി വർദ്ധിപ്പിച്ചത്. ഇതിനായി 26,47,00,000 രൂപ അനുവദിച്ചു. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലായിരുന്ന വ്യക്തിയെ ഇന്ന് റൂമിലേക്ക് മാറ്റി. 43-കാരനായ ഫറോക്ക് സ്വദേശിക്ക് June 10 നിപ സ്ഥിരീകരിച്ചത്. നാളുകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ബോധം വീണ്ടെടുത്ത ഇദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമായാൽ കുറച്ചു നാളായി അനുഭവപ്പെടുന്ന മീൻ ലഭ്യതക്കുറവ് പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ മേഖല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: 52 ദിവസം നീണ്ട വറുതിക്കാലം അവസാനിച്ചതോടെ വലിയ ആവേശത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇടവേളയ്ക്ക് ശേഷം ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങുന്നതോടെ തീരദേശത്തെ പുതിയ പ്രതീക്ഷകളാണ് ഉണരുന്നത്. വലിയ തുക മുടക്കി ബോട്ടുകൾ പെയിന്റ് അടിച്ച് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി. ഈ നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച മീൻവരവ് ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇനി മീൻ ചാകര ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യമേഖല.
0: കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി.

0: പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിലിന് പ്രതികൂല കാലാവസ്ഥ പ്രതിബന്ധമായി. തിരുവനന്തപുരത്ത് നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ തിരച്ചിലിന് ഇറങ്ങിയെങ്കിലും പ്രക്ഷുബ്ധമായ കടലിന്റെ അടിത്തട്ടിൽ കാഴ്ച അസാധ്യമായതിനാൽ തിരച്ചിൽ തുടരാനായില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കൊച്ചിയിൽ നിന്ന് നാവികസേനയുടെ ഹെലികോപ്റ്റർ എത്തി നിരീക്ഷണം നടത്തി. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കായി ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. ഓഗസ്റ്റ് 1 രാവിലെ 10 മുതൽ IFFK.in എന്ന വെബ്സൈറ്റ് മുഖേന സെപ്റ്റംബർ 10 വരെ എൻട്രികൾ സമർപ്പിക്കാം. 2025 സെപ്റ്റംബർ 1 2026 ഓഗസ്റ്റ് 31 ഇടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. 2026 ഡിസംബർ 11 മുതൽ 18 വരെയാണ് 31st IFFK അരങ്ങേറുക. കോഴിക്കോട് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി സാഹിത്യ സാമ്രാട്ടായിരുന്ന മുൻഷി പ്രേംചന്ദിന്റെ 137th ജന്മദിനാചരണം മീൻചന്ത ഹിന്ദി കോളേജിൽ നടന്നു. സഭാ ഭരണസമിതി അംഗം ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രഭാഷാവേദി, കേരള ഹിന്ദി പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷും ഫൈനലിൽ പ്രവേശിച്ചു. ജൂഡോ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഹർഷ് സിംഗും വനിതാ വിഭാഗത്തിൽ അസ്മിത ഡേയും സെമി ഫൈനലിൽ കടന്നു. അത്ലറ്റിക്സ് 4x400 റിലേയിൽ ടി കെ വിശാൽ, അൻസ ബാബു, രാജേഷ്, രമേഷ്, രഷ്ദീപ് കൌർ ടീം ഫൈനലിൽ പ്രവേശിച്ചു. പോയിന്റ് പട്ടികയിൽ നിലവിൽ 10th സ്ഥാനത്താണ് ഇന്ത്യ. ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്രയുൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താവീക്ഷണം. ഹർ ഘർ തിരംഗ, തിളങ്ങട്ടെ ത്രിവർണം, ഉയരട്ടെ അഭിമാനവും ഐക്യവും വാനോളം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഒരു രാഷ്ട്രത്തിന്റെ ദേശീയ പതാക ഉയർന്നു പാറുമ്പോൾ അവിടെ പ്രതിഫലിക്കുന്നത് ആ രാജ്യത്തിന്റെ കരുത്തും അഭിമാനവുമാണ്. നമ്മുടെ ദേശീയ പതാക കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രധ്വനിയും വിഭജിക്കാനാവാത്ത ഐക്യത്തിന്റെ ഊർജവും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്റെ തിളക്കമാർന്ന പ്രതിബിംബവുമാണ്. വാനിൽ പറക്കുന്ന ഓരോ നിമിഷത്തിലും അത് ഓരോ പൌരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹത്തിന്റെ തീജ്വാല പടർത്തുകയും നാടിനോടുള്ള കടമകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദേശീയ പതാകയെ ആദരിക്കുകയും അതിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് ഓരോ പൌരന്റെയും കടമയാണ്. ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ രാജ്യസ്നേഹം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ 2022 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രമുഖ ദേശീയ പ്രചാരണ പരിപാടിയാണ് ഹർ ഘർ തിരംഗ. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനായി തിരംഗയെ വീടുകളിലേക്ക് കൊണ്ടുവരാനും അഭിമാനത്തോടെ ഉയർത്താനും ഓരോ ഇന്ത്യക്കാരനെയും ക്ഷണിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഈ മഹനീയ ദേശീയ യജ്ഞത്തിലൂടെ ദേശീയ പതാക വെറുമൊരു ഔദ്യോഗിക പ്രതീകം മാത്രമല്ല, മറിച്ച് ഓരോ പൌരന്റെയും ജീവിതത്തോടും ചിന്തകളോടും അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ ഇന്ത്യൻ പൌരനും സ്വന്തം വീടുകളിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ഇതിലൂടെ പ്രകടമാക്കുകയാണ്. മതം, ഭാഷ, സംസ്കാരം എന്നിവയ്ക്കതീതമായി ജനങ്ങളെ ഒരൊറ്റ രാഷ്ട്രമെന്ന ബോധത്തോടെ ഒരുമിപ്പിക്കാനും ഈ പരിപാടിക്ക് കഴിയുന്നു. സ്വാതന്ത്ര്യദിനത്തിലും മറ്റ് ദേശീയ ആഘോഷങ്ങളിലും

ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ദേശീയ മൂല്യങ്ങളെ ആദരിക്കുന്ന മനോഭാവം വളർത്തുന്നതിനും ഇത് സഹായകമാണ്. പതാക ഉയർത്തുന്നതിന്റെ നിയമങ്ങളും ബഹുമാനിക്കേണ്ട രീതികളും ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള അവബോധവും സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതും പ്രധാനമാണ്. കോടിക്കണക്കിന് വീടുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർന്നത് ജനങ്ങളിൽ അഭിമാനവും ആവേശവും ഉണർത്തി. സോഷ്യൽ മീഡിയയിലെ സെൽഫി വിത്ത് തിരങ്ക ക്യാമ്പയിൻ വഴി ഡിജിറ്റൽ തലത്തിൽ യുവാക്കളെ കൂടുതൽ ആകർഷിക്കാനും സാധിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹർ ഘർ തിരങ്ക പ്രചാരണം രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ വലിയൊരു ആവേശത്തോടെ ഒന്നിച്ചു ചേർത്തുവെന്ന് മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർ ഘർ തിരങ്ക യജ്ഞം വൻ ആവേശത്തോടെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തികഞ്ഞ ആദരവോടെയും അഭിമാനത്തോടെയും നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക വാനോളമുയർത്താം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണിത്. അവരുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നുവെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ദേശീയ പതാക രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും പരമാധികാരത്തിന്റെയും പ്രതീകമാണ്. അതിനാൽ തിരങ്ക ഉയർത്തുന്നതിലൂടെ പൌരന്മാർക്ക് രാജ്യത്തോടുള്ള സ്നേഹവും ഉത്തരവാദിത്ത ബോധവും കൂടുതൽ ശക്തമാകുന്നു. ഒരു പതാക ഉയർത്തുന്നതിനുമപ്പുറം ദേശസ്നേഹവും പൌരബോധവും ഐക്യവും വാനോളമുയർത്തുന്ന ജനകീയ വികാരമാണ് ഹർ ഘർ തിരങ്ക. ഈ പ്രചാരണത്തിലൂടെ ദേശീയ പതാകയുമായുള്ള ജനങ്ങളുടെ ആത്മബന്ധം വളർത്താനും ദേശീയ ഐക്യം ശക്തിപ്പെടുത്താനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ മുൻവർഷങ്ങളിൽ ഹർ ഘർ തിരങ്ക പരിപാടി വിപുലമായാണ് നടപ്പിലാക്കിയത്. നിരവധി ആളുകൾ ദേശീയ പതാക വീടുകളിൽ ഉയർത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ച് ഈ പ്രചാരണത്തിന് പിന്തുണ നൽകുകയും ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ക്യാമ്പയിന് രാജ്യമെമ്പാടും വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരങ്ങളും ഗ്രാമങ്ങളും മുതൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും പ്രതിരോധ സേനകളും സ്വയം സഹായ സംഘങ്ങളും വരെ ഇതിന്റെ ഭാഗമാകുന്നു. ദേശസ്നേഹ സന്ദേശം ഓരോ വീട്ടിലും എത്തിക്കാൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, റെയിൽവേ, സിവിൽ ഏവിയേഷൻ, വിവിധ സായുധ സേനകൾ എന്നിവയുടെ സജീവ പിന്തുണയുണ്ട്. തിരങ്ക എല്ലാവരിലേക്കും എളുപ്പത്തിൽ എത്തിക്കുന്നതിനായി വൻതോതിൽ പതാകകൾ നിർമ്മിക്കുന്നതിൽ സ്വയം സഹായ സംഘങ്ങൾ പ്രധാന പങ്കാണ് വഹിച്ചത്. വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടെ അതിവിപുലമായ പരിപാടികളാണ് ഈ വർഷത്തെ ആഘോഷ പരിപാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 9 മുതൽ 17 വരെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തി ഹർ ഘർ തിരങ്കയിൽ പങ്കാളികളാകാം. ദേശീയ പതാക വീട്ടിൽ ഉയർത്തുന്നത് തിരങ്കയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ മാത്രമല്ല രാഷ്ട്രനിർമ്മാണത്തോടുള്ള നമ്മുടെ കൂട്ടായ പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയായി മാറുന്നു. പതാക ഉയർത്തുന്നതിനൊപ്പം ജനങ്ങൾക്ക് പതാകയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് നേടാനുമുള്ള അവസരവുമുണ്ട്. ഒരു രാജ്യം ഒരു സ്വരം എന്ന ആശയത്തിൽ വന്ദേമാതരം മനസ്സിലുണർത്തി അഭിമാനത്തോടെ ത്രിവർണ പതാക ഉയർത്തുന്ന പ്രൌഢോജ്വലമായ ഫോട്ടോകളും സെൽഫികളും ഹർ ഘർ തിരങ്ക .com ൽ പൌരന്മാർക്ക് പങ്കിടാവുന്നതാണ്. തിരങ്ക ബൈക്ക് റാലിയിലും തിരങ്ക സൈക്കിൾ റാലിയിലും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും. സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള പൌരന്മാരെ ഉൾപ്പെടുത്തി ഇത് ഒരു ജനകേന്ദ്രീകൃത പ്രസ്ഥാനമായി മാറുമ്പോൾ രാഷ്ട്രത്തിന്റെ കരുത്തും മഹത്വവുമാണ് തെളിഞ്ഞുകാണുന്നത്. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി കേന്ദ്ര യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടൽ വഴി സംഘടിപ്പിക്കുന്ന നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് പുരോഗമിക്കുന്നു. ഓഗസ്റ്റ് 15 വരെ ഈ ക്വിസിൽ പങ്കെടുക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ രാജ്യത്തെ യുവജനങ്ങൾക്ക് ഇതൊരു മികച്ച അവസരമാണ്. ദേശീയ പതാകയുടെ ചരിത്രവും പ്രാധാന്യവും മനസ്സിലാക്കുന്നതിനൊപ്പം യുവാക്കളിൽ ദേശസ്നേഹവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്താനും മൈ ഭാരത് പ്ലാറ്റ്ഫോമുമായുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഈ സംരംഭം സഹായിക്കുന്നു. മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. 10 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കേണ്ട 20 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ക്വിസിലുള്ളത്. ഭാഷണി സംവിധാനം വഴി പോർട്ടലിൽ ലഭ്യമായ ഏതു ഭാഷയിലും ഉത്തരങ്ങൾ നൽകാവുന്നതാണ്. ദേശീയ പതാകയുടെ ചരിത്രവും വികാസവും രൂപകൽപ്പന ചെയ്ത പ്രമുഖരുടെ സംഭാവനകൾ, ഭരണഘടനാ വ്യവസ്ഥകൾ, ഫ്ളാഗ് കോഡ്, മറ്റ് ദേശീയ ചിഹ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ക്വിസിൽ പങ്കെടുക്കാം. വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഈ സർട്ടിഫിക്കറ്റും ലഭിക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ യുവാക്കളിൽ ദേശസ്നേഹവും ഉത്തരവാദിത്തമുള്ള പൌരബോധവും വളർത്താനാണ് മൈ ഭാരത് ഈ ക്വിസിലൂടെ ലക്ഷ്യമിടുന്നത്. ദേശീയ പതാകയുടെ പ്രാധാന്യം ആഘോഷിക്കുന്ന ഈ വിജ്ഞാനപ്രദമായ പരിപാടിയിൽ പങ്കാളികളാകാൻ രാജ്യത്തുടനീളമുള്ള യുവാക്കളെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ക്ഷണിക്കുന്നു.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രം ഓർമ്മിക്കാനും സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗങ്ങളെ ആദരിക്കാനും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ

രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കാനും ഹർഘർ തിരംഗ ഓരോ പൌരനും പ്രചോദനം നൽകുന്നു. ദേശീയ പതാകയെ ബഹുമാനിക്കുകയും അതിന്റെ മാന്യത കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ദേശീയ പതാക ഉയർത്തുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ച് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഫ്ളാഗ് കോഡ് പുറത്തിറക്കിയിട്ടുണ്ട്. ഹർഘർ തിരംഗ ദേശീയ ഐക്യവും ദേശസ്നേഹവും വളർത്തുന്ന ഒരു സുപ്രധാന ജനകീയ പ്രചാരണമാണ്. രാജ്യത്തിന്റെ അഭിമാനമായ ത്രിവർണ പതാകയെ ആദരിക്കുകയും ഇന്ത്യയുടെ ഐക്യവും വൈവിധ്യവും ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നതിൽ ഈ പരിപാടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദേശീയ പതാകയുമായുള്ള നമ്മുടെ ബന്ധം ഔദ്യോഗിക തലങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വ്യക്തിപരമായി മാറണമെന്ന ആശയത്തിൽ നിന്നാണ് ഈ സംരംഭത്തിന്റെ തുടക്കം. പൌരന്മാരിൽ രാജ്യസ്നേഹവും ഒരുമയും ഉത്തരവാദിത്തവും വളർത്തിയെടുക്കുന്ന ശക്തമായൊരു ജനകീയ പ്രസ്ഥാനമാണിത്. ദേശീയ പതാകയെ ആദരിക്കുകയും ദേശീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ഹർഘർ തിരംഗ എന്ന മുന്നേറ്റത്തിലൂടെ പുതിയ തലമുറയ്ക്ക് ദേശീയ പതാകയുടെ ഗൌരവവും രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ വീരന്മാരുടെ ത്യാഗവും ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പതാക വീട്ടിൽ ഉയർത്തുന്നതിലൂടെ പതാകയോടുള്ള വ്യക്തിപരമായ അടുപ്പത്തോടൊപ്പം രാഷ്ട്രനിർമ്മാണത്തിനായുള്ള കൂട്ടായ പങ്കാളിത്തവും പ്രകടമാക്കപ്പെടുന്നു. ജനങ്ങളിൽ ദേശസ്നേഹവും ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധവും വളർത്താനും ഇത് ലക്ഷ്യമിടുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് ഹർഘർ തിരംഗ പ്രചാരണ പരിപാടിയുടെ നോഡൽ മന്ത്രാലയം. കഴിഞ്ഞ 4 വർഷത്തെ സജീവ പങ്കാളിത്തത്തിലൂടെ ഹർഘർ തിരംഗ മാതൃകാപരമായ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ഓർമ്മപ്പെടുത്തലുകൾ, സാംസ്കാരിക പൈതൃകത്തിന്റെ ആഘോഷങ്ങൾ, ദേശീയ നേതാക്കൾക്കുള്ള ആദരം എന്നിവയിലൂടെയെല്ലാം നമ്മുടെ ദേശസ്നേഹം മനോഹരമായി പ്രകടിപ്പിക്കപ്പെടുന്നു. ഹർഘർ തിരംഗ ക്യാമ്പയിനെ നെഞ്ചേറ്റി രാഷ്ട്രീയ, സാമൂഹ്യ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വീടുകളിൽ ആവേശപൂർവ്വം ത്രിവർണ പതാക ഉയർത്തും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള രാജ്യത്തിന്റെ നേട്ടങ്ങളിലും പുരോഗതിയിലും പങ്കാളികളാകുമ്പോൾ ഓരോ പൌരന്റെയും ഹൃദയം ദേശസ്നേഹം കൊണ്ട് നിറയുകയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഹർഘർ തിരംഗ. തിളങ്ങട്ടെ ത്രിവർണം, ഉയരട്ടെ അഭിമാനവും ഐക്യവും വാനോളം.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചെറിയ കണ്ണുകൊണ്ട് വലിയ മനുഷ്യരെ കാണാം, പക്ഷേ വലിയ മനസ്സുണ്ടെങ്കിലേ ചെറിയ മനുഷ്യരെ കാണാനാവൂ. ഈ നല്ല വാക്കോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, എത്രമാത്രം ഉയരവും വണ്ണവും എത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും എന്നതാണ് ഇന്നീ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ലോകമെമ്പാടുമുള്ള കൃഷിക്ക് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്ന അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഇന്നത്തെ കാലാവസ്ഥാ സവിശേഷതകൾ മുൻപത്തെ പോലെയല്ല, വളരെയധികം വ്യത്യാസമുണ്ട്. പണ്ടുകാലത്ത് ഓരോ കൃഷിയും കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മാറിമറിഞ്ഞ കാലാവസ്ഥയിൽ അതൊന്നും പ്രാവർത്തികമല്ല. കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയും എങ്ങനെ ക്രോഡീകരിച്ചു കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രി മെറ്റീരിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ ബി.
1: കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയെയും പറ്റി പറയുന്നതിന് മുമ്പ് എന്താണ് അന്തരീക്ഷാവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം, കാലാവസ്ഥാ വ്യത്യാസം എന്നത് നോക്കാം. അന്തരീക്ഷാവസ്ഥ

അന്തരീക്ഷ അവസ്ഥ എന്നത് ഒരു പ്രത്യേക സ്ഥലത്തെ താപനില, മഴ, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷത്തിന്റെ ഹ്രസ്വകാല അവസ്ഥകളെ സൂചിപ്പിക്കുന്നു. എന്നാൽ കാലാവസ്ഥ ഒരു പ്രദേശത്തെ ദീർഘകാല പാറ്റേണുകളും അന്തരീക്ഷാവസ്ഥയുടെ ശരാശരിയും വിവരിക്കുന്നു. ആഗോളം അല്ലെങ്കിൽ പ്രാദേശിക കാലാവസ്ഥ പാറ്റേണുകളിലെ ദീർഘകാല മാറ്റങ്ങളെയാണ് കാലാവസ്ഥ വ്യതിയാനം സൂചിപ്പിക്കുന്നത്. എന്നാൽ കാലാവസ്ഥ വ്യത്യാസം എന്നത് ഹ്രസ്വകാലത്തേക്കുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് എൽനിനോ ലാൽനിനോ പോലുള്ള പ്രകൃതിയാൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ ആകാം. കാലാവസ്ഥ വ്യതിയാനം താപനിലയിലെ ഉയർച്ച, സമുദ്രനിരപ്പിന്റെ ഉയർച്ച, കാലാവസ്ഥ പാറ്റേണുകളുടെ മാറ്റം, ജൈവ വൈവിധ്യത്തിലുള്ള ഭീഷണി തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. ഹരിതഗൃഹവാതകങ്ങളുടെ നിയന്ത്രണാതീതമായ വർധനവ് ആഗോള താപനത്തിന് കാരണമാകുകയും അതുവഴി സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. 2022 IPCC 6th മൂല്യനിർണയ റിപ്പോർട്ട് അനുസരിച്ച് കാലാവസ്ഥ വ്യതിയാനം വിളകളുടെ വിളവിലും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിലും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കിയതായി കാണപ്പെടുന്നു. ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങളായ വനനശീകരണം, ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കൽ, കന്നുകാലി വളർത്തൽ തുടങ്ങിയവ വൻതോതിൽ ഹരിതഗൃഹ വാതകങ്ങൾ സൃഷ്ടിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന കാലവർഷക്രമത്തിൽ മാറ്റം ഉപജീവനത്തിന്റെയും ആവാസ വ്യവസ്ഥയെയും വളരെയധികം ബാധിക്കുന്നു. അമിതമായ മഴയുടെ കാലഘട്ടങ്ങൾ കടുത്ത വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്നു. കൂടാതെ കാലവർഷത്തിൽ ഉണ്ടാകുന്ന കുറവോ കാലതാമസമോ വരൾച്ചയ്ക്ക് നയിക്കാം. ഇത് കൃഷിയെയും ജലസ്രോതസ്സുകളെയും ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. കേരളത്തിലെ താപനില കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ക്രമാതീതമായി ഉയരുകയാണ്. പ്രത്യേകിച്ച് ജാനുവരി മുതൽ ഏപ്രിൽ വരെ സംസ്ഥാനത്ത് തീവ്രമായ ചൂട് അനുഭവപ്പെടുന്നു. കേരളത്തിൽ മാർച്ച് മാസം പലപ്പോഴും വർഷത്തിലെ ഏറ്റവും ചൂടേറിയ മാസമായി ആണ് കണ്ടുവരുന്നത്. കൂടാതെ വായു താപനില ഏറ്റവും ഉയർന്ന താപനില മാർച്ചിലോ ഏപ്രിലോ ആയിരിക്കും. നൂറ്റാണ്ടിന്റെ മധ്യമത്തോടെ, അതായത് 2050 ഇപ്പോൾ നിരീക്ഷിച്ച താപനിലയേക്കാൾ കുറഞ്ഞത് 1 ഡിഗ്രി വാർഷിക ശരാശരി വർദ്ധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. 2 മണിക്കൂർ കൊണ്ട് 5 സെന്റിമീറ്റർ അഥവാ 50 മില്ലിമീറ്റർ മഴയാണെങ്കിൽ പോലും കേരളം പോലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുക. ഇത്തരം മഴയാണ് മിനി ക്ലൗഡ് ബേസ്റ്റ് അഥവാ ലഘു മേഘസ്ഫോടനം എന്ന് പറയുന്നത്. സഹ്യപർവ്വതത്തിന്റെ ചരിവും ജനസാന്ദ്രതയും ഇത്തരം സന്ദർഭങ്ങളിൽ അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് വീണ്ടും കാണുന്ന ഒരു പ്രതിഭാസമാണ് മിന്നൽ ചുഴലി അഥവാ ഗസ്റ്റ് നാഡോ. ഹ്രസ്വകാല മൈക്രോ സ്കെയിൽ ചുഴലിക്കാറ്റുകളുടെ ആവൃത്തിയും തീവ്രതയും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച ഈ കാലാവസ്ഥ സംഭവങ്ങൾ കുറച്ച് സെക്കൻഡ് അല്ലെങ്കിൽ 1 മുതൽ 2 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും. ഇത് പ്രാദേശികവൽക്കരിച്ചതിനാൽ കാലാവസ്ഥ ഏജൻസികളുടെ റഡാറുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. മൺസൂൺ കാലത്തെ ഇത്തരം കാലാവസ്ഥ സംഭവങ്ങളുടെ കുതിച്ചുചാട്ടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായ അഭിപ്രായം പറയുന്നതിന് മുമ്പ് വീഡിയോ ദൃശ്യങ്ങൾ പോലുള്ള ലഭ്യമായ മെറ്റീരിയലുകളെ അടിസ്ഥാനമാക്കി ആഴത്തിലുള്ള വിശകലനത്തിന് പോകേണ്ടതുണ്ട്. ചുഴലിക്കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ തീവ്രതയുള്ള വിഭാഗത്തിലാണ് ഗസ്റ്റ് നാഡകൾ ഉൾപ്പെടുന്നത്. താപനിലയിലെ വർധനവ് ഗസ്റ്റ് നാഡയുടെ എണ്ണത്തിൽ വർധനവ് കാരണമാക്കി. മിന്നൽ ചുഴലി കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുകയും നിരവധി വാഴകളും കവുങ്ങുകൾ ഉൾപ്പെടെയുള്ള മരങ്ങളും രൂക്ഷമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷത്തിലെ ആർദ്രത. കാലാവസ്ഥ വ്യതിയാനം അന്തരീക്ഷത്തിലെ ആർദ്രതയെ സാരമായി ബാധിക്കുന്നു. ആഗോള താപനില ഉയരുമ്പോൾ ഈർപ്പം നിലനിർത്തുവാനുള്ള അന്തരീക്ഷത്തിന്റെ ശേഷി വർദ്ധിക്കുന്നു. ഇത് പല പ്രദേശങ്ങളിലും ഉയർന്ന ആർദ്രതയ്ക്ക് കാരണമാകുന്നു. കുറഞ്ഞ താപനില കുറയുന്നതും ആർദ്രത കൂടുന്നതും മിക്ക വിളകളിലെയും രോഗ കീട ആക്രമണം ത്വരിതപ്പെടുത്തുന്നു. വർഷക്കാലത്ത് ആർദ്രത കൂടിയ സാഹചര്യങ്ങളിൽ വിളകൾ കുമിൾ രോഗങ്ങളുടെ സാധ്യത കൂടുന്നു. അതുപോലെ ഉയർന്ന ആർദ്രത നെല്ലിൽ മുഞ്ഞയുടെ ആക്രമണത്തിന് കാരണമാകുന്നു. കാലാവസ്ഥ വ്യതിയാനം കൃഷിയെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നെൽകൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാന പഠനങ്ങളിൽ വിളകളുടെ കാലാവസ്ഥ വിള വളർച്ച മാതൃക ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വ്യത്യസ്ത കാലാവസ്ഥ വ്യതിയാന സാഹചര്യങ്ങളിൽ ഹ്രസ്വകാല ഇനങ്ങളായ ജ്യോതിക്കും ഇടത്തരം ഇനമായ ജയയിലും നെല്ലുൽപാദനത്തിൽ കുറവുള്ളതായി കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നു. ഭാവിയിലെ അനുകരണങ്ങളിൽ വൈകി നടീലുകളെ അപേക്ഷിച്ച് ആദ്യകാല നടീലുകളിൽ കൂടുതൽ വിളവ്

കുറയുന്നു. പുഞ്ചകൃഷി വൈകാൻ സാധ്യതയുള്ളതിനാൽ ഹ്രസ്വകാല നെല്ലിനമാണ് നല്ലത്. അതുപോലെ ചൂട് കൂടുന്നത് കാരണം നെല്ലിലെ ഉൽപാദനക്ഷമത കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പുഞ്ചകാലത്ത് നെല്ലിന് പകരം ഇതര വിളകളായ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതും നല്ലതാണ്. നെൽച്ചെടി പൂവിടുന്ന സമയത്ത് താപനിലയിലെ വർധനവ് വിപരീതമായി ബാധിക്കുന്നു. ഇത് നെല്ലിന്റെ ഉൽപാദനത്തിനെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് കതിര് വരുന്ന സമയം മുതൽ മൂപ്പത്തുന്ന പരുവം വരെ താപനിലയിലെ വർധനവ് വിളവിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നു. സാധാരണ കാലയളവിൽ ജൂൺ 5-നും ജൂൺ 20-നും നടീൽ സമയത്ത് ഉയർന്ന വിളവ് ലഭിച്ചു. എന്നാൽ ഭാവിയിൽ ഉയർന്ന വിളവ് പ്രതീക്ഷിക്കുന്നത് ജൂലൈ 5, ജൂലൈ 20, ഓഗസ്റ്റ് 5 നടീലുകളിലാണ്. അതിനാൽ ഭാവിയിൽ കേരളത്തിലെ നെൽകൃഷിയുടെ നടീൽ തീയതി മാറാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ ചൂട് കൂടുമ്പോൾ നെല്ലിന്റെ ഗുണമേന്മ കുറയുന്നു. അന്നജം, മാംസ്യം, കൊഴുപ്പ് എന്നിവ കുറയുന്നതായി കാണുന്നു. അന്തരീക്ഷ ചൂട് കൂടുമ്പോൾ നെല്ലിന്റെ വളർച്ചാഘട്ടങ്ങളുടെ ദൈർഘ്യം കുറയുന്നു. മാറി വരുന്ന മഴയുടെ ക്രമം നെല്ലിന്റെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. നെല്ലിൽ കതിരിടുന്ന സമയത്തും കതിര് നിരക്കുന്ന സമയങ്ങളിലും രാത്രിയിലും പുലർക്കാലങ്ങളിലുമുള്ള മഴ നെല്ലിനെ കാര്യമായി ബാധിക്കുന്നു. കതിര് നിരക്കുന്ന സമയങ്ങളിൽ പെയ്യുന്ന ശക്തമായ മഴ നെൽക്കതിരുകൾ ചാഞ്ഞു വീഴുന്നതിന് ഇടയാക്കുന്നു. ഇതിനായി ഉമ, പ്രത്യാശ, ജയതി, ആതിര, ഗൗരി, വൈറ്റില 6, 7, 8, ഏഴോം, നീരജ, തുലോം എന്നീ ഇനങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം കീടങ്ങളെയും രോഗങ്ങളെയും ബാധിക്കുന്നു. കനത്ത മഴയും വെള്ളപ്പൊക്കവും അന്തരീക്ഷ ആർദ്രത ഉയർത്തുന്നു. ഇത് ഇലപ്പുള്ളി, ബ്ലൈറ്റ് തുടങ്ങിയ കുമിൾ രോഗങ്ങളുടെ വ്യാപനത്തെ അനുകൂലിക്കുന്നു. അതേസമയം വരണ്ട കാലാവസ്ഥ മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ കീടങ്ങളെയും ചൂർണ പൂപ്പു രോഗവ്യാപനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ കാലാവസ്ഥ പ്രേരിത മാറ്റങ്ങൾ വിളവ് കുറയ്ക്കുന്നതിനും കാർഷിക നഷ്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും. ഈ ആഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന വിള പരിപാലനം അവലംബിക്കാവുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയിൽ വരുത്തുന്ന പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിൽ ഇടവിള കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇടവിള കൃഷി എന്നാൽ രണ്ടോ അതിലധികമോ വിള ഇനങ്ങൾ അടുത്തടുത്തായി വളർത്തുന്ന സമ്പ്രദായമാണ്. വിള ഇനങ്ങളെ വൈവിധ്യവത്കരിക്കുന്നതിലൂടെ പൂർണ്ണമായുള്ള കൃഷിനാശവും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും കർഷകർക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഉദാഹരണമായി, റബ്ബർ തോട്ടങ്ങൾ കർഷകർക്ക് വാഴ, പൈനാപ്പിൾ, ഇഞ്ചി, മഞ്ഞൾ എന്നിവ ഇടവിളയായി കൃഷി ചെയ്യാം. അതുപോലെ തെങ്ങിൻ തോട്ടങ്ങളിൽ വാഴ, പയറിനങ്ങൾ, കപ്പ, കൊക്കോ തുടങ്ങിയവയും നടാം. മാറുന്ന കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികളുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ള കൂടുതൽ സുസ്ഥിരവും പ്രതിരോധ ശേഷിയുമുള്ളതുമായ കാർഷിക വിളകളെ ഇടവിളയായി വളർത്താം. കാലാവസ്ഥാ വ്യതിയാനം പലപ്പോഴും ക്രമരഹിതമായ മഴ പെയ്യുന്നതിലേക്കും നീണ്ടു നിൽക്കുന്ന വരൾച്ചയിലേക്കും നയിക്കുന്നു. പുതയിടുന്നത് ബാഷ്പീകരണം കുറയ്ക്കുന്നതിനും മണ്ണിലെ ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്നു. വരണ്ട കാലാവസ്ഥയിലും വിളകൾക്ക് വേണ്ട മണ്ണിലെ ഈർപ്പം ഉണ്ടെന്ന് ഉറപ്പാക്കാനും ജലദൗർബല്യമുള്ള സാഹചര്യങ്ങളിൽ വിളകളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിന് ഇത് നിർണായകമാണ്. വൈക്കോൽ, പച്ചില, ഉണങ്ങിയ തെങ്ങോല തുടങ്ങിയവ വിളകളിൽ പുതിയിടാനായി ഉപയോഗിക്കാം. കാലാവസ്ഥ അറിഞ്ഞ് വിള ഇറക്കുക എന്ന് പറയാറുണ്ട്. അതിൽ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ വളരെ അധികം പ്രാധാന്യം നൽകുന്നു. കാലാവസ്ഥ പ്രവചനം വഴി ഒരു പരിധി വരെ വിള നഷ്ടം ഒഴിവാക്കാം. ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിൽ നിന്നും കിട്ടുന്നത് മധ്യകാലാടിസ്ഥാനത്തിലുള്ള പ്രവചനമാണ്. വരും ദിവസങ്ങളിലെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കേരള കാർഷിക സർവകലാശാലയിലെ കാർഷിക കാലാവസ്ഥ പഠന വിഭാഗം തയ്യാറാക്കുന്ന കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിനുകൾ എല്ലാ ആഴ്ചയിലും ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ തയ്യാറാക്കുന്നു. ഈ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിനുകൾ പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ചയിലെ അന്തരീക്ഷ സ്ഥിതിയെപ്പറ്റിയുള്ള ലഘുവിവരണവും വരും ദിവസങ്ങളിലെ കാലാവസ്ഥ പ്രവചനവും അതിനെ അടിസ്ഥാനമാക്കി കൃഷിയിലും മൃഗസംരക്ഷണത്തിലും കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് നിർദ്ദേശങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷിയിടങ്ങളിൽ പുതയിടൽ നടത്തുക, കാറ്റിന്റെ വേഗതയനുസരിച്ച് വാഴത്തോട്ടങ്ങളിൽ ഊന്നു നൽകുക, കൃഷിയിടങ്ങളിൽ ജലസേചനം തുടങ്ങേണ്ട സമയം, നിർത്തേണ്ട സമയം, കൂടാതെ നെല്ല്, തെങ്ങ്, വാഴ, ജാതി, കുരുമുളക്, പച്ചക്കറികൾ മുതലായ പ്രധാനപ്പെട്ട കാർഷിക വിളകളിൽ കാലാവസ്ഥ

0: അനുസൃതമായി കണ്ടുവരുന്ന രോഗങ്ങളും കീടങ്ങളും അവയുടെ പ്രതിവിധികളും ഇതിൽ കൊടുക്കാറുണ്ട്.
1: കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇതുവരെ പറഞ്ഞു തന്നത് തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രി മെറ്റീരിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അജിത് കുമാർ ബി.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്, ശ്രദ്ധിക്കൂ.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന് പോളരോഗം വന്നാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിന് ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടോഫ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരുചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരുചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ഇഞ്ചിക്ക് പ്രധാനമായും കാണുന്ന ഒരു രോഗമാണ് മൂടുചീയൽ. ഇത് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ എപ്പോഴും കാണുന്നതാണ് കീടരോഗബാധകൾ. വിവിധ ഘട്ടങ്ങളിലായി പലതരം കീടരോഗങ്ങൾ കാണാൻ സാധിക്കും. ഇതിന് എന്താണ് പ്രതിവിധിയെന്ന് നോക്കാം. പച്ചക്കറികളിൽ വിവിധ ഘട്ടങ്ങളിൽ കാണുന്ന മുഞ്ഞയ്ക്കെതിരെ 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തളിക്കുക, അല്ലെങ്കിൽ ബെറ്റിസീലിയം ലെക്കാനി എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 10 ദിവസം ഇടവിട്ട് കൊടുക്കുക. രോഗം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ഇമിഡാക്ലോപ്രിഡ് അല്ലെങ്കിൽ 2 ഗ്രാം തയാമെതോക്സാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ഇലത്തീനിപ്പുഴുവിന്റെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനായി ബിവേറിയ എന്ന കുമിൾ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പച്ചക്കറികളിൽ മൊസൈക്ക് രോഗം കാണുകയാണെങ്കിൽ കേടുവന്ന ചുവടുകൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. രോഗം പരത്തുന്ന വെള്ളീച്ച, തുള്ളൻ മുതലായ കീടങ്ങളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ 4 മുതൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തളിച്ച് നിയന്ത്രിക്കുക. രോഗം ബാധിച്ച ചെടികളും മറ്റ് ആതിഥേയ സസ്യങ്ങളും വേരോടെ പിഴുത് നശിപ്പിക്കണം. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബിവേറിയ തുടങ്ങിയ ജീവാണു കുമിൾനാശിനികൾ മണ്ണുത്തിയിലുള്ള സെയിൽസ് സെന്റർ, വെള്ളാനിക്കരയിലെ സെൻട്രൽ നഴ്സറി, ഹോർട്ടിക്കൾച്ചർ കോളേജിലെ BCCP യൂണിറ്റ്, കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
0: റബ്ബർ മരങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? റബ്ബർ മരത്തിൽ ആദ്യ വെട്ടുചാൽ ഏതു വശത്തു തുറക്കണമെന്നതിന് പ്രത്യേക നിബന്ധനകളില്ലെങ്കിലും മരങ്ങൾ നിൽക്കുന്ന വരികൾക്ക് സമാന്തരമായിരുന്നാൽ ടാപ്പിംഗിന് സൗകര്യപ്രദമായിരിക്കും. ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരത്തിലാണ് വെട്ടുചാൽ തുറക്കേണ്ടത്. ടാപ്പിംഗ് തുടങ്ങുന്നതിനു മുൻപ് മരങ്ങളിൽ വെട്ടുചാലും മാർഗരേഖകളും

ശരിയായ ഉയരത്തിലും ചെരിവിലും അടയാളപ്പെടുത്തണം. ഇതിനായി 125 സെന്റിമീറ്റർ ഉയരം അടയാളപ്പെടുത്തിയ കനം കുറഞ്ഞ ഒരു റീപ്പർ, വണ്ണമളക്കുന്നതിനുള്ള ടേപ്പ്, ടെംപ്ലേറ്റ്, വരക്കത്തി എന്നിവ ആവശ്യമുണ്ട്. ആദ്യം റീപ്പർ ഉപയോഗിച്ച് ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരം മരത്തിൽ അടയാളപ്പെടുത്തണം. ഈ അടയാളത്തിൽ റീപ്പർ വെച്ച് താഴേക്ക് ഒട്ടുബന്ധം വരെ ലംബമായി വരക്കത്തി ഉപയോഗിച്ച് ഒരു വര വരയ്ക്കണം. മുൻകാനയ്ക്ക് ആധാരം ഈ വരയാണ്. ഇനി മരത്തെ നെടുനീളത്തിൽ രണ്ട് തുല്യ ഭാഗങ്ങളായി തിരിക്കണം. ഇതിനായി മരത്തിൽ നേരത്തെ 125 സെന്റിമീറ്റർ ഉയരമടയാളപ്പെടുത്തിയ ഭാഗത്തെ വണ്ണം അളന്ന് പകുതി വണ്ണം കണക്കാക്കി മറുവശത്ത് മുൻകാന വരയ്ക്ക് എതിർവശത്തായി ഒരു അടയാളമിടണം. അതുപോലെ മരത്തിന്റെ ഒട്ടുബന്ധത്തിന് മുകളിലും മരത്തിന്റെ വണ്ണമളന്ന് മറുവശത്ത് പകുതി വണ്ണം അടയാളപ്പെടുത്തുക. ഇനി മുകളിലും താഴെയുമുള്ള ഈ അടയാളങ്ങളെ റീപ്പർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് ലംബമായി ഒരു വര വരയ്ക്കണം. ഈ വര ടാപ്പിംഗ് തുടങ്ങേണ്ട ഉയരത്തിൽ നിന്ന് ഏകദേശം 30 സെന്റിമീറ്റർ അധികം മുകളിലേക്ക് നീട്ടി വരയ്ക്കണം. ഈ വരയാണ് പിൻകാനയ്ക്ക് ആധാരം. വെട്ടുചാലിന്റെ ചെരിവ് കൃത്യമായി നിർണയിക്കുന്നതിന് 30 ഡിഗ്രി ചെരിവുള്ള ടെംപ്ലേറ്റും മാർഗരേഖകൾ വരയ്ക്കുന്നതിനായി മുനയുള്ള ഒരു വരക്കത്തിയും ഉപയോഗിക്കാം. 125 സെന്റിമീറ്റർ ഉയരത്തിൽ ടെംപ്ലേറ്റിന്റെ ചെരിഞ്ഞ കുറിയ വശം മുൻകാനയോട് ചേർത്ത് വെച്ച ശേഷം ഇടത് മുകളിലേക്ക് മരത്തിൽ ചേർത്ത് പിടിച്ച് പിൻകാന വരെ എത്തിക്കുക. ഈ നിലയിൽ ടെംപ്ലേറ്റ് ഉറപ്പിച്ചു പിടിച്ച് പിൻകാനയിൽ എത്തുന്നതുവരെയുള്ള ദൂരത്തിൽ ടെംപ്ലേറ്റിന്റെ നേടിയ രണ്ടരികുകളിൽ കൂടിയും നടുക്കുള്ള 3 പുഴികളിൽ കൂടിയും ഇടതുവശം ഉയർന്നും വലതുവശം താഴ്ന്നും നിശ്ചിത ചെരിവിൽ 5 വരകൾ മരത്തിൽ അടയാളപ്പെടുത്തണം. ഇതിൽ ഏറ്റവും മുകളിലത്തെ വരയിലൂടെയാണ് വെട്ടുചാൽ തുറക്കേണ്ടത്. അതിന് താഴെയുള്ള വരകളെ ഗൈഡ് ലൈൻസ് അഥവാ മാർഗരേഖകൾ എന്ന് പറയുന്നു. ഈ വരകൾക്ക് സമാന്തരമായി വേണം എപ്പോഴും വെട്ടുചാൽ നിലനിർത്താൻ. മാർഗരേഖകളുമായി ഒത്തുനോക്കുമ്പോൾ വെട്ടുചാലിന്റെ ചെരിവ്, പട്ടയുടെ വിനിയോഗം എന്നിവ മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. ഓരോ വർഷവും മരങ്ങളിൽ മാർഗരേഖകൾ അടയാളപ്പെടുത്തിയ ശേഷം വേണം വീണ്ടും ടാപ്പിംഗ് തുടങ്ങാൻ.

0: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എത്രമാത്രം ഉയരവും വണ്ണവും എത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം? ഉത്തരം, ഒട്ടുബന്ധത്തിൽ നിന്ന് 125 സെന്റിമീറ്റർ ഉയരത്തിൽ 50 സെന്റിമീറ്റർ വണ്ണം എത്തിയാൽ റബ്ബർ മരങ്ങളിൽ ടാപ്പിംഗ് ആരംഭിക്കാം. വണ്ണം കുറഞ്ഞ മരങ്ങളിൽ ടാപ്പ് ചെയ്താൽ ഉൽപാദനം കുറവായിരിക്കും. മാത്രമല്ല ഇവയിൽ കുറ്റമറ്റ രീതിയിൽ ടാപ്പിംഗ് നടത്താൻ പ്രയാസമായതുകൊണ്ട്

0: പുതുപ്പട്ട ശരിയായി വളരുകയുമില്ല. ഒരു തോട്ടത്തിലെ 70% മരങ്ങൾ ആവശ്യത്തിന് വണ്ണമെത്തിയാൽ ടാപ്പിംഗ് തുടങ്ങാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനദായകമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ. ോ

0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 18:22.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിൽ RF മോഡിൽ നടത്തുന്ന PG ഡിപ്ലോമ ഇൻ ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ആഗസ്റ്റ് 20 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അന്വേഷണങ്ങൾക്ക് 04872431389 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത്, അതായത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ബന്ധപ്പെടാം. ഓണത്തോടനുബന്ധിച്ച് 2026 ഓഗസ്റ്റ് 3 മുതൽ 14 വരെ തൃശൂർ ജില്ലയിലെ കർഷകർക്കായി കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കാർഷിക യന്ത്ര പരിരക്ഷണം ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കാർഷിക യന്ത്രങ്ങളുടെയും പരിശോധന, സർവീസിംഗ്, അറ്റകുറ്റപ്പണികൾ എന്നിവ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. ബ്രഷ് കട്ടർ, പവർ സോ, ഗാർഡൻ ടില്ലർ, ഹെഡ്ജ് ട്രിമ്മർ തുടങ്ങിയ ചെറുകിട കാർഷിക യന്ത്രങ്ങൾ ക്യാമ്പിൽ വച്ച് സൗജന്യമായി പരിശോധിക്കുന്നതും വേണ്ടുന്ന അറ്റകുറ്റപ്പണികൾ നിർദ്ദേശിക്കുന്നതും ഉടമസ്ഥന് സമ്മതമെങ്കിൽ നടത്തുന്നതുമാണ്. അറ്റകുറ്റപ്പണികൾക്കായി ആവശ്യമായ സ്പെയർ പാർട്ടുകൾക്കും ഓയിലുകൾക്കും വരുന്ന ചെലവ് ഉടമസ്ഥർ തന്നെ വഹിക്കണം. ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ട്രാക്ടർ, ടില്ലർ മുതലായ വലിയ കാർഷിക യന്ത്രങ്ങൾ സ്ഥലത്ത് വന്ന് പരിശോധിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതുമാണ്. കൂടാതെ ഈ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ എല്ലാ ചെലവുകളും ഉടമസ്ഥർ തന്നെ വഹിക്കണം. ക്യാമ്പിൽ കാർഷിക യന്ത്രങ്ങൾ കൊണ്ടുവരാൻ താൽപ്പര്യമുള്ളവർ ഗൂഗിൾ ഫോം ലിങ്ക് ഉപയോഗിച്ച് നാളേക്കകം രജിസ്റ്റർ ചെയ്യണം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് മാത്രമായിരിക്കും ക്യാമ്പിലെ സേവനങ്ങൾ ലഭ്യമാകുക. കൂടുതൽ വിവരങ്ങൾക്ക് 8281206

ഏഴ് മൂന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8281200063. അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻ്ററിൻ്റെ കണ്ണൂർ തളിപ്പറമ്പ് സെൻറ്ററിൽ 3 വർഷം ദൈർഘ്യമുള്ള BO കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. BWOC ഫാഷൻ ഡിസൈൻ, BWOC അപ്പാരൽ മാനുഫാക്ചറിംഗ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എന്നീ ഡിഗ്രി കോഴ്സുകളിലേക്കാണ് പ്രവേശനം. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ തളിപ്പറമ്പിലുള്ള സെൻറ്ററുമായി നേരിട്ടോ ഫോൺ വഴിയോ ബന്ധപ്പെടുക. വിലാസം: അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്റർ, കിൻഫ്ര ടെക്സ്റ്റൈൽ സെൻറ്റർ, നാടുകാണി, പള്ളിവയൽ PO, തളിപ്പറമ്പ്, കണ്ണൂർ 670142. ഫോൺ നമ്പറുകൾ 8301033362. മറ്റൊരു നമ്പർ 9995004264.

0: മലപ്പുറം, കണ്ണൂർ 6701042. ഫോൺ നമ്പറുകൾ 8301033062. മറ്റൊരു നമ്പർ 9995004269. ഒരു നമ്പർ കൂടി 04602226110. ഇമെയിൽ കണ്ണൂർ @atdcindia.co.in. വെബ്സൈറ്റ് atdcindia.co.in. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ഗാന സന്ദേശം
2: ഞായറൊഴികെ ഇന്നും രാവിലെ 7:35.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ആകാശവാണി തൃശൂർ 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നീതി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വൻകിട നിക്ഷേപങ്ങളിലെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളിലെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അടൽ ഇന്നൊവേഷൻ മിഷന്റെ ഭാഗമായ ഇന്നോവേറ്റർമാരുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സംവദിച്ചു. പ്രാദേശിക അനുഭവം, വ്യക്തിഗത സർഗാത്മകത എന്നിവ ഉൾപ്പെടുന്ന അടിസ്ഥാന തലത്തിലെ നൂതന ആശയങ്ങൾ സാമൂഹിക ഉന്നമനത്തിന് ഗുണകരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൾ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1,880 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഊർജ സംഭരണ സംവിധാനമുള്ള ഫ്ലോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടൈക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തിൽ 5,000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കും. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരുന്നതിന് അംഗീകാരം നൽകി. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു.
2: कम्प्लीट एक कॉम्प्रिहेंसिव व्यू लिया जाएगा. स्टेडियम हो, इंफ्रास्ट्रक्चर हो, ट्रेनिंग का प्रोग्राम हो, न्यूट्रिशन प्रोग्राम हो, मेंटोरशिप हो, उन सब के ऊपर एक बहुत केयरफुली क्राफ्टेड प्रोग्राम बनाया गया है. 29,000 करोड़ रुपीज की ये स्कीम है 5 ईयर्स के लिए.

0: और ये सीधा वीविन करेगी ओलंपिक पैरालंपिक और आगे कॉमनवेल्थ गेम्स को होस्ट करने वाले हैं 2030 में भारत में, उन सब के साथ ये वीविन करेगी।
1: നീതി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച ഇനി ചേരും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാവുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മാൽദ്വീപ്സിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ ഫവാരയും ഇന്ത്യയുടെ UPIയും സംയോജിപ്പിച്ചുള്ള രാജ്യാന്തര പണമിടപാടുകൾക്ക് തുടക്കമായി. ഇതിലൂടെ മാൽദ്വീപ്സിൽ നിന്നും ഇന്ത്യയിലേക്ക് തത്സമയം പണമയക്കാൻ സാധിക്കും. കൂടാതെ മാൽദ്വീപ്സ് കറൻസിയായ റുഫിയ UPI വഴി ഇന്ത്യൻ രൂപയിൽ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യാനും കഴിയുമെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. പൗരകേന്ദ്രീകൃതമായ നഗരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരാസൂത്രണത്തിൽ മന്ത്രാലയത്തിന്റെ സംരംഭങ്ങൾ നിർമ്മിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ നഗരാസൂത്രണം സംബന്ധിച്ച പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സൗഹൃദവും സാമ്പത്തിക ഉണർവുള്ള നഗരങ്ങൾ നിർമ്മിക്കുന്നത് പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. പുതുക്കിയ നിർദ്ദേശപ്രകാരം വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഈ നിരക്ക് പ്രകാരം മാത്രമേ പലിശ നൽകാനും പാടുള്ളൂ. പുതുക്കിയ നിർദ്ദേശങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയുള്ളതുമായ മരുന്നുകളെ ലഭ്യത ഉറപ്പാക്കാൻ ആഗോളതലത്തിൽ ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഗോള ഡ്രഗ്സ് റെഗുലേറ്ററി കോൺക്ലേവ് ആഗോള ഫാർമസ്യൂട്ടിക്കൽ ഇന്നവേഷൻ ഹബ് എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. വിശദാംശങ്ങളിലേക്ക്.
3: ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിന് മുലപ്പാൽ നൽകണം. ആദ്യത്തെ 6 മാസം വെള്ളമോ മറ്റ് ആഹാരങ്ങളോ നൽകാതെ സമ്പൂർണമായി മുലയൂട്ടണമെന്നും കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. 6 മാസത്തിനുശേഷം പോഷക സമൃദ്ധമായ മറ്റ് ആഹാരങ്ങൾക്കൊപ്പം 2 വയസ്സുവരെയോ അതിൽ കൂടുതലോ മുലയൂട്ടൽ തുടരാം. ഇത് കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം നൽകുന്നതിനൊപ്പം അമ്മമാർക്ക് സ്തനാർബുദം, അണ്ടാശയ അർബുദം, Type 2 പ്രമേഹം, പ്രസവാനന്തര വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗുജറാത്തിലും മധ്യ മഹാരാഷ്ട്രയിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, കർണാടക, മാഹി, പഞ്ചാബ്, വടക്കു കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ നൂറുകണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്.

0: ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാർ ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഡാഗോയാണ് പ്രീതിയുടെ എതിരാളി. ഭാരോദ്ധഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ലവ്പ്രീത് സിംഗിനെയും ഡിസ്കസ് ത്രോയിൽ വെങ്കലം നേടിയ സീമ കാളിരാമിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ. തെക്കൻ ലബനനിൽ നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഹിസ്ബുള്ള സംഘം ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന പ്രധാന കേന്ദ്രമായി ഈ തുരങ്ക ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി IDF അവകാശപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിൽ ഇന്നലെ രാത്രി നാല് നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നീതി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി, സമയം 7:35.
2: യുവവാണി.

0: കമ്പനി റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്ക് ഒരു വഴികാട്ടി.
1: ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് അഥവാ ഗേറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ സമാരംഭിക്കുകയാണ്. ഈ വർഷം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ വിഷയ സംയോജനങ്ങൾ, 2 പേപ്പർ കോമ്പിനേഷൻസ് തിരഞ്ഞെടുക്കാനുള്ള അവസരവും വിവിധ ബിരുദ കോഴ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ വിശാലമായ അർഹതയും ഗേറ്റിലെ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഉന്നത പഠനം, ഗവേഷണം, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ബിരുദധാരികളും എല്ലാ വർഷവും ഈ ദേശീയതല പരീക്ഷ എഴുതുന്നു. എന്താണ് ഗേറ്റ് പരീക്ഷ? ആർക്കെല്ലാം അപേക്ഷിക്കാം? പരീക്ഷയുടെ ഘടന എന്താണ്? ഗേറ്റ് സ്കോർ ലഭിച്ചാൽ ലഭിക്കുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളെക്കുറിച്ച് ISRIയിലെ സീനിയർ ശാസ്ത്രജ്ഞനായിരുന്ന എസ് രാധാകൃഷ്ണനുമായുള്ള അഭിമുഖം കേൾക്കാം.
2: എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം അടുത്തതായി എന്ത് എന്ന ചോദ്യം പൂർത്തിയാക്കുന്ന പലർക്കും ഉണ്ടാവാം. അവിടെയാണ് ഒരുപാട് സാധ്യതകളുമായിട്ട് ഗേറ്റ് എന്ന പരീക്ഷ, അതായത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന പരീക്ഷ കടന്നു വരുന്നത്. ഈ പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് യുവവാണിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ എന്നോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള സ്റ്റേറ്റ് സെൻറ്റർ മുൻ ചെയർമാനും അധ്യാപകനും ISRIയിലെ സീനിയർ സയൻറ്റിസ്റ്റുമായിരുന്ന പ്രൊഫസർ എസ് രാധാകൃഷ്ണൻ ഇവിടെയുണ്ട്. സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ ഒരുപാട് സാധ്യതകളും ഒരുപാട് അവസരങ്ങളും തുറന്നു തരുന്ന ഒരു മേഖലയാണ് ഗേറ്റ് എന്ന പരീക്ഷ. എന്താണ് ഈ ഗേറ്റ് എന്ന പരീക്ഷ, അല്ലെങ്കിൽ ആരാണ് നടത്തുന്നത്, ഇതൊന്ന് വിശദീകരിക്കാമോ?
3: അതായത് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എക്സാം ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗിനാണ്. അത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണെന്നാലും നേരത്തെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റ്, അതായത് 1984 തുടങ്ങിയ പരീക്ഷയാണിത്. അതിനുശേഷം ഓരോ IITയിലും NITയിലൊക്കെ അതർ ദാൻ എഞ്ചിനീയറിംഗ് മാത്സ് ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ തുടങ്ങി. എഞ്ചിനീയറിംഗ് അല്ലാത്തവർക്കും എഴുതാം, ലൈക്ക് ഫിസിക്സ് കെമിസ്ട്രി PhD ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി NITയിലും IITയിലും ഒക്കെ തുടങ്ങി. ഈ എക്സാം നടത്തുന്നത് 7 IITയും ഒരു IAS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരും ചേർന്നിട്ടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഒരെണ്ണേ ഉള്ളൂ നമ്മളെ ഇന്ത്യയിലെ, അത് ബാംഗ്ലൂരിലാണ്. IIT ഒരുപാടുണ്ടെങ്കിലും 7 IIT, പഴയ 7 IIT അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. IIT ബോംബെ, IIT ഡൽഹി, IIT കാൺപൂർ, IIT ഖരഗ്പൂർ, IIT റൂർക്കി, IIT ചെന്നൈ. ഓരോ സോൺ, ഇപ്പം കേരള സോൺ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ സദൺ ഡിസ്ട്രിക്ട്സിലെ IIT മദ്രാസ് ആണ് നടത്തുന്നത്. നോർത്തൺ കാലിക്കറ്റ് കണ്ണൂരൊക്കെ നടത്തുന്നത് IAC ബാംഗ്ലൂരാണ്. അത് അവർ നെറ്റിലിട്ടിട്ടുണ്ട്, ഏതെല്ലാം സെൻറ്റർ സെലക്ട് ചെയ്യുന്നു.

0: ആ പർട്ടിക്കുലർ IIT IIC ആണ് ഇതിനെ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തം.
1: അതൊരു വർഷം മാറി മാറി
0: മാറി മാറി വരും. ഈ 7 IITയിലും IIScയും ചേർന്ന് 8 പേരും മാറി മാറി സൈക്ലിക് ഓർഡറിൽ മാറും.
1: അതായത് നമ്മുടെ രാജ്യത്ത് ഉള്ള എഞ്ചിനീയറിംഗ് മേഖല, ടെക്നോളജി മേഖലയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങളാണ് ഈ പരീക്ഷകൾ നടത്തുന്നത്. അവിടങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് ആണ് പ്രാമുഖ്യവും. പക്ഷെ അതല്ലാതെ എന്തൊക്കെ തരം അവസരങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ഗേറ്റ് പരീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത്?
0: ഗേറ്റ് പരീക്ഷ ഇപ്പം നമ്മൾ IIT പറഞ്ഞാലും NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതായത് പഴയ REC റീജിയൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന 41 NITs ഉണ്ട് ഇപ്പോൾ. അവിടെയും ഇപ്പോൾ MTech ഈ ഗേറ്റ് സ്കോറാണ് എടുക്കുന്നത്. ഈ ഗേറ്റ് സ്കോർ വാങ്ങിച്ചിട്ട് അവിടെ ജോയിൻ ചെയ്തുള്ള അഡ്വാൻറ്റേജസ് രണ്ടെണ്ണം. ഒന്ന് വന്ന് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും, പ്ലസ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിനുള്ള പ്രോബബിലിറ്റീസ് ഹൈ ഈ IITയും NITയിൽ. അല്ലാതെ MTech എവിടെ വേണമെങ്കിലും പഠിക്കാം, ഗേറ്റ് ഇല്ലാതെയും പഠിക്കാം പ്രൈവറ്റ് കോളേജിൽ. പക്ഷേ ഇവിടെ പഠിക്കുന്നുള്ള അഡ്വാൻറ്റേജ് ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ആണ് എയിം സ്റ്റുഡൻസിനൊക്കെ, കാരണം നല്ല ശമ്പളം കിട്ടുന്ന ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള പ്രോബബിലിറ്റീസ് ഹൈ. പിന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് തന്നെ ഇപ്പം 10-30 പബ്ലിക് അണ്ടർടേക്കിങ്സ് അവർ ഗേറ്റ് സ്കോർ വെച്ചാണ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നത്. കാരണം അവർക്ക് പ്രത്യേക ടെസ്റ്റോ അതിന് വേണ്ടിയുള്ള മെനക്കെടേണ്ട കാര്യമില്ല. ഈ സ്കോർ എടുത്തു കഴിഞ്ഞാൽ അവർ ആരെല്ലാം അപ്ലൈ ചെയ്യുന്നു, ആ ഗേറ്റ് സ്കോർ ഇസ് എ വെൽ പ്ലാൻഡ് ആൻഡ് വെൽ ഡിസൈൻഡ് ആണ്. ഇതുവരെ 38 ഒരു കംപ്ലയിൻറ്റ് വരാതെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ അതിൽ ചൂസ് ചെയ്യുന്നത് വളരെ എളുപ്പം, കംപ്ലയിൻ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് PSU ഒക്കെ ഗേറ്റ് സ്കോർ വെച്ചിട്ട് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നത്. നല്ല സാലറി കിട്ടും, മോർ ദാൻ 1 lakh സാലറിയാണ് ഈ PSUയിലൊക്കെ. പിന്നെ ഗവൺമെൻറ് ഫെസിലിറ്റീസ് ആസ് യു ഓൾ നോ, എല്ലാ ഫെസിലിറ്റിയും കിട്ടും.
1: അതായത് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം മാത്രമല്ല
0: തൊഴിലുമാണ് ആക്ച്വലി MTechനേക്കാളും അട്രാക്ഷൻ തൊഴിലാണ്. കാരണം MTech പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് 12,500 കിട്ടുന്നെങ്കിലും PSUയിലൊക്കെ MTech അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ അതേസമയത്ത് ഇതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നാളെ NITയിലോ IITയിലോ ടീച്ചറായിട്ട് പോകാനോ പ്രൊഫസറായിട്ട് കിട്ടാനൊക്കെ MSc PhD മസ്റ്റാണ്. സോ അത് നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച്. ഇപ്പോൾ എനിക്ക് പാഷൻ ടീച്ചിങ് ആണെങ്കിൽ ഞാൻ പോയി ഒരു PSCയിൽ വർക്ക് ചെയ്ത് ഐ വിൽ നോട്ട് ബി ഷൈനിങ്. ഡെഫിനറ്റ് ആയിട്ട് ഐ വിൽ ചൂസ് MTech ആൻഡ് ദെൻ PhD, ദെൻ ഐ വിൽ ജോയിൻ NIT ആർ IIT IIC.
1: അല്ലെങ്കിൽ തന്നെ റിസർച്ച് മേഖലയിലേക്ക് പോകേണ്ടവർക്ക് ഇത് വളരെ ആവശ്യം
0: പ്ലസ് അത് അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കാനാണ് ആഗ്രഹം. PSU അങ്ങനെയല്ല, PSU നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് അവരതുകൊണ്ട് അവന് MTech PhD ഒന്നും അത്ര. ഇപ്പോൾ ഈവൻ ഫോർ ISRO ഫോർ എക്സാമ്പിൾ, സ്വന്തമായിട്ട് ഞങ്ങൾക്ക് R&D ഉണ്ടെങ്കിലും PhD എടുത്താലേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല, ഗേറ്റിൽ സ്കോർ വെച്ച് എടുത്തുകൊണ്ടിരിക്കും.
1: സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ MTech എന്ന് പറയുന്നത് മസ്റ്റ് അല്ല, ജോലി അറിയാമോ ഇല്ല എന്നുള്ളതാണ്.
0: എക്സാക്ട്ലി.
1: പക്ഷെ അതേസമയം തന്നെ ഇന്ന് ഒരുപാട് പേർ ബിടെക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു എഡ്ജ് ഉണ്ടാവുക, ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക വളരെ
0: ഡെഫിനറ്റ്ലി. നമ്മൾ സൊസൈറ്റിയിലായാലും എവിടെ ആയാലും ഓഫീസിലായാലും ശരി, ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ വിൽ ബി ഡെഫിനറ്റ്ലി കൺസിഡേർഡ് ആസ് എ. നമ്മളിപ്പോൾ പണ്ട് പറഞ്ഞ പോലെ പണ്ട് SLC മതിയായിരുന്നു എന്തിനും, ഇപ്പോൾ ഒരു ഡിഗ്രി ഇല്ലെങ്കിൽ എവിടെയും ജോലി കിട്ടത്തില്ല. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കിട്ടുമ്പോൾ നമ്മുടെ മെച്യൂരിറ്റി ലെവൽ, തിങ്കിങ് ലെവൽ, അനലിറ്റിക്കൽ ലെവൽ എല്ലാം മാറും.
1: തീർച്ചയായിട്ടും.
0: ഇപ്പം ബിടെക് എങ്ങനെയെങ്കിലും പാസ്സായി എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടി എന്നുള്ള, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നു, ജോലി ഗ്യാരണ്ടീഡാണ്. പിന്നെ എത്ര മാർക്ക് കിട്ടിയാലും ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇപ്പം അത് പോരാ, ഈ കോമ്പറ്റീവ് എക്സാംസ് എഴുതിയാലേ നന്നായിട്ട് പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ ഇതുപോലത്തെ ഫീൽഡിൽ ഇറങ്ങാനും. അതിനൊരു MTech കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഒരു എംപ്ലോയർ ആണെങ്കിൽ ഞാൻ നോക്കുന്ന എൻ്റെ മെച്യൂരിറ്റി ലെവൽ, തിങ്കിങ് ലെവൽ ബി ഡിഫറെൻറ്റ്.
1: തീർച്ചയായിട്ടും.
0: അതാണ് ഈ ക്വാളിഫിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ്.
1: മാത്രമല്ല എനിക്ക് തോന്നുന്നത് ബിടെക്കിൽ പഠിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ PG ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും വ്യത്യാസങ്ങളില്ല.
0: വ്യത്യാസങ്ങൾ പ്രസന്റേഷൻ, പ്രോജക്ട് വർക്ക് വിൽ ബി ഡിഫറെൻറ്റ്. എല്ലാം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. ടീം വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മെനി പ്ലേസസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്.
1: അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു MTech വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ഗേറ്റ് എഴുതുന്നത്. അതിനുശേഷം ഇപ്പോൾ PhD എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലോ ഒക്കെ PhD ചെയ്യണം എന്നുള്ളവർക്ക് അതിനും
0: ഗേറ്റ് സ്കോർ വെച്ച് തന്നെയാണ് PhD എടുക്കുന്നത്. ഇതിനകത്ത് തന്നെ ഈ 29 സബ്ജക്ട് ഞാൻ പറഞ്ഞത് ചിലതൊക്കെ MTech പ്ലസ് PhD കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. 5 കൊല്ലമായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ദേ വിൽ സ്റ്റഡി. അപ്പോൾ PhD കിട്ടും, MTech കിട്ടും, രണ്ടാം സെലക്ഷൻ പോകുന്നു. അങ്ങനെ ചില ബ്രാഞ്ചസിന് അവർ വെച്ചിട്ടുണ്ട് ചില IIT. അത് അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത PhD MTech തീർത്തിട്ട് അടുത്ത PhD, അവിടെയും സ്കോർ ഉണ്ടെങ്കിലാണ് അവർ കൊടുക്കുള്ളൂ. അല്ലാതെ ഒരു IIScയിലും IIT എടുക്കില്ല.
1: മാത്രമല്ല PhD ചെയ്യുന്നതിന് സൈപ്പൻഡ് കിട്ടണമെങ്കിലും ഈ ഗേറ്റ് സ്കോർ.
0: തീർച്ചയായിട്ടും നല്ല സൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. 12,500 MTech കൊടുക്കുന്നു. PhD ആദ്യത്തെ 2 വർഷം 31,500 കൊടുക്കുന്നു. 3rd year 35,000 കൊടുക്കുന്നു. കാരണം ആ പ്രോജക്റ്റിനൊക്കെ ഒരുപാട് ചിലവ് വരുന്നു. ഇതെല്ലാം പെർ മന്താണ്, നോട്ട് ഫോർ ഇയർ.
1: അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സംസ്ഥാനങ്ങളിലായാലും സർക്കാരിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇപ്പോൾ ഇവിടെ CET അടക്കമുള്ള കോളേജുകളിൽ അവിടെയും എൻ്റെ കോഴ്സുകളുണ്ട്, അവിടെയും പ്രവേശനത്തിന് ഗേറ്റ് തന്നെയല്ലേ മാനദണ്ഡമാകുന്നത്?
0: സി ഇ ടിയിൽ ഇപ്പം അങ്ങനെ നിർബന്ധമില്ല, കാരണം അവർ നിർബന്ധിക്കുന്നില്ല. കാരണം ചില ബ്രാഞ്ചിനൊക്കെ ആളിനെ കിട്ടും, ഒരുപാട് എം ടെക്കിൽ തന്നെ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. അപ്പോൾ അതനുസരിച്ച് ചില ബ്രാഞ്ചിന് അവർ സ്കോർ ഡെഫിനറ്റായിട്ട് കൺസിഡർ ചെയ്യും ഗവൺമെൻറ് എഞ്ചിനീയറിങ്ങുകളെ. കാരണം അവർക്ക് എളുപ്പമല്ലേ കംപ്ലയിൻ്റ് ഇല്ലാതെ ഒരു സ്റ്റുഡൻറ്റിന് കൊടുക്കാം. അല്ലെങ്കിലും ചില ബ്രാഞ്ചിന് ആൾ കിട്ടാതെ വരുമ്പോൾ

0: അപ്ലിക്കേഷൻ വാങ്ങിച്ച് എന്തെങ്കിലും മിനിമം ടെസ്റ്റ് നടത്തി എടുക്കാറുണ്ട്. ദേർ ഇസ് നോ ലിമിറ്റ്, നമ്പർ ഓഫ് ടൈംസ് എഴുതുന്നതിന് ലിമിറ്റ് ഇല്ല.
1: അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ടോ?
0: ഇല്ല.
1: അത് തന്നെ വലിയൊരു
0: അത് വലിയ കാരണം ടെക്നോളജി എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഗ്യാപ്പ് വിട്ടു കഴിഞ്ഞാൽ പഠിത്തം പോവും.
1: അതെ അതെ.
0: ഈ നമ്മൾ മാത്സ് ഒക്കെ അങ്ങനെയാണ്, കുറെ കാലം ചെയ്യാതിരുന്ന മാത്സ് മറന്നുപോകും. അതുകൊണ്ട് അവർക്ക് അറിയാം, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഇത് എഴുതുള്ളൂ. ഉള്ളി തിങ്ങി അവർ എന്ത് ഉദ്ദേശിക്കുന്നു വെച്ചാൽ ചില കുറച്ച് ദിവസം ജോലിക്ക് പോയിട്ട് എം ടെക് പഠിക്കണമെന്ന് തോന്നും. അപ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത് എഴുതണം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ടെക്നിക്കൽ ഫീൽഡിൽ ഇരുന്നാലേ ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ.
1: പഠിക്കുന്ന സമയം തൊട്ടേ കുട്ടികൾക്ക് ശരിക്കും ഗേറ്റ് പരീക്ഷ എഴുതാവുന്നതാണ്.
0: തേർഡ് ഇയർ മുതൽ.
1: അതെ, തേർഡ് ഇയർ മുതൽ. അതെ, പ്രീ ഫൈനൽ ഇയർ മുതൽ.
0: പ്രീ ഫൈനൽ ഇയർ മുതൽ.
1: അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ തയ്യാറെടുപ്പ് എങ്ങനെയാവണം?
0: തയ്യാറെടുപ്പ് നമ്മൾ ഈ എക്സാമിന് അവർ സിലബസ് തന്നിട്ടുണ്ട്. ഓരോ സ്ട്രീമിനും അവർ സിലബസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കോളേജിൽ പഠിച്ച സിലബസ് തന്നെ. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൽ എക്സാം എഴുതുന്നത് പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, കുറച്ച് ട്വിസ്റ്റ് ചെയ്തും ഒക്കെ ചോദിക്കും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ അതിനെ ടാക്കിൾ ചെയ്യാം, ഒരു പ്രോബ്ലത്തിനെയോ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയോ. അതുകൊണ്ട് അത് തറോവായിട്ട് ഫണ്ടമെൻ്റൽസ് അറിഞ്ഞേ പറ്റുള്ളൂ. ഇത് ഫണ്ടമെൻ്റൽസ് ആണ് ആക്ച്വലി മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ റൈറ്റിംഗ് ദ ഗേറ്റ്. ചിലരൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്താലും ഫണ്ടമെൻ്റൽസിൽ ചിലപ്പം കാണാതെ പഠിച്ച് ഇവിടെ അതൊന്നും പറ്റില്ല. മഗപ്പ് എന്നുള്ള പരിപാടിക്ക് സ്ഥാനമില്ല, കാരണം മഗപ്പ് ചെയ്ത് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഓൺലി ബൈ ഹാർഡ് വർക്ക്, പ്രാക്ടീസ്. വീക്കിലി ഒരു 10 hours എങ്കിലും ഇതിനു വേണ്ടി ചിലവാക്കണം, എന്നാലേ കുറച്ചൊക്കെ നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അതേ സമയത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 6 months ഇതിനു വേണ്ടി മെനക്കെട്ടാൽ ഡെഫിനറ്റായിട്ട് ഇത് കിട്ടാനുള്ള ചാൻസസ് ആർ ബ്രൈറ്റ്.
1: അപ്പോൾ ഇതിനോട് ചേർത്താൻ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, അതായത് ഈ പരീക്ഷയുടെ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻസ് അതെങ്ങനെയാണ്?
0: കണ്ടൻസ് അതായത് ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ അവർ 100 marks എക്സാമിനേഷൻ, 3 hours ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷ് സബ്ജക്ട് ഇംഗ്ലീഷ് തന്നെയാണ്. അതിന് 15 marks അവർ ആദ്യം ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സിമ്പിളാണ്, പക്ഷേ ഡയറക്റ്റ് ആയിരിക്കില്ല, അത് വളരെ കെയർഫുള്ളായിട്ട് ആൻസർ ചെയ്യണം. പക്ഷേ സിമ്പിളാണ്, പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് 15 marks ഡെഫിനറ്റായിട്ട് എഞ്ചിനീയേഴ്സിന് സ്കോർ ചെയ്യാൻ പറ്റും. പ്ലസ് 13 marks മാത്സിന്. മാത്സും ഡെഫിനറ്റായിട്ട് മാത്സിൽ ഇൻട്രസ്റ്റ് വേണം. പഠിക്കുമ്പോൾ ചെറുതിലേ മാത്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ 13 marks തീർച്ചയായിട്ടും കിട്ടും. ഈ 13, 15 ഗ്യാരണ്ടീഡ് ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാം. പിന്നെ 72 marks ഉള്ളൂ എഞ്ചിനീയറിംഗ് സബ്ജക്ട്. അതിൽ 1 mark question ഉണ്ട്, 2 mark question ഉണ്ട്. ടോട്ടലി 65 questions ആണ് അവർ പ്ലാൻ ചെയ്യുന്നത് 100 marks.
1: ഇത് ഓൺലൈനായിട്ടാണോ?
0: ഓൺലൈനാണ് ഇതെല്ലാം, ഇപ്പോൾ എല്ലാം ഓൺലൈനായി.
1: അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ രീതിയിൽ പരീക്ഷ എഴുതാനുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകണം. അതേപോലെ സ്പീഡ് വളരെ പ്രധാനമല്ല,
0: സ്പീഡാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. 3 hours ഇത് അത്രയും ചെയ്യണം. പിന്നെ ചിലർ എന്ത് ചോദിച്ചാൽ, നമ്മൾ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ അതിനെ ഉടനെ വിടുക, അല്ല അതിനെ വെച്ച് ഇങ്ങനെ സമയം കളയുന്നതിനേക്കാളും വാട്ട് എവർ യു നോ ഫസ്റ്റ് യു കംപ്ലീറ്റ് ഇറ്റ്,
1: തീർച്ചയായിട്ടും
0: ദെൻ ഓൺലി യു സ്പെൻഡ് ടൈം. അത് പലരും നോക്കാതെ ഇത് അറിയാവുന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് സമയം കളയും. പിന്നെ അതുപോലെ ഇപ്പം തന്നെ വിർച്വൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ധാരാളം. അവർ തന്നെ ഗേറ്റുകാർ തന്നെ സൈറ്റിലിട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം. ഇപ്പം പണ്ടത്തെ പോലൊന്നുമല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിലും പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ധാരാളം ക്വസ്റ്റ്യൻസ്, ഇപ്പം ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു 200-300 questions ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓരോ ദിവസം ഓരോന്ന് വെച്ച് ചെയ്താൽ പോലും സ്പീഡും കിട്ടും, പ്രാക്ടീസ് കിട്ടും, നോളജ് ഇമ്പ്രൂവ് ആവും.
1: തീർച്ചയായിട്ടും എത്രത്തോളം കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് ശീലിക്കുക, അത് നമ്മുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യും,
0: സ്പീഡ് ഡെഫിനറ്റായിട്ട്.
1: അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വരികയുണ്ടായി പല ബ്രാഞ്ചിലുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസിൽ എം ടെക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം, നമുക്കിപ്പോൾ ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ ബി ടെക് കഴിഞ്ഞാൽ മാത്രമല്ല, ഇലക്ട്രോണിക്സുകാരുണ്ട്, ഈവൻ സിവിലുകാർ വരെ ഉണ്ട്. അപ്പോൾ മറ്റ് ബ്രാഞ്ചുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന ബി ടെക് പൂർത്തിയാക്കിയ ഒരാൾക്ക് അതല്ലാതെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് എം ടെക്കിന് അപേക്ഷിക്കാം
0: ചെയ്യാം. അത് അവർ ഈ 29 branches ഞാൻ പറഞ്ഞവർക്ക് അവർ 2 branches എഴുതാം അറ്റ് എ ടൈം.
1: ഓക്കെ,
0: അവർ പറയുന്നുണ്ട് ഗേറ്റിൻ്റെ സ്പെസിഫിക് ആയിട്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക്സ് പോയി എഴുതിയോ, അവർക്ക് എഴുതാം, ഇൻസ്ട്രുമെൻറ്റേഷൻ എഴുതാം. കാരണം അത് ആൾമോസ്റ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് സെയിം. അതേസമയത്ത് ഇലക്ട്രോണിക്സുകാർ പോയി ഇലക്ട്രിക്കലോ കമ്പ്യൂട്ടറൊക്കെ ചെയ്യാൻ പോയാലുള്ള ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ അത്രയും സ്ട്രെനുവസ് ആണ് ഈ പഠിത്തം. കാരണം നമ്മൾ ഫണ്ടമെൻ്റൽസ് എല്ലാം പഠിച്ചത് ഇലക്ട്രോണിക്സ് ആയിരിക്കും.
1: അതെ.
0: പക്ഷേ നമ്മൾ അവിടെ പോയി കമ്പ്യൂട്ടർ ടെസ്റ്റ് എഴുതുമ്പോൾ പുട്ട ലോട്ട് ഓഫ് എഫർട്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇലക്ട്രോണിക്സ് പഠിച്ചവർ ഇലക്ട്രോണിക്സ് തന്നെ എഴുതുക, ജോലിക്ക് പോയ ശേഷം എക്സ്പീരിയൻസ് ഈസ് ഡിഫറെൻറ്റ്, ദെൻ യു ക്യാൻ ഇമ്പ്രൂവ് യുവർ ടാലൻറ്റ്. പിന്നെ അവരിത് വയ്ക്കാൻ കാരണം 2 reasons. ഇപ്പം എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇപ്പോൾ പുതിയ സബ്ജക്റ്റാണിത്, ISRO DRDO മാത്രമേ എയറോനോട്ടിക്കൽ എടുക്കുകയുള്ളൂ, വേറെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പക്ഷേ അതിൽ ഒരു 70% പേപ്പേഴ്സ് മെക്കാനിക്കലാണ്. അതുകൊണ്ട് അവർക്ക് മെക്കാനിക്കൽ എഴുതാൻ അലോ ചെയ്യുന്നുണ്ട്. പഠിച്ച സബ്ജക്റ്റ് തന്നെ അവർ എക്സ്ട്രാ പഠിക്കുന്ന സബ്ജക്ട് ഇതിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാരലായിട്ട് 2 എഴുതാം. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സ്കോർ ചെയ്താൽ എം ടെക് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതൽ.
1: അതിലിപ്പോൾ കുറേയധികം പുതിയ കോഴ്സുകൾ, ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സുകൾ അടക്കം വരുന്നില്ല, മെക്കാട്രോണിക്സ് പോലെയുള്ള കോഴ്സ്
0: അത് ഇതുവരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ചെയ്യേണ്ട സമയമായി, കോളേജിലായി കഴിഞ്ഞു. ഇൻ്റർ ഡിസിപ്ലിനറി ഇല്ലാതെ ഒരു കോഴ്സും പറ്റില്ല. പക്ഷേ അത് കോളേജിൽ വന്നാൽ ഇപ്പം സീറ്റിലൊക്കെ ഉണ്ട് മെക്കാട്രോണിക്സ്.

0: എംടെക് ഉണ്ട്, അത് വരുന്നു തുടങ്ങി. പക്ഷേ ഗേറ്റിൽ അത് അവരിതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല.
1: അതുപോലെ ഈ പുതിയ തലമുറ കോഴ്സുകളായിട്ടുള്ള ഡേറ്റാ സയൻസ് ഒന്നാണ്, അതുപോലെ കോഗ്നിറ്റീവ് സയൻസ്, IIT, പുതിയ IIT-കളൊക്കെ ഉള്ള കോഴ്സുകൾ പുതിയതാണെന്ന് തോന്നുന്നു ഇത്രയും കോഴ്സുകൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
0: കറക്റ്റ്.
1: അവിടെയൊക്കെ പ്രവേശനം കിട്ടാൻ എന്താണ് വഴിയുള്ളത്?
0: പുതിയ കോഴ്സുകൾക്കായാലും അവർ ഗേറ്റ് സ്കോർ വെച്ച് എടുക്കുള്ളൂ. ഇവർ അണ്ടർ ഗ്രാജുവേറ്റ് ഇപ്പം അങ്ങനെയല്ലേ, നമ്മളെ മറ്റേ ടെസ്റ്റ് എൻട്രൻസ് ഉള്ളതുകൊണ്ട് അതുവഴി പോവും. ചില സ്ഥലത്ത് അണ്ടർ ഗ്രാജുവേറ്റ് സെൽഫ് ഈസ് ഇൻ്റർ ഡിസിപ്ലിൻ തുടങ്ങിക്കഴിഞ്ഞു. പോസ്റ്റ് ഗ്രാജുവേറ്റ് മാത്രമല്ല, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ പഠിക്കുമ്പോൾ മെക്കാനിക്കൽ പഠിച്ചെങ്കിലും MTech ഐ ടുക്ക് ഇറ്റ് ഇൻ എയറോനോട്ടിക്കൽ ഇൻ IIT മദ്രാസ്. കാരണം ഞാൻ എനിക്ക് ISRO വലിയ എയറോനോട്ടിക്കലാണ് വേണ്ടത്, പക്ഷേ റിക്രൂട്ട് ചെയ്തത് BE മെക്കാനിക്കൽ. അപ്പം എനിക്ക് ഏരിയ ഇസ് ഇൻട്രസ്റ്റ് ഇസ് എയറോനോട്ടിക്കൽ ആയതുകൊണ്ട് ഞാൻ അടുത്ത് MTech പഠിക്കാൻ പോകുമ്പോൾ എയറോനോട്ടിക്കൽ ഡിഗ്രിയാണ് എടുത്തത്. ജോലി കിട്ടിയിട്ട് നമ്മൾ ഏത് ഫീൽഡിൽ ഇരിക്കുന്നു അത് ചെയ്യുന്നത് വളരെ സൗകര്യമാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു 10 കൊല്ലം ജോലി ചെയ്തു, 10 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ പോകുന്നത് MTech-ന്. അപ്പോൾ ആ ഫീൽഡ് ഹാസ് ഹെൽപ്ഡ് മീ ടു ടേക്ക് ദി MTech ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അത് ആർക്ക് വേണമെങ്കിൽ അങ്ങനെ മാറാം, ആ സമയത്ത് മാറണം. ഈ എക്സാം സമയത്ത് മാറുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എക്സാം എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ് കഷ്ടം.
1: പഠിക്കുന്ന സമയത്ത് നമുക്ക് അതുകൂടെ മുന്നിൽ മനസ്സിൽ കണ്ടു വേണം പഠിക്കാൻ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, 3-ാമത്തെ വർഷം തൊട്ട് എഴുതാമെന്ന് പറഞ്ഞെങ്കിലും ശരിക്കും ഈ പ്രീ ഫൈനൽ ഇയറൊക്കെ പഠിക്കുന്നവർ അവർ ശരിക്കും എഴുതേണ്ട കാര്യമുണ്ടോ? എത്രത്തോളം എക്വിപ്ഡ് ആണ്?
0: ആക്ച്വലി അവർക്ക് കംപ്ലീറ്റ് സബ്ജക്ട് പോലും തീർന്നു കാണുമല്ലോ. ഞാനൊക്കെ പഠിക്കുമ്പോൾ 3rd ഇയർ മുതലാണ് റിയൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട് വരുന്നത്. അതുവരെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെ പോകും, ഡ്രോയിങ് എല്ലാം. ഇപ്പം 4-ഇയർ കോഴ്സ് ആയതുകൊണ്ട് 3rd ഇയറിൽ കുറേയൊക്കെ 50% കവർ ചെയ്ത് തരും. ഫൈനൽ ഇയറിലുള്ള പേപ്പറുകളിൽ തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ഗേറ്റിൽ വരും. അപ്പോൾ അവരെങ്ങനെ ടാക്കിൾ ചെയ്യും? പിന്നെ ചില പാരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും തീരുമാനിക്കുന്നത് ദറ്റ് ഇസ് യൂസ് ദിസ് ആസ് എൻ എക്സ്പീരിയൻസ്. കാരണം ആദ്യമേ പോയി ഒരു എക്സാം എഴുതുന്നതും രണ്ടാമത് എഴുതുന്നതിനും ധാരാളം വ്യത്യാസമുണ്ട്. ഇപ്പം കേരളത്തിൽ അറിയാമല്ലോ, ഇപ്പം മെഡിക്കൽ സീറ്റ് കിട്ടുന്നവർ എല്ലാ സെക്കൻഡ് ചാൻസാണ്. ഫസ്റ്റ് ചാൻസ് ആർ വെരി വെരി റയർ, വെരി ഇൻ്റലിജൻറ്റ് ഫെല്ലോസ് ഓൺലി ഗെറ്റിംഗ് ദ ഫസ്റ്റ് ചാൻസ്. അതുപോലെ അതുകൊണ്ട് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് സെക്കൻഡ് ടൈം എക്സ്പീരിയൻസ് കിട്ടും ഫൈനൽ ഇയറിന്. അപ്പം വിത്തൌട്ട് ലൂസിങ് ദ ഇയർ ഐ കൻ സ്റ്റഡി MTech എന്നാണ്. അങ്ങനെ ഫൈനൽ ഇയർ എഴുതാൻ വേണ്ടി 3rd ഇയർ ഉപയോഗിക്കുന്നു.
1: അതായത് എത്ര ചാൻസ് എന്ന ലിമിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട്
0: കറക്റ്റ്.
1: ഗേറ്റിൻ്റെ പരീക്ഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഈ പരീക്ഷയുടെ സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
0: അതായത് നമ്മൾ 100 മാർക്ക് എന്നും പറഞ്ഞല്ലോ, 15 മാർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, 13 മാർക്ക് മാത്സ്, മറ്റേ 65 മാർക്ക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിന്. ഈ 100 എടുത്തിട്ട് അവരൊരു പെർസെൻറ്റേജിൽ എന്ന് പറഞ്ഞ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയറിങ്. പിന്നെ ഓരോ ബ്രാഞ്ചിനും top 10 വരുന്ന അവർക്ക് എത്ര സ്കോർ, അത് വെച്ചിട്ട് ഒരു ഫോർമുല ഉണ്ട്. അത് വെച്ചിട്ടാണ് അവർ പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്ത് സ്കോർ ഉണ്ടാകുന്നത്. ഗേറ്റിന് 800 to 1000 കിട്ടി റാങ്ക് കിട്ടിയാൽ അതാണ് ഔട്ട് സ്റ്റാൻഡിങ്. 700 to 800 ഒക്കെ വരുമ്പോൾ അത് ഇറ്റ് വിൽ ബി എക്സലൻറ്റ്.
1: റാങ്ക് അല്ല, പെർസെൻറ്റേജ്
0: ആണ്, സ്കോർ. അതാണ് ഒരു സ്കോർ എന്ന് പറഞ്ഞത്, മാർക്ക് സ്കോർ അല്ല. നമ്മളെ മാർക്ക് കിട്ടും, നമുക്ക് എക്സാം എഴുതി വരുമ്പോൾ നമ്മുടെ മാർക്ക് വിൽ ബി അവൈലബിൾ ടു അസ്. നമുക്കും കാൽക്കുലേറ്റ് ചെയ്യാം ആ ഫോർമുല വെച്ച് ആ സ്കോർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. കാരണം അവർ ആ കീ തന്ന ഉടനെ നമ്മൾ ചെയ്തതുമായിട്ട് കീയുമായിട്ട് കമ്പയർ ചെയ്ത് അന്ന് തന്നെ നമുക്കും ഫോർമുല വെച്ചിട്ട് നമുക്ക് സ്കോർ എത്ര കിട്ടുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
1: നമ്മൾ നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു എൻട്രൻസിൻ്റെ രീതി ഉണ്ടല്ലോ, അതായത് റാങ്ക് ലിസ്റ്റ് വരുന്നു, അത് ഇന്ന് വീണ്ടും അലോട്ട്മെൻറ്റ് നടക്കുന്നു, പ്രവേശനം കൊടുക്കുന്നു. പക്ഷേ ഗേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസമുണ്ടല്ലോ, ഗേറ്റ് സ്കോർ വേറെയാണ്, പക്ഷേ അപ്ലൈ ചെയ്യേണ്ടത് ഇൻഡിവിജ്വലി ആയിരിക്കത്തില്ലേ?
0: എഞ്ചിനീയറിംഗ് അഡ്മിഷനൊക്കെ എന്ന് പറഞ്ഞാൽ റാങ്ക് വന്നു, അവർ നേരത്തെ ഉടനെ ഫോം തരുന്നു, എല്ലാവരും അപ്ലൈ ചെയ്യുന്നു ഒരേ സമയത്താണ്.
1: അതെ,
0: ഇപ്പം ജോയിൻ്റ് കമ്മീഷണറാണ് നടത്തണമെന്നുള്ളത്. ഇത് ഇവിടെ അങ്ങനെയല്ല, സ്കോർ വന്നു കഴിഞ്ഞാൽ അതോടെ ആ IIT കാൺപൂറുമായിട്ടുള്ള കോൺടാക്ട് തീർന്നു, ഗേറ്റ് സ്കോർ സർട്ടിഫിക്കറ്റ് തരും, ഇത്ര സ്കോർ നിങ്ങൾ ടേക്കണേ. ഈ സ്കോർ വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കണം ഏത് സബ്ജക്റ്റ് വേണം, ഏത് IIT IAC വേണോ, ഏത് IIT വേണം, അതോ NIT മതിയോ. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും NIT ഉണ്ട്. നോർത്തിലൊക്കെ പോയി IIT കാൺപൂർ ഗൗഹത്തിയൊക്കെ പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും ചില ഫാമിലീസ്. അപ്പോൾ അവർ എന്ത് ചെയ്യും, ദേ വിൽ ചൂസ് NIT. കോഴിക്കോടുണ്ട്, തൃച്ചിയുണ്ട്.
1: അതെ,
0: അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം എവിടെ പോകണം, ജോലിക്ക് പോകണം. ജോലിക്ക് അത് ചില പഠിക്കേണ്ട, എനിക്ക് ഈ സ്കോർ വെച്ച് ജോലിക്ക് പോയാൽ മതി, വീട്ടിലെ പ്രാരബ്ധങ്ങൾ അനുസരിച്ചിരിക്കും ജോലിക്ക് പോയിട്ട് പഠിക്കാം പിന്നെ വേണമെങ്കിൽ. 3 വർഷമേ ഉള്ളൂ, പക്ഷേ ഇതിനെല്ലാം ജോലിക്ക് പോയിട്ട് MTech പഠിക്കണമെങ്കിൽ ചില സമയത്ത് നിങ്ങൾ ആ 3 വർഷത്തിനകത്ത് ഇത് പോയില്ലെങ്കിൽ ഗേറ്റ് സ്കോർ നോട്ട് വാലിഡ്.
1: അതായത് 3 വർഷമാണ്,
0: 3 വർഷമാണ് ഗേറ്റ് സ്കോറിനുള്ള
1: വാലിഡിറ്റി. അപ്പോൾ ആ 3 വർഷത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം.
0: എപ്പോൾ വേണം അപ്ലൈ.
1: പ്രവേശനത്തിൻ്റെ നടപടി എന്ന് പറയുന്നതും ഗേറ്റ് പരീക്ഷയുമായിട്ട് നേരിട്ട്
0: ബന്ധമേ ഇല്ല.
1: നമുക്ക് താല്പര്യമുള്ളത് നമ്മൾ ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യാം.
0: അപ്ലൈ ചെയ്യാം, നമ്മൾ തന്നെ അപ്ലൈ ചെയ്യണം. കാരണം അപ്ലിക്കേഷൻ എപ്പോൾ വരുന്നു ഈ IIT കാൺപൂർകാരെ നമ്മൾ അറിയിക്കില്ല. കേരളത്തെ എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കണ്ടിന്യൂസ് പ്രോസസ്.
1: അതെ അതെ,
0: ഉടനെ എല്ലാ അടുത്തടുത്തും വരുന്നതുകൊണ്ട് കോളേജ് ഉടനെ ജോയിൻ ചെയ്യുന്നു.
1: അതെ അതെ,
0: ഗ്യാപ്പ് ഇല്ലല്ലോ.
1: ഗ്യാപ്പ് ഇല്ല, മാത്രമല്ല പരീക്ഷ തൊട്ട് പ്രവേശനം വരെ ഒറ്റ അതോറിറ്റിയാണ്.
0: ഒറ്റ അതോറിറ്റി പ്ലസ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്.
1: അതെ അതെ,
0: ഇത് നമ്മൾ ജോലിക്ക് പോകാൻ തീരുമാനിച്ച ഒരു കൊല്ലം ജോലിക്ക് പോവാം.
1: അതാണ് പ്രകടമായ വ്യത്യാസം.
0: വ്യത്യാസം
1: നമ്മൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടി 3 വർഷം വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ ഈ വർഷം ഗേറ്റ് സ്കോറിംഗ് കിട്ടി, ഈ വർഷം ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, അടുത്ത വർഷമായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വർഷം ഇതേപോലെ ഗേറ്റ് സ്കോർ കിട്ടിയ ആളുകൾ വേറെയും ഉണ്ട്. ഇതെങ്ങനെയാണ് ഇത്?
0: സ്കോർ എല്ലാം ഓൾമോസ്റ്റ്

0: സെയിമാണല്ലോ കാൽക്കുലേഷൻ. അവർ ഈ ഫോർമുല വെച്ച് പോകണമെങ്കിലും മേ ബി സ്റ്റുഡൻസ് നമ്പർ വിൽ ബി ലെസ്, അതൊക്കെ മൈന്യൂട്ട് വ്യത്യാസങ്ങളേ വരുള്ളൂ. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഈ ഗേറ്റ് സ്കോർ മതിയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അല്ല ഇത് പോരാ, നിങ്ങൾക്ക് ബൈ എക്സ്പീരിയൻസ് യു നോ വെയർ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് അഡ്മിഷൻ, അത് ബൈ ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ എഴുതാം, നിങ്ങൾ തറവാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം, നമ്പർ ഓഫ് ടൈംസ് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ സ്കോറിനെ കൂട്ടുന്നതാണ് നല്ലത്.
1: കുറഞ്ഞു പോയാൽ ഏറ്റവും
0: അല്ല, കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിയതേ എടുക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അവർ കുറഞ്ഞത് എടുക്കുന്നു, ലേറ്റസ്റ്റ് ആയിട്ട് എഴുതി എടുക്കുന്നു എന്ന് പറയുന്നില്ല. ഈ മൂന്ന് വർഷം സ്കോർ ഉള്ളതുകൊണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എല്ലാ എക്സാമിനാണല്ലോ റീവാലുവേഷൻ കൊടുക്കുമ്പോഴും
1: അതെ അതെ
0: ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ അവർ പഴയ മാർക്ക് ദേ വിൽ അക്സെപ്റ്റ്. എപ്പോഴും സ്റ്റുഡൻറ്റിന്റെ ഫേവറബിൾ ആയിട്ടാണ് എനി എക്സാം വിൽ ബി കണ്ടക്ട്.
1: അതെ, പരീക്ഷയുടെ ഒരു രീതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്പീഡ് വളരെ പ്രധാനമാണ്. ഇത്തരം പരീക്ഷകൾ പലപ്പോഴും നിശ്ചയിക്കുന്നത് അതിന് നെഗറ്റീവ് മാർക്കിംഗ് എന്നൊരു ഘടകമുണ്ട്. ഗേറ്റിൽ നെഗറ്റീവ് മാർക്ക്,
0: ഗേറ്റിൽ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് മാർക്ക്. ഒരു മൂന്ന് ടൈപ്പ് ഞാൻ പറഞ്ഞില്ലേ, MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആൻഡ് ന്യൂമറിക്കൽ അനാലിസിസ് ക്വസ്റ്റ്യൻ. അങ്ങനെ ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ഫുൾ മാർക്കല്ല, ഒരു മാർക്കിന് വൺ തേർഡേ കുറയ്ക്കുള്ളൂ. ടു മാർക്സ് ക്വസ്റ്റ്യന് ടു തേർഡ് കുറയ്ക്കും, ബാക്കി രണ്ടെണ്ണത്തിന് നോ നെഗറ്റീവ് മാർക്ക്. എഞ്ചിനീയർ സബ്ജക്റ്റിന് ഒന്നിനും ഇൻക്ലൂഡിംഗ് മാത്സിന് നോ നെഗറ്റീവ് മാർക്ക്സ്. അതാണ് ഇതിലെ ഒരു അഡ്വാൻറ്റേജ്.
1: വിശാലമായ സാധ്യതകൾ ആണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഗേറ്റ് പരീക്ഷ തുറന്നിടുന്നത്.
0: ഇത്രയും വലിയ ഒരു സംരംഭമാണ്. 8-9 lakh സ്റ്റുഡൻസ് ആണ് എഴുതുന്നത്
1: ഒരു വർഷം.
0: ഒരു വർഷം, അതാണ് ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് ടെസ്റ്റാണ് ഇത്.
1: ഒരുപക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധ്യത അവിടെ മുമ്പിൽ നമുക്കൊന്ന് അവതരിപ്പിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാനും, ഫെബ്രുവരിയിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്, ആ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ പരിശീലിക്കുവാനുമുള്ള ഒരു പ്രചോദനമാവട്ടെ ഇതെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പരീക്ഷ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ പരീക്ഷയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളോടും ശ്രോതാക്കളോടും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
0: തേർഡ് ഇയറിനേക്കാളും ഫൈനൽ ഇയറാണ് ഞാൻ പ്രിഫറൻസ് പറഞ്ഞത്. സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളത് ഡെഫിനറ്റ് ആണ്, സ്വന്തമായിട്ട് പഠിക്കുന്നത് ബെറ്റർ, ബട്ട് ദേർ ആർ പീപ്പിൾ ആർ കണ്ടക്ടിങ് ക്ലാസ്സസ്. ഇവിടെ കുറേ ഗേറ്റ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്, പ്രൈവറ്റ് കാർ നടത്തുന്നുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കാൻ എന്ത് പറഞ്ഞാലും ടൈമിംഗ് എന്ന് പറയുമ്പോൾ വളരെ ക്രിട്ടിക്കലാണ്. ആ ഒരു ഇതുകൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. പക്ഷെ അതുകൊണ്ട് വളരെ ദൂരെ ഇരുന്ന് ട്രാവൽ ചെയ്ത് വേസ്റ്റ് ആക്കണമെന്നില്ല. കഴിഞ്ഞ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക, ഗെറ്റ് ദി നോളജ് ഫ്രം ദ ഹൗ ദി ടീച്ച്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് 10-15 hours ഇതിനു വേണ്ടി വീക്കിലി ചിലവാക്കിയാൽ ഗേറ്റ് നല്ല സ്കോർ കിട്ടാനുള്ള ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഒന്നും നോക്കരുത്. IAS എഴുതുന്നത് പോലെയാണെന്ന് വിചാരിച്ച് എന്നെ പോകണം, കാരണം നമുക്ക് നല്ല ജോലി കിട്ടുന്നു എന്നുള്ള മനസ്സിരുന്നാൽ പഠിക്കും. അതാണ് എൻ്റെ അഡ്വൈസ്.
1: ഗേറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇത്രയധികം കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു തന്ന ശ്രീ എസ് രാധാകൃഷ്ണൻ സാറിന് ആകാശവാണിയുടെ പേരിൽ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു.
0: താങ്ക് യു.
2: അവസരങ്ങളുടെ ഗേറ്റ് തുറക്കുമ്പോൾ പ്രൊഫസർ എസ് രാധാകൃഷ്ണനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി.
0: സാഹിത്യവേദി.
3: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ പുനലൂർ ചന്ദ്രശേഖരൻ, ലതാ സതീഷ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യം പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത വിട പറയും നേരം.
4: പിരിയും നിനക്ക് ഞാൻ എന്തു നൽകാൻ, തിരയുന്നു ഞാൻ എൻ്റെ നാൾവഴി, പരകായം അതിലേറി മനമിളക്കാൻ, വരമൊന്നു തന്നെങ്കിൽ എൻ്റെ ഈശ്വരൻ.

അസചൂളം വിളിക്കില്ല, വഴിമുടക്കില്ല ഞാൻ വഴിമുടക്കില്ല. എങ്കിലും പറയാതെ വയ്യ, മനമുടയാതെ വയ്യ, പോവൂ.

0: പാടനടുവിൽ ഒരു മുളം തണ്ടിലൂതി ഞാൻ അതിലെന്നെ തന്നെ കൂട്ടിനിരുത്തിടാം. ഒരു മുളം തണ്ടിലൂതി ഞാൻ അതിലെന്നെ തന്നെ കൂട്ടിനിരുത്തിടാം.
1: അടുത്ത കവിത ഒറ്റമുറിയിലെ ജാലകം.

ുള്ള വീടാണകത്തൽപ്പം ശുദ്ധവായു കേറണം ഞാൻ വച്ചു ജാലകം ഒറ്റമുറിയുള്ള വീടാണകത്തൽപ്പം.

നിശാചരി കൂട്ടം പിരിഞ്ഞു മരങ്ങളിൽ ചേക്കേറിരാ നിറം ദേഹത്തു പൂശുന്നുവോ. ജാലകം തുറക്കട്ടെ ഇറ്റു നേരത്തേക്കെങ്കിലും കാറ്റനക്കം വേണം ലേശം മുറിക്കുള്ളിൽ. ദുർഗന്ധധൂളികൾ വായുവിൽ കനക്കുന്നു ജാലകക്കൊളുത്തൂരാം

പെറുക്കുവാൻ അത്താഴമായി കഴിക്കാൻ കയ്യിലിത്തിരി സ്വപ്നങ്ങളുണ്ടെന്നു ബാക്കി പെറുക്കുവാൻ വിധിയോടു ചിത്തം പൊരുതിത്തോറ്റു വിധി കളഞ്ഞിട്ടു പോയതാണിന്നലെ വിധിയോടു ചിത്തം പൊരുതിത്തോറ്റു വിധി കളഞ്ഞിട്ടു

പാടങ്ങൾ കുഞ്ഞുവെയിലിൽ ഉണരുന്ന പോലവേ, മഞ്ഞുമൂടി മയങ്ങിക്കിടക്കുന്ന പാടങ്ങൾ കുഞ്ഞുവെയിലിൽ ഉണരുന്ന പോലവേ. ഉമ്മറവാതിലിൽ ചാരി നിന്നൊരു തിങ്കൾ അമ്മ കാണാതൊരു നോട്ടമെറിഞ്ഞതും ഉള്ളിലുണർന്നൊരു കാന്തിക സ്പന്ദനം അസ്ഥികളേറ്റു പിടിച്ചു വിഭ്രാന്തിയിൽ അങ്ങുമിങ്ങും നോക്കി മിണ്ടാതെ നിന്നില്ലേ. ഉമ്മറവാതിലിൽ ചാരി നിന്നൊരു തിങ്കൾ അമ്മ കാണാതൊരു നോട്ടമെറിഞ്ഞതും ഉള്ളിലുണർന്നൊരു കാന്തിക സ്പന്ദനം അസ്ഥികളേറ്റു പിടിച്ച് വിഭ്രാന്തിയിൽ അങ്ങുമെങ്ങും നോക്കി മിണ്ടാതെ നിന്നില്ലേ. പച്ചപ്പുറമ്മേട് നിൻവിളി മടക്കുമ്പോൾ പച്ചിലപ്പൊത്തിൽ കൈകോർത്തൊളിച്ചു നാം കത്തും ചിരാതിൻ നിഴജനക്കത്തിൽ പേടിച്ചു വട്ടം പിടിച്ചൻ നെഞ്ചിലമർന്നില്ലേ. പച്ചപ്പുറമ്മേട് നിൻവിളി മടക്കുമ്പോൾ പച്ചിലപ്പൊത്തിൽ കൈകോർത്തൊളിച്ചു നാം കത്തും ചിരാതിൻ നിഴലനക്കത്തിൽ പേടിച്ചു വട്ടം പിടിച്ചൻ

0: അമ്പലക്കുളം തേങ്ങി ചൊവ്വലഗ്നത്തിലേഴെന്നു കേട്ടു നിന്നച്ഛൻ തടസ്സം പറഞ്ഞതും പെരുങ്കാറ്റു വീശി നീ പൊട്ടിക്കരഞ്ഞതും ഒട്ടുമടങ്ങാതെ നീ ഉത്തരം തേടി അമ്പലക്കുളം തേങ്ങി ഒച്ചയനക്കമില്ലെന്നും നീരുവറ്റിയെന്നാവ് ആരും വരാനെനിക്കില്ല ഇരിക്കാൻ ഉമ്മറം പോലുമില്ല കൂട്ടിരിക്കാൻ ആളുമില്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഉള്ളതീ ചെറിയൊരു ജാലകം മാത്രം ഒച്ചയനക്കമില്ലെന്നും നീരുവറ്റിയെന്നാവാരും വരാനെനിക്കില്ല ഇരിക്കാനുമ്മറം പോലുമില്ല കൂട്ടിരിക്കാൻ ആളുമില്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഉള്ളതീ ചെറിയൊരു ജാലകം മാത്രം ഉള്ളതീ ചെറിയൊരു ജാലകം മാത്രം.
1: പുനലൂർ ചന്ദ്രശേഖരൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിത കേൾക്കാം, വാർദ്ധക്യം.
2: ജീവിത മധ്യാന്ന കാലത്തിലൊന്നിലായി വന്ന്

വാർദ്ധക്യം ഒരിക്കലും ആരാലും ആഗ്രഹിച്ചിടാത്ത പ്രതിഭാസമൊന്നത്രേ വാർദ്ധക്യം. ഒരിക്കലും ആരാലും ആഗ്രഹിച്ചിടാത്ത പ്രതിഭാസമൊന്നത്രേ വാർദ്ധക്യം. ആവതുകാലത്തെ യൗവനവും മറ്റും

വാർദ്ധക്യം. അവർ പോലും അവജ്ഞയോടെന്നും കരുതുന്നു മാതാപിതാക്കൾ തൻ വാർദ്ധക്യം. ജരാനരയും പിന്നെ ചുക്കിച്ചുളിഞ്ഞ ശരീരവും ഒക്കെയും

0: ലതാ സതീഷ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
1: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
2: തൊഴിലില്ലായ്മ തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ചുവടുവയ്പ്പാണ് ശ്രേയസ് പദ്ധതി. ശ്രേയസ് എന്നത് സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യങ് അച്ചീവേഴ്സ് സ്കീം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷണൽ സ്കീം വഴിയാണ് ഇത് നടപ്പാക്കുന്നത്. ബിരുദധാരികൾക്ക് കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണിത്. പഠിച്ചിറങ്ങുന്ന കോഴ്സിൽ ഓരോരുത്തരെയും കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ജോലി പരിചയം നൽകുകയും സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യുന്നതിലൂടെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുവാനാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം, ഈ മൂന്ന് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണിത്. ഇനി പറയുന്നവയാണ് ശ്രേയസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം പരിശീലനം കൂടി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. രണ്ട്, വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. മൂന്ന്, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ പകർന്നു കൊടുക്കുന്നതിന് സഹായിക്കുക. നാല്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തോടൊപ്പം സമ്പാദനവും എന്ന ആശയം പ്രാവർത്തികമാക്കുക. അഞ്ച്, ഗുണമേന്മയുള്ള സേവനം ബിസിനസ് വ്യവസായ രംഗത്ത് ലഭ്യമാക്കുവാൻ സഹായിക്കുക. ആറ്, തൊഴിലിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീമുമായി ചേർന്നാണ് ശ്രേയസിൻ്റെ പ്രാഥമിക പദ്ധതി പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ. എല്ലാ ബിസിനസ് വ്യവസായ സംരംഭങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുവാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് സർവീസ്, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, മീഡിയ, മാനേജ്മെൻറ്റ് സേവനങ്ങൾ, ITES, അപ്പാരൽ എന്നീ മേഖലകളിലാണ് ഈ പദ്ധതി പ്രധാനമായും ഇപ്പോൾ നടപ്പിലാക്കുന്നത്. കാലക്രമത്തിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങളനുസരിച്ച് കൂടുതൽ മേഖലകൾ ഇതോട് കൂട്ടിച്ചേർക്കും. ശ്രേയസ് പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമാണ് ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുവാനായി ക്ഷണിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഇത് ആരംഭിക്കും. എല്ലാ വർഷവും ഏതാണ്ട് മെയ് മുതലാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക്

0: അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ഇതുവഴി ലഭിക്കും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 1880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഊർജ സംഭരണ സംവിധാനമുള്ള ഫ്ളോട്ടിംഗ് സോളാർ ഫോട്ടോ വോൾട്ടേക് പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരും. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നഷാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നഷാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മരണാനന്തര അവയവദാന പ്രക്രിയ കാര്യക്ഷമമായി നടപ്പാക്കിയതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദേശീയ പുരസ്കാരം കേരളത്തിന്. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 16th ഭാരതീയ അവയവദാന ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഈ നേട്ടം. തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേലിൽ നിന്ന് കെസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ SS നോബിൾ ഗ്രേഷ്യസ് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങും. മരണാനന്തര അവയവദാന പ്രക്രിയ വിജയകരമാക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അഭിനന്ദിച്ചു. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. പുതുക്കിയ നിർദ്ദേശപ്രകാരം വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. പുതുക്കിയ നിർദ്ദേശങ്ങൾ 1 October മുതൽ പ്രാബല്യത്തിൽ വരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് DGP നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മാവേലി സ്റ്റോറുകൾ ഘട്ടംഘട്ടമായി സൂപ്പർ സ്റ്റോറുകളായി ഉയർത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ എല്ലാ പ്രധാന നഗരങ്ങളിലും ആരംഭിക്കും. ആദ്യ സ്റ്റോർ എറണാകുളം വൈറ്റിലയിൽ ആരംഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. കേരളത്തിൽ നാളെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന്.

0: അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ജൂഡോയിൽ 3 മെഡലുകൾ ഇന്ത്യ ഉറപ്പിച്ചു. അസ്മിത ദേ, ഹർഷ് സിംഗ്, യാമിനി മൌര്യ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ ഫൈനലിൽ പ്രവേശിച്ചു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മേളയായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാമത് എഡിഷന് ആവേശകരമായ തുടക്കം. നാളെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ മാറ്റുരയ്ക്കുന്ന പ്രൊഫഷണൽ വിഭാഗം മത്സരങ്ങൾ നടക്കും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈഡിസ് കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഇടവിട്ട് പെയ്യുന്ന മഴ കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നതിനാൽ ഓഗസ്റ്റ് 3-4 തീയതികളിൽ എല്ലാവരും കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ 2026-27 വർഷത്തെ എംടെക് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൽ വെച്ച് ഓഗസ്റ്റ് 4 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. രജിസ്ട്രേഷൻ നടപടികൾ അന്നേ ദിവസം രാവിലെ 9:30 മുതൽ 12 വരെ നടത്തുന്നതാണ്. വിശദവിവരങ്ങൾക്ക് GECTCR.AC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മണലൂർ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള ഒരു ഒഴിവിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താല്പര്യമുള്ള വിദ്യാർത്ഥിനികൾ നാളെ രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകൾ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ആവശ്യമായ ഫീസ് എന്നിവ സഹിതം രക്ഷിതാവിനോടൊപ്പം ITI ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 0487-26-20-066. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തിയ ഇലക്ട്രിക്കൽ വയർമാൻ എഴുത്ത് പരീക്ഷ 2025 വിജയിച്ചവർക്കായുള്ള പ്രായോഗിക പരീക്ഷ ഓഗസ്റ്റ് 3-5 തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. രാവിലെ 9 മുതൽ 12 ഉച്ചയ്ക്ക് 1 4 വരെയുമാണ് പരീക്ഷ. ഹോൾ ടിക്കറ്റ് സംരക്ഷ ലോഗിനിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷാർത്ഥികൾ കൃത്യസമയത്ത് തന്നെ ആവശ്യമായ ടൂളുകളും വയറിംഗ് സാമഗ്രികളും സഹിതം കേന്ദ്രത്തിൽ ഹാജരാകണമെന്ന് തൃശൂർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു. ഫോൺ നമ്പർ 0487-29-73-280. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487-29-73-280. ദേശമംഗലം ഗവൺമെൻറ് ITIയിൽ 2 NCVT മെട്രിക് കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഇലക്ട്രീഷ്യൻ ട്രേഡിലെ വനിതാ സംവരണ ഒഴിവുകളിലേക്കും ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള ഒരു ഒഴിവിലേക്കുമാണ് പ്രവേശനം. SSLC ആണ് 2 കോഴ്സുകൾക്കുമുള്ള അടിസ്ഥാന യോഗ്യത. താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 3 ITIയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0488-84-27-9-944. മറ്റൊരു നമ്പർ 8547-59-60-76. ഇമെയിൽ ITIdeshamangalam@gmail.com. വെബ്സൈറ്റ് ITIdeshamangalam.kerala.gov.in. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ വലപ്പാട് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടികയിൽ IHRD കോട്ടയിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓണേഴ്സ് എന്നീ വിഭാഗങ്ങളിൽ 4 ഓണേഴ്സ് ബിരുദ കോഴ്സുകളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഫീസ് ഇളവ് ലഭിക്കും. CASCAP.IHRD.AC.IN എന്ന ലിങ്ക് വഴിയോ നേരിട്ടെത്തിയോ രജിസ്ട്രേഷൻ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8547-00-5057. ഒരു നമ്പർ കൂടി 9497

0: the semi-final. And now, before we end the bulletin, the headlines once again. Center approves Pradhan Mantri Surya Sarovar Yojana for development of floating solar photovoltaic projects with energy storage systems. Also clears National Offshore Exploration Scheme Samudra Manthan to strengthen country's energy security and unlock vast offshore potential. Union Cabinet gives nod to continuation of PM Kisan Samman Nidhi Scheme for next 5 years. Former AAP Councillor Tahir Hussain and four others get life term for murder of IB officer Ankit Sharma during 2020 Delhi riots. New Delhi slams Islamabad over brutal crackdown against peaceful protesters in Pakistan-occupied Jammu and Kashmir. Flood crisis deepens in Odisha, relief and rescue operations in full swing. And Asmita Day clinches India's first ever judo gold at Commonwealth Games. Indian boxers Preeti Pawar, Jasmine Lamboria, Arundhati Chaudhary, Jadumani Singh and Ankush Pangal advance to final in their respective bouts. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. കോസ്മിക് കലണ്ടർ, ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ആലപ്പുഴ തുമ്പോളി സെന്റ് തോമസ് ഹൈസ്കൂൾ റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് കെ ജെ.
2: ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കട്ടെ. ഞാനിവിടെ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് കോസ്മിക് കലണ്ടർ എന്നതാണ്. കോസ്മെറ്റിക് എന്ന് നിങ്ങൾ കേട്ട് കാണും അല്ലേ, അല്ലേ മക്കളെ? കോസ്മിക് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടതാണെന്നർത്ഥം. അപ്പോൾ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കലണ്ടർ, അതാണ് കോസ്മിക് കലണ്ടർ. ഇത് പ്രപഞ്ചത്തിൻ്റെ 13.8 ബില്യൺ വർഷത്തെ ചരിത്രത്തെ വെറും ഒരു വർഷമായി ചുരുക്കുന്ന ശാസ്ത്രീയ സങ്കല്പമാണ് ഇപ്പറഞ്ഞ കോസ്മിക് കലണ്ടർ. ഇതാദ്യമായിട്ട് ആരാ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? കാൾ സേഗൻ എന്ന് പറയുന്ന മഹാനാണ് ഇതാദ്യമായിട്ട് നിർവചിച്ചത്. അദ്ദേഹം തൻ്റെ ബുക്കിൽ, ബുക്കിൻ്റെ പേര് ഞാൻ പറയാം കേട്ടോ മക്കളെ, ദ ഡ്രാഗൺസ് ഓഫ് എയ്ഡൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിലൂടെ ഈ കോസ്മിക് കലണ്ടറിനെ ആദ്യമായി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഈ കാലക്രമരേഖയുടെ ലക്ഷ്യം പ്രപഞ്ച പരിണാമത്തിൻ്റെ വ്യാപ്തി മനുഷ്യർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ കാണിക്കുന്നു എന്നതാണ്. ഇനി ഇതിൻ്റെ ആശയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രപഞ്ചം December 31 അർദ്ധരാത്രി രൂപം കൊള്ളുന്നു എന്നും ഇന്നത്തെ പ്രപഞ്ചാവസ്ഥ അതേ വർഷം December 31 അർദ്ധരാത്രിയോടെ എത്തിപ്പെടുന്നു എന്നും കരുതുന്നു. അതായത് ഒരു സെക്കൻഡ് ഏകദേശം 438 തുല്യം. ഒരു ദിവസമോ 3.78 കോടി വർഷത്തോട് തുല്യമാണ്. ഇനി ഇതിൻ്റെ കലണ്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ January 1 മഹാവിസ്ഫോടനം നടന്നു എന്ന് പറയപ്പെടുന്നു. നിങ്ങൾക്കറിയാം എന്താണ് മഹാവിസ്ഫോടനം. അതായത് വളരെ ചൂട് കൂടിയ ഹൈ ഡെൻസിറ്റിയുള്ള ഒരു വലിയ ഗോളം വികസിക്കുകയും പിന്നീടത് തണുക്കുകയും അതിൽ കുറേ ഘട്ടങ്ങൾ, അതായത് 7 ഘട്ടങ്ങളുണ്ടായി. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ സ്റ്റാർസും ഗാലക്സിയും രൂപം കൊണ്ടതെന്നും ഇന്നത്തെ നമ്മുടെ ലോകത്തിലേക്കുള്ള വികാസം പ്രാപിച്ചതെന്നും ആണ് ഈ ബിഗ് ബാങ് തിയറിയിൽ പറയപ്പെടുന്നത്. ഹൈഡ്രജനും ഹീലിയവും ഉണ്ടായതും ഇലക്ട്രോണും പ്രോട്ടോണും ചേർന്ന ന്യൂട്രൽ ആറ്റംസ് ആയതും സ്റ്റാർസ് ഉണ്ടായതും എല്ലാം ഇതിനകത്ത് വരുന്നു. ഇതിനെ ബിഗ് ബാങ് തിയറി എന്നറിയപ്പെടുന്നു. ഫിസിക്കൽ മോഡൽ എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ് എന്നും ഇതിനെ പറയുന്നു. അപ്പോൾ January 1 മഹാവിസ്ഫോടനം ഉണ്ടായി. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ മെയ് മാസത്തിൽ

ആകാശഗംഗ രൂപം കൊള്ളുന്നു. സെപ്റ്റംബർ മാസത്തിലെ ആദ്യവാരം, അതിലെ ഫസ്റ്റ് വീക്കിൽ സൂര്യനും ഭൂമിയും രൂപം കൊള്ളുന്നു എന്നും ഡിസംബർ 20-30 വരെ സസ്യങ്ങളുടെ ആവിർഭാവം, സസ്യങ്ങൾ പിന്നീട് ഉഭയജീവികൾ. ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. പിന്നീട് സസ്തനികൾ. സസ്തനികൾ എന്നാൽ അതും നിങ്ങൾക്കറിയാവുന്നതാണല്ലേ മക്കളെ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾ. പിന്നെ ഡിനോസറുകൾ എന്ന് പറഞ്ഞാൽ അവ പണ്ടേ ഉണ്ടായതാണ്, ഇപ്പോഴില്ല. ഇപ്പോൾ എക്സ്റ്റിങ്ക്ട് ആയിപ്പോയി, നാമാവശേഷമായിപ്പോയി. പിന്നെ എങ്ങനെ നമുക്കറിയാം? അവയുടെ ഫോസിൽസ് ഒക്കെ കിട്ടിയത് കൊണ്ടാണ് നമുക്കറിയാവുന്നത്. ഇവയ്ക്ക് നാശം സംഭവിച്ച് മുഴുവനും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നും പറയുന്നു. പിന്നീട് പ്രൈമേറ്റുകളാണ്. എന്താണ് പ്രൈമേറ്റുകൾ എന്നറിയാമോ? പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ പൊതുപൂർവികർ തന്നെയാണ്. അപ്പോൾ നാം എല്ലാം, നമ്മുടെ എല്ലാം പൊതുപൂർവികർ എന്ന് പറയുന്നത് പ്രൈമേറ്റുകൾ എന്ന വിഭാഗമാണ്. അങ്ങനെ ഡിസംബർ 20-30 വരെ ഈ സസ്യങ്ങൾ, ഉഭയജീവികൾ മുതലായവ ഉണ്ടായി എന്നും ഡിസംബർ 31 രാത്രി 11:52 നമ്മൾ, അതായത് നമ്മളാകുന്ന നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ആധുനിക മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മനുഷ്യരുടെ സകല എഴുത്തുപരമായ ചരിത്രവും ഈ കോസ്മിക് വർഷത്തിലെ ഒടുവിലത്തെ ചില സെക്കൻഡുകളിലാണ് സംഭവിച്ചത്. ഈ താരതമ്യം മനുഷ്യരാശിയുടെ കാലശേഷി പ്രപഞ്ചത്തിൻ്റെ അളവിൽ എത്ര ചെറുതാണെന്ന് മനസ്സിലാക്കുന്നതിനായി രൂപപ്പെടുത്തിയതാണ്. ഇനി നിങ്ങളൊക്കെ നന്നായി വായിക്കുന്ന കുട്ടികളല്ലേ, മലയാളത്തിൽ കൂടുതൽ വിശദമായ വായനകളും പ്രിന്റ് ചെയ്യാവുന്ന രൂപത്തിലും ലൂക്ക സയൻസ് പോർട്ടൽ എന്ന് നിങ്ങൾ കേട്ട് കാണും. അതിൽ കോസ്മിക് കലണ്ടർ എന്ന ലേഖനമുണ്ട്. അത് വളരെ മികച്ചതാണ്. നിങ്ങൾ അതൊക്കെ വായിക്കണം. വായന ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഈ കാലഘട്ടത്തിൽ പോലും. ശാസ്ത്രവിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്ന മലയാള വീഡിയോകളും ശംഭുപ്രസാദ്, നിധിൻ രാമചന്ദ്രൻ തുടങ്ങിയവരുടെ വീഡിയോകളും ഈ വിഷയം നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. കോസ്മിക് കലണ്ടർ പ്രകാരം മനുഷ്യ ചരിത്രം വളരെ ചെറുതായ സമയ ഇടവേളയിലാണ് ഒതുങ്ങുന്നത്. എല്ലാ സംഭവങ്ങളും ഒരു വർഷത്തിലേക്ക് ചുരുക്കിയാൽ മനുഷ്യൻ്റെ ആവിർഭാവം ഡിസംബർ 31 രാത്രി 11:52 സംഭവിക്കുന്നതെന്ന് കാണാം. ഇനി മനുഷ്യൻ്റെ സ്ഥാനം നമുക്ക് കണ്ടൂടെ. ഡിസംബർ 30 മനുഷ്യപൂർവികർ എന്ന് പറയുന്ന പ്രൈമേറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഡിസംബർ 31 ഉച്ചയ്ക്ക് 2:24 മനുഷ്യനും ചിമ്പാൻസിയും ഗൊറിലയും ഉൾപ്പെടുന്ന പൊതുപൂർവികർ ഉണ്ടാവുന്നു. ഇവരുടെയൊക്കെ മുകളിലാണ് പ്രൈമേറ്റുകൾ കേട്ടോ. പിന്നീട് രാത്രി 9:25 ഹോമോ ഇറക്റ്റസ് പ്രത്യക്ഷപ്പെടുന്നു. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ, ഹോമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഹോമോ സാപ്പിയൻസ് എന്നാണ് നമ്മൾ, നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഗ്രൂപ്പിന് പറയുന്നത്. അപ്പോൾ ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടത്. ഇറക്റ്റസ് എന്ന് പറഞ്ഞാലോ, അതുവരെ നാലുകാലിൽ നടന്നിരുന്ന ഈ പറഞ്ഞ പ്രൈമേറ്റുകളിൽ രണ്ട് കാലിൽ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന തരത്തിലെത്തുന്നതാണ് ഹോമോ ഇറക്റ്റസ്. പിന്നീട് 11:44 തീയുടെ ഉപയോഗം കണ്ടെത്തുന്നു. തീ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചു കാണും അല്ലേ. 11:52 ആധുനിക മനുഷ്യൻ, അതായത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഹോമോ സാപ്പിയൻസ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ എഴുത്തുപരമായ ചരിത്രം കലണ്ടർ തീരാൻ, അതായത് കോസ്മിക് കലണ്ടർ തീരാൻ വെറും 13 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തുടങ്ങുന്നത്. മനസ്സിലായോ? ഓർത്തു നോക്കുക, ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് അല്ലേ, 13 സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ. അതായത് എല്ലാ സംസ്കാരങ്ങളും മതങ്ങളും പുരാതന സാമ്രാജ്യങ്ങളും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും
മുഴുവൻ എഴുതപ്പെട്ട

ചരിത്രവും പ്രപഞ്ചത്തിൻ്റെ ഒരു വർഷ ദൈർഘ്യത്തിൽ അവസാന സെക്കൻഡുകളിൽ മാത്രമാണ് സംഭവിച്ചത്. ഇത് പ്രപഞ്ചത്തിൻ്റെ അളവിൽ മനുഷ്യരാശിയുടെ ചരിത്രം എത്ര ചെറുതാണെന്ന് കാണിക്കുന്നു. 13.8 ബില്യൺ പ്രപഞ്ച ചരിത്രം വെറും ഒരു വർഷത്തിലാക്കി ചുരുക്കിയാൽ മനുഷ്യൻ ജീവിച്ച കാലം അവസാനത്തെ 8 മിനിറ്റിലാണ്. എഴുതിയ ചരിത്രമോ അവസാനത്തെ സെക്കൻഡിലും മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാം ഉണ്ടായതും നമുക്കുണ്ടായ വികാസങ്ങളും പുരോഗതിയും എത്ര ചെറുതാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു സാങ്കല്പിക കലണ്ടറാണ്. ഇനി പ്രൈമേറ്റുകളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? അതായത് കുരങ്ങുകൾ, ആൾക്കുരങ്ങുകൾ, ലീമറുകൾ, ടാർസിയർ, ലോറിസുകൾ തുടങ്ങിയവ ചേർന്ന ഒരു ശ്രേണിയാണ് പ്രൈമേറ്റ്.

0: നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? അതായത് കുരങ്ങുകൾ, ആൾക്കുരങ്ങുകൾ, ലീമറുകൾ, ടാർസിയർ, ലോറിസുകൾ തുടങ്ങിയവ ചേർന്ന ഒരു ശ്രേണിയാണ് പ്രൈമേറ്റുകളെന്ന് പറഞ്ഞാൽ. മനുഷ്യരും ഈ ഗ്രൂപ്പിൽ പെടുന്നു. ഇതിൽ നിരവധി 300-ൽ സ്പീഷീസുകൾ ഉൾപ്പെടുന്നു. സ്പീഷീസിനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും ഇല്ലേ? പ്രൈമേറ്റുകൾക്ക് മിക്കവാറും മരങ്ങളിൽ ജീവിക്കാൻ സുഖകരമായ പ്രകടനങ്ങളിൽ അവയ്ക്ക് മരങ്ങളിൽ കടന്നു പിടിക്കാൻ കഴിയുന്ന കൈവിരലുകളുണ്ട്. കൂടാതെ തള്ളവിരലിനോട് മറ്റു വിരലുകൾക്ക് സമ്മുഖമാക്കാൻ കഴിയുന്ന കഴിവ് ആർക്കാണ്? അത് ഈ പറഞ്ഞ പ്രൈമേറ്റുകൾക്കുണ്ട്. രണ്ട് കണ്ണുകളും മുൻവശത്തുള്ളതിനാൽ സ്റ്റീരിയോസ്കോപ്പിക് കാഴ്ചയും ത്രിമാന കാഴ്ചയും കളർ വിഷനും തലച്ചോറിൻ്റെ വലിപ്പം മറ്റ് സസ്തനികളേക്കാൾ കൂടുതലുമാണ്. മനുഷ്യൻ അറിവിലൂടെ അവൻ്റെ ബുദ്ധിയും സാമൂഹിക പെരുമാറ്റവും മനസ്സിലാക്കാനും മനുഷ്യന് കഴിയുന്നു. മനുഷ്യനും ആൾക്കുരങ്ങും ഒരേ കുടുംബമാണ്. അത് ഹോമിനിഡേ എന്ന കുടുംബത്തിൽപ്പെടുന്നു. ഇത് നിങ്ങളുടെ എക്സ്ട്രാ അറിവിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ബിഗ് ബാങ് തിയറിയിലൂടെ 7 ഘട്ടങ്ങൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇല്ലേ, ഓർമ്മയുണ്ടോ? അതിൻ്റെ പേരുകൾ എന്നാൽ, ഒന്നാമത്തേത് സിംഗുലാരിറ്റി എന്ന് വിശ്വം ഒരേ ബിന്ദുവിലായിരുന്നു എന്ന്, അതിൽ നിന്നുള്ള ഉത്ഭവം ഈ സിംഗുലാരിറ്റിയിലുള്ളതാണ്. രണ്ടാമത്തേത് ഇൻഫ്ലേഷൻ ഘട്ടം, ആധുനിക വേഗത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ വികാസമാണത്. മൂന്നാമത്തേത് അടിസ്ഥാന കണങ്ങളുടെ ഉൽപ്പത്തിയാണ്, ക്വാർക്ക്, ഇലക്ട്രോൺ മുതലായ പ്രാഥമിക കണങ്ങൾ രൂപം കൊള്ളുന്നു. നാലാമത്തേതോ ഹാഡ്രോൺ എറ, അതിൽ ക്വാർക്കുകൾ ചേർന്ന് പ്രോട്ടോൺ ന്യൂട്രോൺ, നിങ്ങളിത് കെമിസ്ട്രിയിൽ പഠിച്ചതാണ്, ഈ പ്രോട്ടോണും ന്യൂട്രോണും തുടങ്ങി ഹാഡ്രോൺ എന്ന പുതിയ കണങ്ങൾ ഉണ്ടാവുന്നു. അഞ്ചാമത്തേത് ന്യൂക്ലിയോസിന്തസിസ്, അപ്പോഴാണ് ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ ലഘുമൂലകങ്ങൾ രൂപം കൊണ്ടത്. പ്രാഥമിക ഘട്ടത്തിൽ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് പ്രകാശം കടന്നു പോകാൻ ആരംഭിക്കുന്നു, പ്രപഞ്ചം ദൃശ്യരൂപമെടുക്കുന്നു. ഇതാണ് ആറാമത്തെ ഘട്ടം. ഈ ഏഴാമത്തെ ഘട്ടത്തിൽ ഗാലക്സികൾ, നക്ഷത്രങ്ങളുടെ രൂപകൽപ്പന എന്നീ ഘട്ടങ്ങൾ ചേർന്ന് പ്രപഞ്ചത്തിൻ്റെ വലുതും വൈവിധ്യവും നിർവചിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കോസ്മിക് കലണ്ടർ എന്ന വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്.
1: കോസ്മിക് കലണ്ടർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ആലപ്പുഴ തുമ്പോളി സെന്റ് തോമസ് ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് KJ ബീനാമോൾ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ ഇന്ന് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിനൊരാൾ വീട്ടിൽ വള്ളമുണ്ടെങ്കിലുണ്ട്. ക്ഷേത്രത്തിലെ 3 മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 386 ആളുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ഷണ്ഠയുമില്ല. ചേന്നൻ ഒരു രാത്രിയും പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ 3 പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട്. ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളമെത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി 2 ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ 2 വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്ത് കിടന്ന് ചേന്നൻ വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്താരുണ്ട്? ഗർഭിണിയായ ഭാര്യ, 4 കുട്ടികൾ, 1 പൂച്ച, 1 പട്ടി, ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുമുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളമൊഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമെടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. 4 ചുറ്റിനു നോക്കി. വടക്കൊരു കെട്ടുവെള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നൻ വള്ളക്കാരെ കൂവി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ച് വെളിയിലിട്ടു. അപ്പോഴേക്ക് വള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചാ, പൂഹൈ! പടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. ഇങ്ങാ വായോ! അത് മടിയത്തറ കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ പിടിച്ചു കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറേ ചരിവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. വള്ളം നീങ്ങി. അതകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങ് അകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണവേദനയോടെ ആ ജന്തു മൂങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ 4 ചുവരുകളിലും അതോടി നടന്നു. ചിലയിടങ്ങളിലെല്ലാം മണപ്പിച്ചു, മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുൻപിൽ കൂടി വെള്ളത്തിലേക്ക് തുടിയുമെന്നൊരു ചാട്ടം ചാടി. ആ നായ ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുറിച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം. ആ മൃഗം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഘ്രാണിക്കുന്നു. ഒരു തവള അവൻ്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ് ചീറ്റി തുമ്മി, തലയറിഞ്ഞ് ചീറ്റി. മുൻകാലുകളൊന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ട് കിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി. ഭയാക്രാന്തനായി വാൽ

താഴ്ത്തിക്കൊണ്ട് നായ കുരച്ചു. നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാരഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായുടെ ദീനരോദനം അതിദൂരപ്രദേശങ്ങളിലുമെത്തി. അനുകമ്പാതുരനായ വായുഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു. വീട്ടുകാവലേച്ചിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പുരപ്പുറത്തിരുന്ന് പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴമുണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുള ചോറ് അവനതിനുരുട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മൂങ്ങി. ശബ്ദം താണു നിശബ്ദമായി വടക്കെങ്ങോ ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ട പൊട്ടുമാറ് രണ്ടാമതും കുറേ നേരം മൂങ്ങി. ആ നിശീധിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവ ശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധിക നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്തിൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിൻ്റെ ഒച്ചയും അലകളിളക്കുന്ന ബളബള ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടക്കുന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് എന്തോ നിരാശനായി പെറുപിറുക്കുന്നുമുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു. ചാടി എണ്ണീറ്റ് നായ കുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി. അസ്വസ്ഥനായി നായ മുറമുറുത്തു. പ്രഭാതമായി. താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അവനെ തുടിച്ചു നോക്കി. ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലപ്പരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്. ഒരിടത്തും തീ പോയിന്നില്ല. ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറിക്കും. പിൻകാലുകളാൽ താടി കൂടക്കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവെയിലിൽ അവൻ കിടന്ന് മയങ്ങി. മന്ദാനിലനിൽ ഇളകുന്ന വാഴയിലൂടെ ഛായ പുരപ്പുറത്തങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ ചാടി എണീറ്റ് ഒന്ന് കുരച്ചു. കാറ് കയറി സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ടു. കാറ്റ് അലകളെ ഇളക്കി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിലിളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദമവ എങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം അവൻ കുതിയോടെ നോക്കി. നമ്മുടെ നായ് മുറുമുറുത്തു. അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി മുൻകാലുകൾ നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലുപാടും നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് ഒരു തെങ്ങിൻ ചുവട്ടിലെടുത്തു. നമ്മുടെ നായ് വാലാട്ടി കോട്ടുവായിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടത്തിക്കൊണ്ട് താഴെ തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ച് തന്നെ കരിക്ക് തുളച്ച് കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങ് പോയി. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പോത്തിൻ്റെ അഴുകി ഒഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നൻ്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവേ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്നു. തൃപ്തിയായി അത് പറന്നങ്ങ് പോയി. ഒരു പച്ചക്കിളി പുരയ്ക്കടുത്ത് നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്ന് ചരച്ചു. പട്ടി അസ്വസ്ഥനായി കുരച്ചു. ആ പക്ഷിയും പറന്നുപോയി. മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആ പുരപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നന്ദിയാവാം. നമ്മുടെ നായ് അവയ്ക്കുമ്മ കൊടുത്തു. ചീറ്റ് തുമ്മി അതിൻ്റെ മൃദുവായ മോന്ത ചുവന്ന് തടിച്ചു. ഉച്ച തിരിഞ്ഞ് ഒരു ചെറുവള്ളത്തിൽ രണ്ടു പേർ ആ വഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു. വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ദേ ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്നും മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റേയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായ പൊളിച്ചടച്ച് ശബ്ദിച്ചു. പ്രാർത്ഥിച്ചു.
അത് രണ്ട് പ്രാവശ്യം

ചാടാനാഞ്ഞു. വള്ളമങ്ങ് അകലെയായി. ഒന്നുകൂടെ പട്ടി മൂങ്ങി. വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ, അത് വള്ളക്കാരൻ വിളിച്ചതല്ല, ആ ശ്വാനൻ്റെ ശബ്ദമായിരുന്നു. അയ്യോ! പരീക്ഷീണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്ത് കൊണ്ടത് പുരപ്പുറത്ത് കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് അത് പറയുകയാവാം. കുറേ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധു മൃഗം മുകളിൽ കൂടി പറന്നു പോകുന്ന പറവുകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞെടുത്തു. നായ ചാടി പുരപ്പുറത്ത് കയറി. ചേന്ദനും കുടുംബവും പുറത്തേക്കിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു. പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി. ക്രൂരനായി തീർന്ന് അത് കുരച്ചു തുടങ്ങി. പിന്നീടും നായ പിറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏത് ഭാഷക്കാരനും ഏത് ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും. അത്ര സർവവിദിതമായ ഭാഷ. രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടിയുലയുന്നു. രണ്ട് പ്രാവശ്യം ആ നായ ഉരുണ്ട് താഴത്തി വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിന് മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി. പട്ടി എവിടെയാ കുരയ്ക്കുന്നേ? അവിടുന്ന് ആള് മാറിയില്ലേ? പടറ്റിവാഴയുടെ ചുവട്ടിൽ വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞൊരു വള്ളമെടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ടനായി വാലുയർത്തിക്കൊണ്ട് ജലത്തിനരികെ നിന്ന് കുരച്ചു തുടങ്ങി. വള്ളക്കാരിലൊരുവൻ വാഴയിൽ കയറി. ഉവേ, പട്ടി ചാടുമെന്നാ തോന്നുന്നേ. പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ട് പിടച്ച് വെള്ളത്തിൽ വീണു. മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുര തുടർന്നു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറ് കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു. പിന്നീടവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്കും കയറി. അവൻ്റെ കാലിൽ പട്ടി കടിയും കൂടി. ഒരു വാ നിറയ മാംസം ആ പട്ടിക്ക് കിട്ടി. അപ്പോൾ അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്ന് അയാൾ കഴിക്കോല് വെച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടിയടിച്ചു. പട്ടികടി ഏറ്റയാൾ വള്ളത്തിൽ കിടന്ന് കരഞ്ഞു. മിണ്ടാതിരിയടാ വല്ലോരും എന്ന് മറ്റേയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങ് പോയി. ഒട്ടധിക നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരായോടടുത്തു. ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്കിറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കേറി വാലാട്ടി. പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാനത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി. കടിയിട്ട് വലിച്ചടിപ്പിച്ച തൃപ്തിയോടെ തിന്നു തുടങ്ങി. കുടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. ഠേ, ഒരടി. പട്ടിയെ കാണുവാനില്ല. ഒന്ന് കുതിച്ച് താണിട്ട് പശു അങ്ങ് അകന്ന് ഒഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവുമല്ലാതൊന്നും കേൾപ്പാനില്ല. അവിടെ മൊക്കെ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുത്തുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചീഞ്ഞ ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെ അവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തിത്തിന്നുന്നുണ്ട്. അതിൻ്റെ സ്വൈരതയെ ഒരു ശബ്ദവും ഭഞ്ചിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്ത് വീണു. വെള്ളത്തിലാണ്ടു. അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനൻ്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമിഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവനു വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നത് വരെ ജലത്തിന് മീതെ ഉയർന്നു നിന്നു. അത് താണു. പൂർണ്ണമായി ജലത്തിൽ താണു. വെള്ളമിറക്കം തുടങ്ങി. ചേന്നൻ നീന്തിത്തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കുട്ടിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞുകിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരിവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചുമിട്ട് നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു.

0: തൊലി അഴുകിപ്പോയിരിക്കുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
2: ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആഭരണ ചാർത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും കെ ആർ ശ്യാമയും പാടിയത്. രചന ബിജു തിരുമല, സംഗീതം വി ദക്ഷിണാമൂർത്തി.

അലാവുദ്ദീനും അത്ഭുത വിളക്കും. ഈ ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം. യൂസഫ് അലി കേച്ചേരിയുടെ രചന, ജി ദേവരാജിൻ്റെ സംഗീതം.

സംഭവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. സത്യൻ അന്തിക്കാടിൻ്റെ രചനയ്ക്ക് ഈണം പകർന്നത് വി ദക്ഷിണാമൂർത്തി.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം, ഗായിക ചിത്ര, ചിത്രം സൗഭാഗ്യം.

സുരഭിയാമങ്ങൾ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സംഘവും ആലപിച്ചത്. പാപ്പനംകോട് ലക്ഷ്മണൻ്റെ രചന, സംഗീതം കണ്ണൂർ രാജൻ.

ഉണ്ണിമേനോനും സുജാതമോഹനും സംഘവും പാടിയത് ചിത്രം ഗജകേസരി യോഗം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ജോൺസന്റെ സംഗീതം.

യൂസഫ് അലി കേച്ചേരിയുടെ രചന, സംഗീതം മോഹൻ സിത്താര, ആലാപനം യേശുദാസ്, ചിത്രം സദാനന്ദന്റെ സമയം.

ചിത്രം മനസാ വാചാ കർമ്മണ, ജോളി അബ്രഹാം, വാണി ജയറാമും സംഘവും പാടിയ ഗാനം. വരികൾ ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ. ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി തിരക്കിൽ അല്പസമയം എന്ന ചിത്രത്തിലെ ഗാനം, ചുനക്കര രാമൻകുട്ടിയുടെ രചന, ശ്യാമിൻ്റെ സംഗീതം, ഗായകൻ യേശുദാസ്.

0: ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. എൻ ആനന്ദവല്ലിയമ്മ അവതരിപ്പിച്ചത്.
1: കർക്കിടകം കഴിയാറാകുമ്പോൾ ചിങ്ങത്തെ എതിരേൽക്കുന്നതിന് കേരളത്തിൽ ചില ചടങ്ങുകളുണ്ട്. അതിൽ പ്രധാനം വീട്ടിലെ പഴയ സാധനങ്ങൾ, പഴയ മുറം, കുറ്റിച്ചൂല് തുടങ്ങിയവ വെളിയിൽ കളഞ്ഞ് വീട് വെടിപ്പാക്കി ലക്ഷ്മീദേവിക്ക് വന്നിരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കുക എന്നതാണ്. ഓണം ആകുമ്പോഴേക്കും വഴി, മുറ്റം, വീടിൻ്റെ പരിസരം, വീട് എല്ലാം വെടിപ്പാക്കിയിരിക്കും. മഹാബലിയെ എതിരേൽക്കാൻ എന്ന സങ്കല്പമാണ് ഉള്ളതെങ്കിലും ഈ ആചാരങ്ങൾക്ക് പിന്നിൽ ഒരു പ്രായോഗിക തത്വമുണ്ട്. ഒരു ശുചീകരണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പ്രകൃതിയും ഈ ശുചീകരണം നടത്താറുണ്ട്. പുതുവെള്ളത്തിൽ ആറും തോടും കുളവും എല്ലാം മാലിന്യങ്ങളെ ഒഴുക്കിക്കളയും. ശുചീകരണത്തിൻ്റെ അനിവാര്യതയാണ് ഈ നടപടികളൊക്കെ സൂചിപ്പിക്കുന്നത്. കയ്യിൽ കിട്ടുന്നതെന്തും സൂക്ഷിക്കുന്ന പ്രകൃതമാണ് ചിലർക്കുള്ളത്. സാധനങ്ങൾ കൊണ്ടുവരുന്ന കൂട്, ടി വി മുതലായവ വാങ്ങുമ്പോഴുള്ള കവർ, പോസ്റ്റിൽ വരുന്ന കവറുകൾ, പഴയ മാസികകൾ, ഇവയെല്ലാം കൊണ്ട് വീട് നിറഞ്ഞിരിക്കും. എന്തെങ്കിലും പ്രയോജനപ്പെടും എന്നായിരിക്കും ന്യായീകരണം. പാറ്റയും പല്ലിയും ചിതലും നിറഞ്ഞ് വിലസുക എന്നതാണ് പരിണതഫലം. പോരെങ്കിൽ പൊടിയും. ഇതുപോലെ പുറത്തു കളയാൻ മനസ്സു വരാതെ നിരവധി ചപ്പുചവറുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. പഴകി ജീർണിച്ചതും തുരുമ്പിച്ചതും ഒരിക്കൽ പോലും പ്രയോജനപ്പെടാത്തതും ആയിരിക്കും അവയിൽ പലതും. എത്ര പഴകിയതായാലും കളയാതെ ഈ ചവറ്റുഭാണ്ഡം മനസ്സിൽ പേറിക്കൊണ്ട് നടക്കും. മറ്റുള്ളവരോടുള്ള പക, വെറുപ്പ്, അസൂയ, അഹങ്കാരം, അമർഷം, ജീവിത നൈരാശ്യം, വന്നുപോയ നഷ്ടത്തെക്കുറിച്ചുള്ള ആകുലത, ഉറ്റവർ നഷ്ടപ്പെട്ടതിലുള്ള വേദന, ഇവയൊക്കെയാണ് ഈ ചവറ്റുഭാണ്ഡം. പുറത്ത് കളയേണ്ടവ കളയാതെ എടുക്കാൻ വയ്യാത്ത ഭാരം ചുമന്ന് നടക്കുന്നത് കൊണ്ടുള്ള വിപത്തുകൾ നിരവധിയാണ്. ശരീരത്തിലെ മലം, മൂത്രം, വായു, തുമ്മൽ, ദാഹം, വിശപ്പ്, ഉറക്കം, ചുമ, ഇവ യഥാവസരം പുറത്ത് കളയാതിരുന്നാൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ആയുർവേദ വിധിയിൽ വിസ്തരിച്ചു പറയുന്നുണ്ട്. അതുപോലെ മനശല്യങ്ങളായ ചപ്പുചവറുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് മദ്യപാനം, ഉന്മാദം, വിഷാദം, ആത്മഹത്യാ പ്രവണത, ജോലിയിലെ വീഴ്ച ഇവയ്ക്കെല്ലാം അടിമകളാകുന്നത്. മനസ്സ് നിറയെ വിദ്വേഷവും വെറുപ്പും കൊണ്ടു നടന്നാൽ അവ മനസ്സിനെ നാശോന്മുഖമാക്കും. ആസിഡിൻ്റെ നശീകരണ ശക്തിയാണ് വിദ്വേഷത്തിനും കുടിപ്പകയ്ക്കും അമർഷത്തിനും ഉള്ളത്. ഇരിക്കുന്നിടം ദ്രവിപ്പിക്കലാണ് ആസിഡിൻ്റെ സ്വഭാവം. മാറാത്ത വേദനയും ചിന്തകളും ഉള്ളിലൊതുക്കി കഴിയുന്നവരുടെ ആരോഗ്യം ക്ഷയിക്കും. അതിനാൽ ജീവിതത്തോടുള്ള അനാരോഗ്യ പ്രതികരണങ്ങൾ രോഗത്തിന് കാരണമാകുമെന്നും ഒരു ഔഷധത്തിനും അതിനെ ശമിപ്പിക്കാൻ കഴിവില്ലെന്നും അറിയണം. മുഹമ്മദ് നബിയുടെ ഒരു വചനമുണ്ട്: മനുഷ്യ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്, അത് നന്നായാൽ എല്ലാം നന്നായി, അത് ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചു, അതാണ് ഹൃദയം എന്ന്. ഒരു നല്ല ഹൃദയം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് ഷേക്സ്പിയർ. വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, ഹൃദയശുദ്ധിയാണ്. മനസ്സിൽ നിന്ന് എറിഞ്ഞു കളയേണ്ട ചപ്പുചവറുകൾ മാറ്റി ശുദ്ധമാക്കി പകരം സ്നേഹവും അനുകമ്പയും ദയയും നിറച്ച് ശുദ്ധമാക്കുക. നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുവാനുള്ളത് സ്നേഹം മാത്രമാകട്ടെ. വിശുദ്ധ പൗലോസിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാവിധത്തിലുള്ള വിവേകത്തിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന്. നമുക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. അപ്പോഴൊക്കെ തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യുകയായിരിക്കണം ആദ്യപടി. വിദ്വേഷവും ഉൾപ്പകയും നിരാശയും നിറഞ്ഞ ഹൃദയത്തിൽ മുമ്പോട്ടു പോകാനുള്ള വഴി തെളിയുകയില്ല. ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടി മനസ്സ് ദുഷിപ്പിക്കാതെ സൃഷ്ടിയുന്മുഖമായ കർമ്മത്തിൽ ഏർപ്പെടുക. ഇതിനുള്ള ശക്തി ലഭിക്കാനുള്ള ആദ്യപടിയാണ് മനസ്സിലെ ഭാരമിറക്കി വയ്ക്കൽ. പകരം നന്മയും ഈശ്വരവിശ്വാസവും മനസ്സിൽ നിറയ്ക്കുക.
0: എൻ ആനന്ദവല്ലിയമ്മ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.

മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം കൂടിയ മഴയ്ക്കോ സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.1